0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഘടാ ഘടിയന്മാർ

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ഒരു മാസത്തിന്റെ അവസാനത്തിൽ നാം എത്തി നിൽക്കുകയാണ്. എത്ര പെട്ടെന്ന്, എത്ര ക്വിക്കായിട്ടാണ് ദിവസങ്ങൾ, കാറ്റിന്റെ വേഗതയാണ് ദിവസങ്ങൾക്കെന്ന് തോന്നിപ്പോകും അല്ലെ. എന്തായാലും ഓണമൊക്കെ എല്ലാവരും വലിയ പരിക്കില്ലാതെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓണം എന്നത് ആക്ച്വലി നല്ലൊരു ആഘോഷം എന്നതിലുപരി നല്ലൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒരുപക്ഷെ ചിലർക്കത് എൻജോയ്മെന്റ് മാത്രമാകാം, ചിലർക്കത് അവധിയെടുത്ത് വീട്ടുകാരോടൊത്ത് പിന്നെ നമുക്ക് സദ്യ കൊണ്ട് ചെലവഴിക്കാനുള്ളതായിരിക്കാം. പക്ഷേ അത് തിരികെ കിട്ടാത്ത ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കാലത്തിന്റെ മധുരമുള്ളൊരു നൊമ്പരമുള്ളൊരു ഓർമ്മയാണ്. ഓരോ വർഷവും മനസ്സിന്റെ വിലാസത്തിലേക്ക് ആരോ കടന്നു വരും എന്നൊരു പ്രതീക്ഷ, ഒരു കത്ത് വരുന്നത് പോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ, അങ്ങനെ മുടങ്ങാതെ എല്ലാ വർഷവും നമ്മളെ തേടിയെത്തുന്ന ഒരു വ്യക്തി, മാബലി തമ്പുരാൻ, മഹാബലി ചക്രവർത്തി, നമ്മെ തേടി, നമ്മുടെ സ്നേഹം തേടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ നാം ഒരുങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കണം. നമ്മുടെ മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ അവരെല്ലാം പറഞ്ഞു തന്ന കഥകളിലൂടെ, നമ്മുടെ അച്ഛനമ്മമാർ വിളമ്പിത്തന്ന സദ്യയിലൂടെ നാമും എത്ര തലമുറകൾ കടന്നുവല്ലേ ഇപ്പോൾ ഇത് ആഘോഷിക്കുന്നു. ഇത് നാം നമ്മുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന തിരിച്ചറിവാണ്. നമ്മുടെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും നമ്മിലൂടെ അത് പകർന്നേകുന്ന സന്ദേശമാണ്. മഹത്തായ ഒരു ഉദാത്തമായ ആ പ്രതീക്ഷ, ആരോ നമ്മെ തേടി വരാനുണ്ട് എന്നൊരു പ്രതീക്ഷ ഓരോ തലമുറയ്ക്കും പാഠമാണ്. ഓരോ തലമുറയ്ക്കും അത് മധുരിക്കുന്ന സ്വപ്നമാകണം. ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് നേറ്റെടുക്കാം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
3: With Sand Dunes, only on Home 92.2 FM.
2: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: Sand Dunes with Akshay.
6: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
11: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.
17: You are listening to Home 92.2 FM. Home is a feeling.
18: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ഓ എന്തൊരു ഇൻട്രോവേർട്ടാണ് നിങ്ങൾ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, എന്താ ഒരു എക്സ്ട്രോവേർട്ടാണ്, എല്ലാ കാര്യങ്ങൾക്കും എടുത്തുചാട്ടം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഈ രണ്ടിലും ഏതെങ്കിലും ഒന്നും ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് പേര് ഇൻട്രോവേർട്ടായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഒരു കൊളീഗ്സിനോട് പെരുമാറുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക. ഞങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളൊരു ഗ്യാങ് ആയിട്ട് ഒരു ഒരു മേ ബി ഒരു വൺ കപ്പ് ഓഫ് ടീ കുടിക്കാൻ പോകുമ്പോഴും ഏ എടാ വാ നീയും കൂടെ വാ എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സുഹൃത്തോ ഒരു കൊളീഗോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം തികച്ചും വ്യത്യസ്തനായിരിക്കും. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വർത്തമാന രീതിയിൽ നിന്നും മാറി ചിന്തിക്കുന്ന, മാറി അകന്നിരിക്കുന്ന, ഈവൻ സീറ്റിംഗ് പോലും ഒരല്പം അകലത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത്. അതേസമയം തിരിച്ച് നേരെ തിരിച്ച് ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ളത് എങ്കിലും

0: ചുമ്മാ നമ്മൾ വെറുതെ മൂഡ് ഓഫ് ആയിട്ടിരുന്നാലും ആള് വന്ന് ഉണർത്തിയെടുത്ത ഒരു ബഹളം, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, ഓ തലവേദന, ഒന്ന് അടങ്ങിയിരിക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സുഹൃത്തും ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. രണ്ട് എക്സ്ട്രീംസ് ആണ് ഇവർ തമ്മിൽ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പൊ വളരെ അടുത്ത് തന്നെ ഈ ഒരു ടേം പോപ്പുലറായി വരുന്നുണ്ട്, അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും നമുക്ക് ചേർത്ത് പിടിക്കാം. ഹു ആർ ദേ? അവരാണ് ആംബിവേർട്ട്. ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തീരെ ഒരു അന്തർമുഖനുമല്ല, തീരെ ബഹിർമുഖനുമല്ല, നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പോസ് വേണമല്ലോ. രണ്ട് എക്സ്ട്രീംസ് അല്ലാതെ നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പോണ്ടോ? ഒരു ആംബിവേർട്ട്, അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് നോക്കൂ. ഒരുപാട് വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ സഞ്ചാര പഥത്തിലൂടെ അവർ നൽകുന്ന പ്രചോദനം ഏറെയാണ്. ഒരിക്കലും മൂഡ് ഓഫ് ആയിട്ടിരിക്കില്ല, എന്നാൽ ഒരിക്കലും ഒരു ബഹളിയായിട്ട് നമ്മൾ ഭ്രാന്താക്കുന്ന സ്വഭാവം അവർക്കുണ്ടാവില്ല. നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ മൂഡനുസരിച്ച് പെരുമാറുക, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക, നമ്മുടെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുക, നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒരു കൈ സഹായം നൽകുക. അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ചുറ്റുമുണ്ടോ എന്ന് ഇന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ. അത് നമുക്ക് എക്സ്ട്രാവേർട്ടും അല്ല, ഇൻട്രോവേർട്ടും അല്ല, ആംബിവേർട്ട്. ആ ഒരാൾ നിങ്ങൾക്കെന്നും ഒരു തോഴനായിരിക്കും.
1: Brought you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വളരെ സക്സസ്ഫുൾ ആയ ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അവരുടെ ആ ഒരു ജീവിത രീതി നമ്മെ ആകർഷിക്കാറുണ്ട്. അവരുടെ വാക്കുകൾ, വാചകങ്ങൾ നമുക്ക് മോട്ടിവേഷൻ നൽകാറുണ്ട്. ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫിലിം സ്റ്റാർ, നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരുകളാണ്. അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങൾ, അവർ പറയുന്ന ഈ ഇൻസ്പിറേഷണൽ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓ, ഇവർക്കിതൊക്കെ വളരെ ഈസിയാണ് എന്ന് തോന്നിപ്പോവും. പക്ഷേ അല്ല, അവർ നടന്നു വന്ന വഴികളുടെ യാതനകൾ നമ്മൾ അറിയുന്നില്ല. ആ സക്സസ് ഫ്ലാഷ് ലൈറ്റിൽ നിന്ന് അവർ സംസാരിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. യു കനോട്ട് കമാൻഡ് ദ ടൈഡ്, ഓൺലി പ്രിപ്പയർ യുവർ ബോട്ട്. നമ്മളുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി എന്നൊന്നും ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ഓ എത്ര ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ നടക്കും, അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെലവഴിക്കാൻ, ആഘോഷിക്കാൻ, വിവാഹങ്ങൾ നടത്തുമ്പോൾ ഉള്ള ചെലവ് കാണുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അതുകൊണ്ട് അവർ ചെയ്തു പോകുന്നു. പക്ഷെ അങ്ങനെയാണോ? വാസ്തവം അതാണോ? അവർ നടന്നു വന്ന ആ വഴികളിലൂടെ, ആ അവരുടെ ചെരുപ്പിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കും, അത് നമുക്കൊരിക്കലും ഫിറ്റാകുന്ന ചെരുപ്പായിരിക്കില്ല. ഒരു രാജാവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. ഒരു കഥകളിലൂടെ കേട്ടറിഞ്ഞ ഒരു രാജാവ്, പുറമേ നമ്മൾ തോന്നുമ്പോൾ എന്താണ്, ഓ എന്തൊരു സുഖ ജീവിതമാണ് ഇവർക്ക്, രാവിലെ എണിച്ച് കിരീടമൊക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങി, നമ്മുടെ മാവേലി തമ്പുരാനെ പോലെ കസേരയിൽ വന്ന്, നമ്മൾ ബാഹുബലി മൂവിയിലൊക്കെ കാണില്ലേ, കസേരയിൽ വന്നിരിക്കുന്നു, പ്രജകളെല്ലാം വന്ന് നിൽക്കുന്നു, മന്ത്രി കാര്യങ്ങൾ നടത്തുന്നു, ഉച്ചയാകുമ്പോൾ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ആ ഒരു റുട്ടീനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ സ്ഥാനത്തോടൊപ്പം അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുപോകാറില്ല. ഏത് സമയം അയൽ രാജ്യത്ത് നിന്ന് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം, കൂടെ നിൽക്കുന്നവർ തന്നെ ചതിച്ചേക്കാം, സ്വന്തം മക്കൾ പോലും അധികാരവും വേണ്ടി തല്ലുകൂടുന്നത് കണ്ടുപോയേക്കാം. അതുപോലെ തന്നെയാണ് ഈ സക്സസ്ഫുൾ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ജീവിതവും. ആ പണവും സൗകര്യങ്ങളും മാത്രമാണ് നമ്മൾ കാണുന്നത്, അതിന് പിന്നിലെ സ്ട്രെസ് ഉണ്ടല്ലോ, ആ സ്ട്രെസ് ലെവൽ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അത് ഈ ഒരു സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാം ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്കുമുണ്ട്. ഇതൊന്നും നമ്മൾ കാണാതെ പോകും. നമ്മൾ സുഖസൗകര്യങ്ങളിൽ മാത്രം അവരുടെ നോക്കിയിട്ട് നമുക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊരു കംപ്ലയിന്റിലേക്ക് പോയേക്കാം. ജീവിതത്തിൽ നിങ്ങൾ കയറുന്ന ഓരോ സ്ഥാനവും അതനുസരിച്ചുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകും. കൂടുതൽ പണം വേണമെങ്കിൽ, അധികാരം വേണമെങ്കിൽ, അതോടൊപ്പം കൂടുതൽ സ്ട്രെസ്സും ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉറക്കം വരാത്ത രാത്രികളുണ്ട്. അതെല്ലാം തയ്യാറെടുക്കാൻ, അതെല്ലാം നേരിടാനുള്ള മനക്കെട്ടി നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്നവർക്കല്ല ഈ ഒരു ഗെയിം എന്ന് മാത്രം ആലോചിക്കുക. വിത്ത് ദാറ്റ് നോട്ട്, ദിസ് ഇസ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: യുഎയിൽ സ്കൂളുകൾ തുറന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തുന്നത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ ഇന്ന് അപകടരഹിത ദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎഇ. ഇന്നത്തെ ദിവസം അപകടമുണ്ടാക്കാതിരുന്നാൽ, ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിച്ചാൽ ട്രാഫിക് പിഴയിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കിക്കിട്ടും. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറി അതിലെ പ്രതിജ്ഞ സ്വീകരിക്കണം. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. യുഎസ് ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിട്ടുണ്ട്. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവില കൂടി. എണ്ണവിലയിൽ 2% വർദ്ധനവ്. ബ്രൻ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. ആക്രമണം നടത്തിയതായി IRGC അറിയിച്ചു. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച് 8 മിസൈലുകൾ തടഞ്ഞതായി ജോർദനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 800 കടന്നു. 2500 പേരെ ഇപ്പോഴും കാണാനില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കാണാതായ മലയാളികളെക്കുറിച്ചും പുതിയ സൂചനയില്ല. പൊന്നാനി സ്വദേശികളായ 4 പേർക്കായി ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന ചില മേഖലകളിൽ തിരച്ചിൽ നടക്കുന്നതായി ബന്ധുക്കൾ. രക്ഷപ്പെടുത്തിയവരുമായി പോയ ബസ് അപകടത്തിൽപ്പെട്ട് അതിനിടെ 32 പേർക്ക് പരിക്കേറ്റുവെന്ന് നേപ്പാൾ പോലീസ് അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പോയ 49 പേരെ ടിബറ്റ് ഭാഗത്ത് കാണാതായതായി റിപ്പോർട്ട്. ഇന്ത്യൻ കരസേനയുടെ വിദഗ്ധ സംഘം ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്. 100ലധികം തൊഴിലാളികൾ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കേന്ദ്രങ്ങൾ വഴി സ്ഥിതിഗതികൾ വിലയിരുത്തി. നേപ്പാൾ പ്രളയത്തിൽ കാണാത്ത 7 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ ഊർജ്ജിതമായി നടക്കുകയാണ്. 275 ഇന്ത്യൻ പൌരന്മാരും 128 ഇന്ത്യൻ വംശജരും ഉൾപ്പെടെ 100 കണക്കിന് വിദേശികളെക്കുറിച്ചാണ് നിലവിൽ വിവരമില്ലാത്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൈലാസ് മാനസരോവർ തീർത്ഥാടകരും ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുമാണ് കാണാതായവരിൽ അധികവും. തങ്ങളുടെ 85 പൌരന്മാരെ കണ്ടെത്താനുണ്ടെന്ന് യുഎസ് അറിയിച്ചു. 9 പേരെയാണ് ഇതുവരെ രക്ഷിച്ചതെന്നും അമേരിക്ക. കേരള സർക്കാർ 1800 കോടി രൂപ കടമെടുക്കുന്നു. കടപ്പത്രങ്ങളുടെ ലേലം RBIയുടെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി നാളെ നടക്കും. ഓണത്തിന് ബോണസ്, ഉത്സവ ബത്ത, ക്ഷേമ പെൻഷൻ, ഒരാഴ്ച നേരത്തെ വിപണി ഇടപെടലിന് പണം തുടങ്ങി ഓണക്കാല ചിലവ് 10,000 കോടിയോളം രൂപയായതോടെയാണ് വീണ്ടും കടമെടുക്കുന്നത്. ഈ മാസം 2200 കോടി കടം വാങ്ങി. ഓണത്തിന് വിപണി ഉണരുമ്പോൾ നികുതി വരുമാനം ഉയരുമെന്ന പ്രതീക്ഷയോടെയാണ് കടം വാങ്ങിയും സർക്കാർ പണമിറക്കിയത്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. അതിനിടെ KPCC പ്രസിഡന്റ് പദവിയിൽ സജീവമാകാൻ ഒരുങ്ങുന്നു മന്ത്രി സണ്ണി ജോസഫ്. സംഘടനാ കാര്യങ്ങൾക്കായി ഇന്ദിരാഭവനിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ചടങ്ങിലും ഉത്രട്ടാതി വള്ളംകളിയിലും വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചതിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രി RSSമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. വന്ദേ മാതര വിവാദത്തിൽ മൌനം തുടരുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വനിതാ ഏഷ്യക്കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗ് നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തായ്ലന്റ് 16.1 ഓവറിൽ 65 റൺസിന് ഓൾ ഔട്ടായി. ഈ വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തി. വിശദവാർത്ത 8 മണിക്ക്.
0: Home FM News.
2: was brought to you by Dhanya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 7:05.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 49%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: You are

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning. Welcome back home. 92.2 FM. Swagatham. Hey, namaskaram. Akshayana. Angane mattoru dosam. 31 എന്ന് പറയുന്നത് ഇന്നൊരു മാസാവസ്ഥാനാണെങ്കിൽ നമുക്ക് പലർക്കും ഇന്ന് പലതിൻ്റെയും തുടക്കമാണ്. പുത്തൻ കുപ്പായമിട്ട് സ്കൂൾ ബസ്സിനെ കാത്തു നിൽക്കുന്ന കുട്ടികളെയാണ് റോഡിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
2: യെസ് വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഓഗസ്റ്റ് 31 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞു. ഇനി നമ്മൾ സെപ്റ്റംബറിനെ വരവേൽക്കാന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇന്ന് പല വീടുകളിലും 5 മണിക്ക് 4 മണിക്ക് അലാറം വെച്ചു ആളുകൾ എണീറ്റ് തുടങ്ങി. റോഡിൽ നോക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ 2 മാസം നിങ്ങളെ ആ മഞ്ഞ ബസ്സുകാരുടെ ഒരു നീണ്ട നിരന്ത ബസ്സുള്ള കാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങള് ബസ് കയറാൻ
1: നിൽക്കുന്നൊക്കെ നിങ്ങൾ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു 3 ദിവസം. അത് മാത്രമല്ല, നമുക്കൊരു മെറിറ്റ് പീരീഡ് കൂടെയാണ്, അത് നോ ആക്സിഡന്റ് സോണോടെ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചേക്കാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ ഇറങ്ങുക. കാരണം സ്കൂളില് ഒരുപാട് മംഗൂള് മുഴുവൻ ബസ്,
2: ശരിക്കും മംഗൂള് തിരിയാൻ മഞ്ഞക്കടലാണ് അല്ലേ, നല്ല രസമുള്ള കാഴ്ചയും. അതോടൊപ്പം അക്ഷയ് പറഞ്ഞ പോലെ ഇന്ന് ആക്സിഡന്റ് ഫ്രീ ഡേ ആണ്. നമ്മള് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒക്കെ സൈറ്റിൽ പോയിട്ട് ആ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് ഇന്ന് അപകടമൊന്നും ആക്കാതിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങുന്ന ദിവസത്തിൽ നമ്മൾ സുരക്ഷ അവർക്ക് ഒരുക്കണം എന്നതിന്റെ ഒരു ബേസ്, അതാണ് ബേസ് ചെയ്തിട്ട് യു എ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുവരുന്നത്. അതായത് ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകണം, ഒരൊറ്റ അപകടം പോലും റോഡിൽ റിപ്പോർട്ട് ചെയ്യരുത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും വണ്ടി പിടിക്കുന്ന സ്റ്റിയറിംഗിന്റെ പിന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആ ബോധം വേണം. ഇന്ന് ഓഫീസിലെത്താൻ അല്പം വൈകിയാലും നിങ്ങൾ അപകടം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കി കിട്ടുന്നത് മാത്രമല്ല, റോഡിലെ അപകടങ്ങളിൽ ഞാൻ പങ്കാളിയായില്ലല്ലോ, ഞാൻ റോഡ് നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെയൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ ആരും അറിയാത്ത ഏതോ ഒരു കുട്ടികൾ റോഡിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവിൻ്റെ പുറത്ത് അവർക്കൊന്നും വരാൻ പാടില്ല എന്നൊരു ബോധ്യത്തോടെ ഇന്ന് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു സന്തോഷം തോന്നുന്നൊരു ദിവസമാണ്.
1: തീർച്ചയായിട്ടും. അതുപോലെ എൻ്റെ ടീച്ചർമാർ ഇച്ചിരി വേഗം, ഞാൻ നോക്കുമ്പോൾ ഒരാളോ ഒറ്റ ഓട്ടം എടുത്ത് അപ്പുറത്തോട്ട്.
2: ടീച്ചർ വളരെ
1: ശ്രദ്ധിക്കണം. അതായത് ഇപ്പുറത്തായിരിക്കും ടീച്ചറിന്റെ വീട്, വണ്ടി വന്ന് നിർത്താൻ അപ്പുറത്തായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഇറങ്ങിയതാണ്
2: ശരിക്കും. അതാ ഇന്നത്തെ ദിവസം വലിയ, നമ്മൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ സ്കൂൾ ബസ്സിന്റെ സ്റ്റോപ്പ് സിഗ്നൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കുഞ്ഞുങ്ങൾ കയറുന്നില്ലേ, ആയമാരില്ല, അമ്മമാരില്ല, ഇല്ല ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കളി, അവർക്ക് കൗതുകമാണ്. അപ്പുറത്ത് അമ്മ നിൽക്കുന്നുണ്ട്, ഇനി ഓടി, അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ കൂട്ടുകാരനെ കണ്ട, കൗതുകം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഒരു സ്കൂൾ ബസ് നമ്മുടെ വാഹനത്തിന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ അതീവ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് അത് നിർത്തിയിട്ടിട്ട് അതിന്റെ സ്റ്റോപ്പ് സിഗ്നൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അത് ഓവർടേക്ക് ചെയ്ത് പോരുത്. ആ സ്റ്റോപ്പ് സിഗ്നൽ മടങ്ങി അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് വരെ കാത്തു നിൽക്കുക എന്നതാണ് അതിന്റെ ഒരു പ്രമാണം. അല്ലെങ്കിൽ കുട്ടികൾ വരാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ബസ്സുകാർ തന്നെ ആ സ്റ്റോപ്പ് സിഗ്നൽ മാറ്റി വെച്ചിട്ട് അടുത്ത വാഹനത്തിന് പോകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കും. പിന്നെ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു മിനിമം കാര്യം, ഒരുപാട് സമയം സ്കൂൾ ബസ്സിന് ഇങ്ങനെ കാത്തു നിൽപ്പിക്കരുത്. അതിന് മുമ്പേ കുഞ്ഞുങ്ങളിൽ ഒരു അടുക്കും ചുറ്റയൊക്കെ ആയിട്ട് നേരത്തെ ബസ് വരുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പേ ആ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യം.
1: ഇന്ന് രാവിലെ എണീറ്റപ്പം നമ്മുടെ ഈ സൂര്യൻ ഉദിക്കാൻ കുറച്ച് വൈകുന്നു, അതാ രാത്രി ചൂട് കുറയുന്നു, ഡേ ടൈം കുറയാൻ പോകുന്നു. കാരണം എനിക്ക് തോന്നുന്നു മറ്റേത് 5:30 ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നമുക്ക് കാണാം. ഇന്ന് ഒരു 6 മണി അച്ചിരൊന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു ആ സൂര്യൻ ഒന്ന് മേളിലേക്ക് വരാനായിട്ട്. അപ്പൊ അതൊരു നല്ല സാധനം, ചൂട് കുറയുന്നതിന്റെ ഒരു ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്.
2: അതെ അതെ, 2 ദിവസം നന്നായിട്ട് കുറഞ്ഞിരുന്നു. അതിനിടയിൽ വീണ്ടും വന്നപ്പോ പറഞ്ഞു ആ സുഹൈൽ വന്ന സുഹൈൽ തിരിച്ചു പോകുന്നതൊക്കെ കുറെ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊരു ആശ്വാസം തന്നെ ചൂടുണ്ട്. എന്നാലും എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നെൽസൺ മണ്ടേലയുടെ ഒരു പ്രധാന കോട്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ കയ്യിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകൾ. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും അല്ലെ, ഒരു പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നു, വേനൽ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്, അവർക്കെല്ലാം ഒരു നല്ല അധ്യയന വർഷം.
1: ഒരു 12 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് അല്ലെ, അത്രയാണ് ഇന്ന് സ്കൂളുകളിലേക്ക് യു എയിൽ മാത്രം കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങി എത്താനായിട്ട് പോകുന്നത്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ നമുക്കറിയാം ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ ലീവിന് പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ കുട്ടികൾക്ക്. നല്ല രസമാണ് റോഡിൽ നിൽക്കുന്നത് കാണാൻ. പുതിയ എല്ലാവരുടെ ആ ഒരു പുതിയ ഡ്രസ്സിന്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടല്ലോ, അതെല്ലാവരിലും കാണാം. എന്തായാലും പുതിയ കൂട്ടുകാരെയൊക്കെ കാണാൻ, പുതിയ ടീച്ചേഴ്സിനെയൊക്കെ കാണാനായിട്ട് സ്കൂളിൽ പല പല പരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ഞങ്ങളെ അറിയിക്കാം.
2: അതിനോടൊപ്പം തന്നെ ഇന്ന് എന്തൊക്കെ ഫൈൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബോധ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അതും പറയാം, ഓൾറെഡി ഉള്ള ഫൈനാണ്, എന്നാലും പലരും മറന്നുപോയി. പോയിട്ടുണ്ടാവും. സ്കൂൾ ബസ് ഇല്ലല്ലോ. സ്കൂൾ ബസിന്റെ സ്റ്റോപ്പ് ബോർഡ് മറികടന്നാൽ 1000 ദിർഹം പിഴ, 10 ബ്ലാക്ക് പോയിന്റ്. മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നതോടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി. വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായിട്ട് അബുദാബി പോലീസ് വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായിട്ട് സ്കൂൾ ബസ്സുകൾ നിർത്തി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറക്കുമ്പോൾ മറ്റ് വാഹനങ്ങൾ നിർബന്ധമായിട്ടും നിർത്തിയിടണം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മീറ്റർ അകലം സ്കൂൾ ബസ് സ്റ്റോപ്പ് ബോർഡ് പുറത്തേക്ക് കണ്ടാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ്സിൽ നിന്നും, നമ്മൾ വിചാരിക്കും അപ്പുറത്തു നിന്ന് വരുന്ന ബസ്സിന് പോയിക്കൂടെ, ഇല്ല, രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങൾ ആ ഇരു ലൈനുള്ള സ്ഥലങ്ങളാണെങ്കിൽ രണ്ട് സ്ഥലത്തും 5 മീറ്റർ വിട്ടിട്ട് ഈ ബസ്സിന്റെ സ്റ്റോപ്പ് സൈൻ റിലീസ് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 5 മീറ്റർ അത് കൃത്യമായിട്ട് പാലിക്കണം. കടുത്ത ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ബോർഡ് അവഗണിച്ച് ഡ്രൈവ് ചെയ്യുന്നവർക്ക് 1000 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 10 ബ്ലാക്ക് പോയിന്റ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ഗതാഗത തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർ വേഗത കുറയ്ക്കണം, സദാ ജാഗ്രത പാലിക്കണമെന്നും അബുദാബി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക്, ഇനി സ്കൂൾ ബസിന്റെ സ്റ്റോപ്പ് ബോർഡ് റിലീസ് ചെയ്യാതെ കുഞ്ഞുങ്ങളെ കയറ്റുകയോ കാര്യങ്ങളോ ചെയ്ത് ആ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും പിഴയുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. 500 ദിർഹമാണ് അവർക്ക്.
1: കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്കൂൾ ബസിന്റെ പുറകിൽ ഇങ്ങനെ നിർത്തി, അപ്പം പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നും കാണുന്നില്ല. ഞാൻ ഹോൺ അടിച്ചു, ഹോൺ അടിച്ച സമയത്ത് അതേമാതിരി കയറി പോകണം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചെയ്യണം, കാരണം അവർ ചിലപ്പോൾ നിർത്തിയിട്ടേക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. അതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്.
2: ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? അക്ഷയ്, ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഒരു ദിവസമാണ്. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരിഷ്കൃതമായിട്ടുള്ള രീതിയും ശൈലിയും സമന്വയിപ്പിച്ചിട്ടൊരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടറും വനിതാ വിമോചന പ്രവർത്തകയും തത്വചിന്തകയും ശാസ്ത്രജ്ഞയുമായി, നമ്മൾ മോണ്ടിസോറിയിലാണെന്ന് പറയാറുണ്ട്, അത് ഇവിടെ നിന്നാണ് വന്നത്, ഇവരുടെ പേരിലൂടെയാണ് അത് വന്നത്. അവരുടെ 156-ാം ജന്മദിനമാണ് ഇന്ന്. രസകരമായിട്ടുള്ള പഠന രീതികളിലൂടെ കുട്ടികളെ ആകർഷിക്കാനും അതിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും മോണ്ടിസോറിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പഠനം ശിശു സൗഹൃദമാക്കിയ ആദ്യത്തെ വ്യക്തി അധ്യാപികയാണ് ഇവരെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന വാർത്തകൾ, സ്കൂൾ തുറക്കാൻ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മോണ്ടിസോറിയിൽ അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു.
2: നേപ്പാളിൽ വരുന്ന വാർത്ത, നേപ്പാളിൽ മരണസംഖ്യ 800-ന് മേലെ, അതായത് 1000-ത്തോളം പേര് മരിക്കുകയും 2500-ഓളം പേരെ കാണാതാവുകയും, കാണാതായ മലയാളികളെ കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല, ഇന്ത്യക്കാരെ കുറിച്ച് വിവരം ലഭിക്കുന്നില്ല, ഇന്ത്യക്കാരായിട്ടുള്ള പിന്നെ പുറം രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ കുറിച്ചും വിവരം ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. 2500 പേരെ കാണാനില്ല. ഇന്ത്യയുടെ പിന്നെ വ്യോമസേനയും കരസേനയും എല്ലാ സേനകളും അവിടെ സംയുക്തമായിട്ട് നേപ്പാൾ സൈന്യത്തെ സഹായിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ.
1: അല്ലെ, നമുക്കതൊരു ഒരു ഫ്ലാഷ് ഫ്ലഡും അതുപോലെ തന്നെ ഗ്ലേഷ്യറിന്റെ ഒരു ഇടിവും അത് അപ്രതീക്ഷിതമായിരുന്നു.
2: ഗ്ലേഷ്യറാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്.
1: കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, കാൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരുന്ന് കാണണമെന്ന്, ആ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഏറെ കഴിഞ്ഞ ദിവസമൊക്കെ.
2: ആദ്യത്തെ വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഇത്രയും വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചില്ല. നേപ്പാളിൽ പ്രളയം ഒരു ഇതൊന്നേ വന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വരുന്ന വാർത്തകൾ മുഴുവനും നമ്മളെ പേടിപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും ഇന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. ഇറാൻ ആക്രമിച്ച US, ജോർദൻ ആക്രമിച്ചു ഇറാൻ, അങ്ങനെ മേഖലയിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത വാർത്ത. ബ്രെൻ ക്രൂഡ് ഓയിലിന്റെ വില $90 മേലെ വരുന്നു, ഒരു
1: അസ്ഥിരാവസ്ഥ.
2: നമ്മുടെ ഹോർമോസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അവിടെ കുടുങ്ങിക്കിടക്കുന്ന കുറെ വസ്തുക്കൾ, ഓണത്തിന് വരെ ഏർപ്പാടാക്കിയ സാധനങ്ങൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന പറയുമ്പോൾ വലിയ കഷ്ടത്തിലാണ് ലോകത്തിന്റെ അവസ്ഥ.
1: നമ്മുടെ CBSE 12-ാം ക്ലാസിന്റെ റീവാലുവേഷന്റെ അതിന്റെ സ്കാൻ പകർപ്പിന് ശേഷം മാത്രമാണ് റീവാലുവേഷൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇത് 7-8 തീയതികൾ മാർക്ക് പരിശോധിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 100 രൂപയാണ് ഫീസ് സ്കാൻ പരിശോധന പകർപ്പിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു കാര്യം. അടുത്ത അധ്യയന വർഷം ഇവിടെ തുടങ്ങി, ഇവിടെ സ്കാൻ പകർപ്പിന്റെ കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്.
2: സങ്കടമുള്ള കാര്യം തന്നെയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടില് പിന്നെ പുതിയ VD സതീശൻ സർക്കാർ കുറെ കൂടി പൈസ കടമെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. കാരണം ഓണത്തിന്റെ വിപണിക്കും ഓണത്തിന് പിന്നെ പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിൽ കടമെടുത്തിരുന്നു. അതുകൂടാതെ 1800 കോടിയുടെ പുതിയ കടം വീണ്ടും എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ കടം എടുക്കുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴായിട്ട് പലരും ചോദിക്കാറുണ്ട്. കടം വാങ്ങിയും കടം എടുത്തും കടം കൊടുത്തിട്ടും മാത്രം നീങ്ങുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മുന്നോട്ട് പോകാൻ വേറൊരു വഴിയില്ലാത്ത ഒരു സംസ്ഥാനമാണ്.
1: തീർച്ചയായിട്ടും എനിക്ക് ഇതിനെന്തെങ്കിലും ഒരു ബദൽ സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയലൈസേഷനോ അല്ലെങ്കിൽ പുതിയ കമ്പനികളെ കൊണ്ടുവരുകയോ അതൊക്കെ എന്തെങ്കിലും, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വേറെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും.
2: സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മുന്നോട്ട് പോകാൻ വേറൊരു വഴിയില്ലാത്ത ഒരു സംസ്ഥാനമാണ്.
1: തീർച്ചയായിട്ടും എനിക്ക് ഇതിനെന്തെങ്കിലും ഒരു ബദൽ സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയലൈസേഷനോ അല്ലെങ്കിൽ പുതിയ കമ്പനികളെ കൊണ്ടുവരുകയോ അതൊക്കെ

0: പാലിയേക്കരയിലെ ടോൾ പ്ലാസയിലെ നിരക്ക് ഉയർത്താൻ തീരുമാനമായിട്ടുണ്ട്. കേരളത്തിൽ മഴയിൽ 21% കുറവ്. ഇനിയും ഉയർത്താൻ വേണ്ടിയിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ, അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അത് ഇനിയും കൂട്ടു.
1: ഒന്നാമതേ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്കൊന്ന് 25-30 രൂപ എങ്ങനെയേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്ര വർഷമായിട്ട്, ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ കാണുന്നതാണ് ആ ടോൾ. നമ്മുടെ ബൈപ്പാസ് ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞാണ് പാലിയേക്കര ടോൾ ആക്കിയത്. ഇത് വല്ലാത്ത രീതിയിലാണ് കൂടുതൽ പോകുന്നത്. കാരണം 500 രൂപയ്ക്കൊക്കെ നമ്മുടെ ഫാസ്റ്റാഗ് ടാഗ് ചെയ്ത് ഒന്നുമില്ല.
0: വളരെ പെട്ടെന്ന് തീരുമാനം ചെയ്ത് വെക്കുന്നതാണ് സേഫ് സൈഡായിട്ട് പോകുന്നത്. യാത്ര ചെയ്യുന്നവർ
1: ഞങ്ങൾക്ക് അവിടെ നിന്ന് ജസ്റ്റ് തൃശ്ശൂരോ കോഴിക്കോടോ ഒക്കെ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറെ ടോളുകൾ കൊടുത്താണ് പോകേണ്ടത്. എന്നാലും ഇതൊക്കെയാണ് നാട്ടിലെ പ്രധാന വാർത്ത. ഒരു ഷോർട്ട് ബ്രേക്ക്, നമ്മൾ ഓടി തിരിച്ച് വരുന്നതാണ് സെറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ആണ് കേട്ടോണ്ടിരിക്കുന്നത്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: You're listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക്. പത്രങ്ങളിലെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്തായാലും പാലിയേക്കര ടോളിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും അതിനെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ തന്നെ പോകും.
0: അക്കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ പോകുന്നുള്ളതാണ് നമ്മുടെ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതെന്ത് വിദ്യാഭ്യാസ രംഗം, കേന്ദ്ര സർക്കാരിനെതിരെ മുതിർന്ന BJP നേതാവ് മുരളി മനോഹർ ജോഷി രംഗത്ത് വന്ന ഒരു വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നയ സമീപനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മുരളി മനോഹർ ജോഷി സർക്കാർ തന്നെ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും വിദ്യാഭ്യാസ രംഗം സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഇല്ലെന്നും വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം ചുരുങ്ങി വരികയാണെന്നും ഡോക്ടർ ജോഷി ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. അടുത്ത കാലത്തായിട്ട് മോദി സർക്കാരിന്റെ നിശിത വിമർശകനാണ് ജോഷി. ജന്തർമന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്ത് സർക്കാർ പ്രക്ഷോഭം നേരിടുന്ന രീതിക്കെതിരെ മുരളി മനോഹർ ജോഷി പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായില്ല എന്ന് താൻ ആലോചിക്കാറുണ്ട്. അന്ന് ഊന്നൽ നൽകിയിരുന്നത് അടിസ്ഥാന തത്വങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും ബാങ്കുകളും ബിസിനസ്സിലും അഴിമതി നടക്കുന്നു. സർക്കാർ തന്നെ അഴിമതിയിൽ കുടുങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ എന്തിന് കുറ്റപ്പെടുത്തുന്നു? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രൂപം നൽകിയതാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പഴയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തിയത് ഉചിതമായില്ല എന്ന് BJP സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള മുരളി മനോഹർ ജോഷി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആ എന്താ പറയുക, പാളയത്തിനകത്ത് തന്നെ ഒരു പട രൂപപ്പെടുന്നു നമ്മൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ.
1: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ ഉത്രട്ടാതി ആറന്മുള ജലോത്സവം വളരെ നന്നായിട്ട് തന്നെ പുരോഗമിച്ചിരുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും ഉപരാഷ്ട്രപതി എത്തിയ ഒരു ചടങ്ങോടെ ആയിരുന്നു. ഒരുപാട് നല്ല രീതിയിലുള്ള വീഡിയോസും വാർത്തകളും ഒക്കെ തന്നെയാണ് ആറന്മുളയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം. എനിക്ക് നമ്മുടെ നാട്ടിലെ ഓണത്തിന്റെ ഒരു അവസാനം എന്നുള്ളതാണ് ഉത്രട്ടാതിയും കൊണ്ട് നമ്മൾ പറയുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായിട്ടായിരുന്നു ഇത്തവണ ഓണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു തിരുവനന്തപുരത്തെ ആയിരുന്നു നമ്മൾ കണ്ടത്. എന്നാലും നമ്മുടെ പ്രവാസ ലോകത്തെ ഓണം ഇനിയും തുടരുക തന്നെയാണ് ചെയ്യുന്നത്.
0: നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ എന്തായാലും ഓണം പോകാനാണ് സതി. ഉത്രട്ടാതി വള്ളംകളിയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഓണം വാരാഘോഷം പറഞ്ഞപ്പോഴാണ് വന്ദേമാതരം വിവാദം അതിൽ വീണ്ടും സജീവമായിട്ട്
1: വന്നിട്ടുണ്ട്.
0: എല്ലാം കാരണം ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലണം, അത് പ്രോട്ടോകോൾ ആണ്. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് അത് ചൊല്ലി തുടങ്ങിയാൽ ഇടപെടാൻ വേണ്ടി പറ്റില്ല, അത് ചൊല്ലുക എന്നതാണ്. അപ്പൊ CPM പറഞ്ഞ RSS പൂർണ്ണമായിട്ട് ഇവർ കീഴടങ്ങി എന്നാണ്. പക്ഷെ ആ കാര്യത്തിൽ ഇടതുപക്ഷം പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം അത് ആ ചടങ്ങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലിയല്ലേ
1: ഒക്കെ. സോണിയാഗാന്ധി പറ്റില്ല, പിന്നെ
0: കോൺഗ്രസ് ആസ്ഥാനത്ത് വേണമെങ്കിൽ അവർക്ക് ആദ്യം തന്നെ വേണ്ടെന്ന് വെക്കാം. അതായത് അവർ അതിനെ എതിർക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 4 ചരണങ്ങൾ ചൊല്ലിയിട്ട് അവർക്ക് നിർത്താം. പക്ഷെ ചൊല്ലി തുടങ്ങിയിട്ട് മറ്റു വന്നു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുന്ന നിയമവിരുദ്ധം, അതാണ് പ്രശ്നം.
1: അല്ല, അതൊരു നിയമമായിട്ട് വന്നിട്ടുണ്ട്. അതിനെ പിന്നെ നമ്മൾ കൂടുതൽ അതിനെ ആർഗ്യു ചെയ്യായിരിക്കും. നിയമം മാറുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ ഇത് പാടി തുടങ്ങിയിട്ട് പകുതിക്ക് അതൊരു പാർട്ടിയൊന്നും അല്ല, അതൊരു രാജ്യത്തിന്റെ നിയമം.
0: ശരിക്കും ആ രാജ്യത്തിന്റെ നിയമം വന്നപ്പോഴാണ് ഈ വന്ദേ മാതരം ദേശീയ ഗീതമല്ലേ, അത് മുഴുവനായിട്ട് ചൊല്ലുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊക്കെ നമ്മൾ നേരത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലുമ്പോൾ മര്യാദക്ക് മുഴുവനായിട്ട് ചൊല്ലുക, ചൊല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ചൊല്ലാതിരിക്കുക. ഇനി തെറ്റു ചൊല്ലിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങളെ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഒരാൾ ചൊല്ലുമ്പോൾ ഞാനത് ബുദ്ധിമുട്ടാക്കിയിട്ട് അത് ചൊല്ലാൻ സമ്മതിക്കാതിരിക്കുക, പകുതിക്ക് വെച്ച് നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കും എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പിന്നെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നത് സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സുകുമാരക്കുറിപ്പിനെ കണ്ടു കിട്ടി എന്നതൊക്കെ. പക്ഷേ വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ബോർഡിംഗ് പാസ് പോലും പൂർണ്ണമായിട്ടും നമ്മളൊരു സ്ക്രീൻഷോട്ടോ മറ്റുള്ളവരുടെ കാര്യങ്ങളോ പാസ്പോർട്ടോ എമിറേറ്റ്സ് ഐഡിയുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ സമൂഹ മാധ്യമത്തിലോ പൊതുവേദിയിലോ നമ്മൾ പങ്കുവയ്ക്കരുത്, നമ്മൾ കൊടുക്കുക. അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം എന്റെ ഐഡന്റിറ്റി, എന്റെ സ്വകാര്യതയാണ് എന്റെ പാസ്പോർട്ട്.

0: പറഞ്ഞ സംഭവം അത് മറ്റൊരാളിലേക്ക് എത്തരുത് ഒഫീഷ്യൽ കാര്യങ്ങൾക്കല്ലാതെ. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്നിട്ട് ആ അത് പുറത്തുവിട്ട മാധ്യമങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ, അവരതിൽ മാപ്പ് അപേക്ഷിച്ചു, അതൊക്കെ ഒരു ഒരു ഇപ്പൊ എല്ലാ ജേർണലിസ്റ്റുകളും ശരിയാണെന്നല്ല, തെറ്റുപറ്റിയേക്കാം, മാധ്യമങ്ങൾക്കും തെറ്റുപറ്റും, പക്ഷെ നമ്മളത് ഏറ്റുപറയുക അല്ലെങ്കിൽ അതിൽ എവിടെയോ ഒരു പിശകുണ്ട്, ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നൊരു പരാമർശം വരിക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്.
1: തീർച്ചയായിട്ടും അല്ല, ഇപ്പം ഏകദേശം എന്റെയൊക്കെ അപ്പന്റെ കാലത്താണ് സുകുമാരക്കുറിപ്പിന്റെ സംഭവം നടക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം ഏകദേശം നമുക്ക് തന്നെ ഒരു 10-30 വയസ്സ്
0: വർഷത്തിലധികമായി അദ്ദേഹത്തിനെ കാണാതായിട്ടും അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയായിട്ടും. 46 ജനിച്ച ഒരു മനുഷ്യൻ ഇപ്പൊ 80 മുകളിലുള്ള ഒരാള്, ജാർഖണ്ഡിലെ നഴ്സ് തന്നെ പറയുന്നു അന്നത്തെ കാലത്ത് അദ്ദേഹം വന്നപ്പോ ഹൃദ്രോഗിയായിരുന്നു, ചികിത്സ തേടിയിട്ടാണ്. ആ മനുഷ്യൻ ഇത്രയും വർഷം സർവൈവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ സംഭവിച്ചേക്കാം, ജീവിച്ചിരിപ്പുണ്ടായേക്കാം. അത് എന്തായാലും നമ്മുടെ കേരള പോലീസ് ഉണ്ട്, അതുപോലെ പുറത്തുള്ള ഏജൻസികളെ കൊണ്ടൊക്കെ നമ്മൾ അന്വേഷിപ്പിച്ചൊരു കേസാണ്. ഇനി സുകുമാരക്കുറിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തം മരണ ആസൂത്രണം ചെയ്തിട്ട് ചാക്കോയിൽ ആരോപിച്ചിട്ട് അങ്ങനെ ഇൻഷുറൻസ് അബുദാബിയിൽ ജോലി ചെയ്ത് 30 ലക്ഷത്തിന് ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം സ്വന്തം മരണം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തായിരുന്നു എന്നറിയോ, ഇദ്ദേഹം വ്യോമസേനയിലെ ആർമി മാൻ ആയിരുന്നു, പ്രീ ഡിഗ്രിക്ക് ശേഷം അങ്ങനെ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് ആർമിയിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം മരിച്ചതായിട്ട് രേഖകൾ ഉണ്ടാക്കിയിട്ട് അവിടെ, അതായത് ഇദ്ദേഹം ഒരു ഹാബിച്വൽ ക്രിമിനൽ ആണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് വരുന്നത്. സ്വന്തം മരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി, പിന്നെ ഗൾഫിലേക്ക് വന്നു, ഇവിടെ നിന്ന് കൂട്ടാളികളുമായിട്ട് ചേർന്നിട്ട് വേറൊരാളെ, സ്വയം രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുക, എന്നിട്ട് ആദ്യത്തെ കൊലപ്പെടുത്തുക, ആ 30 ലക്ഷം തട്ടുക, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ആർഭാട ജീവിതം നയിക്കും. മനുഷ്യന്റെ ആർത്തിക്കും അത്യാർത്ഥിക്കും ദുരാഗ്രഹത്തിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ. ഒരാൾ എങ്ങനെ ആവരുത്, പണ്ടാനത്തെ ആ വീടൊക്കെ പണിതീരാത്ത വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവും, വലിയ ബംഗ്ലാവ് കെട്ടിയിട്ടിട്ട് അത് പൂർത്തിയാക്കാനൊന്നും പറ്റാതെ ഒരു മനുഷ്യൻ, വേറൊരു മനുഷ്യൻ ഒന്നും അറിയാത്ത, അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് ഗർഭിണിയായിരുന്നു, ചാക്കോയുടെ ഭാര്യ, ആ മകൻ ജിതിനാണ് അച്ഛന്റെ കൊലപാതകം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ആരുടെയൊക്കെ മനസ്സ് കുറച്ച് ദിവസത്തേക്ക് കൊലഞ്ഞിട്ടുണ്ട്.
1: അതെ അതെ അല്ല, തീർച്ചയായിട്ടും. കാരണം കുറിപ്പ് സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ടിവിയിൽ ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്നറിയാം, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോടൊരു വിശ്വാസം പോകുന്ന രീതിയിലാണ് ഇപ്പൊ പല വാർത്തകൾ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക, വാർത്തകൾ വാർത്തകളായിട്ട് തന്നെ പോകുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എനിവേസ്, നമ്മുടെ നാട്ടില് KCB സർചാർജ് നമ്മുടെ ഈ വരുന്ന മാസം തൊട്ട് കൂടാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ്. 3 പൈസ ആയിരിക്കും കൂടാൻ പോകുന്നത് എന്നുള്ള ഒരു യൂണിറ്റിന് എന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യൂണിറ്റ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയപരിധികളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. നാളെ KCB നിന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പോടെയുണ്ട്.
0: യെസ്, ഇന്തോ അറബ് കണക്ട് ഉച്ചകോടി ഇന്ന് മുതൽ നമ്മുടെ കൊച്ചിയിൽ നടക്കുകയാണ്. കേരളത്തിലേക്ക് അറബ് സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്തോ അറബ് കണക്ട് ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തിരിതെളിയും. ടൂറിസം ഇന്ത്യ മീഡിയ ഗ്രൂപ്പ്, അസോസിയേഷൻ ഓഫ് അറബ് ടൂർ ഓപ്പറേറ്റേഴ്സ് അവരൊക്കെ പിന്നെ അടങ്ങിയ ഒരു വലിയ സംഘമാണ് കൊച്ചിയിലേക്ക് ഇന്ന് എത്താൻ പോകുന്നതെന്നാണ് വാർത്ത. അതുപോലെ മെസ്സിയുടെ തട്ടിപ്പിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. സർക്കാർ വിശദ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ചേന്തി അനിലിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസ്. മുഖ്യമന്ത്രി VD സതീശനെ വഴിയിൽ തടഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ റിമാൻഡിലായ ചേന്തി അനിലിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുക്കും. റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ചേന്തി അനിലിന്റെ മൊബൈൽ ഫോൺ ബന്ധുവിന് വിട്ടു നൽകിയ തീരുമാനം വിവാദമായതിന് പിന്നാലെയാണ് തീരുമാനം. റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആൾ അറസ്റ്റിലായാൽ ഫോൺ വിശദാംശങ്ങളടക്കം പോലീസ് ശേഖരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില തലങ്ങളിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഫോൺ വിട്ടു നൽകിയെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടേത് ഔദ്യോഗിക പരിപാടി അല്ലെന്നും അതിനാൽ കേസ് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം ബാധിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനായ ഒരാൾ തന്നെ, അതും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെ മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് കയറക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആ കേസാണ്
1: മുന്നേ മിനി പത്മ പറഞ്ഞ നമ്മുടെ പാലക്കാട് ടോളിന്റെ ആണല്ലോ. അതായത് 5 രൂപ to 65 രൂപ വരെയാണ് വൺ സൈഡിലേക്ക് കൂടിയേക്കുന്നത്. ഒരു കാറ് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 145 രൂപയാണ്. ഒരു ടോളിലും പോയി തിരിച്ചു വരണമെങ്കിൽ, ചെറുകിട വാണിജ്യ വാഹനമാണെങ്കിൽ അത് 255, ബസ്സിന് ട്രക്കിന് 515 രൂപയാണ്. ഇതിന് ഇടപെട്ട് ഇത് ആരും കൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റുന്നത്? ഇത് ഇനി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും ജനങ്ങള്. ഡെയിലി പോകുന്നവർ 100 രൂപ കൊടുത്ത് ഒരു ടോള്
0: 145 പറഞ്ഞാൽ ഒരു രണ്ടു പേർക്ക് വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് കഴിക്കേണ്ട പൈസയാണ് പോയേക്കുന്നത് നാട്ടില്.
1: സത്യം, അത് ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഒരു ഒരാഴ്ച തന്നെ 1000 രൂപ ഇത് തന്നെ സാലിക്കും പോട്ടെ, ഇത് ടോള് തന്നെ ചാർജ് ചെയ്യേണ്ട ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോകുന്നത്. ഇത് ഭയങ്കര രീതിയിലുള്ള വർധനമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്.
0: എന്തായാലും ഇടപെടൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാമല്ലോ. നമുക്ക് എപ്പോഴും പാലക്കരയിൽ ഒരു വലിയ സമരം ഇടപെടൽ നമ്മൾ കാണാറുണ്ട്, അത് വിജയിക്കുന്നതും കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് സാധാരണക്കാരനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടല്ലേ
1: വലിയ രീതിയിലുള്ള, എനിക്കൊന്നും മറ്റേത് 60-40 മറ്റോ ആയിരുന്നു. ഇതിപ്പം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എന്തായാലും നാട്ടിൽ അഴിമതി തടയാൻ ഓൺലൈനിൽ കൂടുതൽ MVD സേവനങ്ങൾ എന്നുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഓൺലൈനിലേക്ക് നമ്മൾ മുഴുവനായിട്ട് ഡിജിറ്റലിലേക്ക് മാറാനുള്ള ഒരു ഫേസിലാണ്. പക്ഷേ നമ്മുടെ കുറെ പഴയ റെക്കോർഡ്സ് ഒക്കെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് സ്റ്റിൽ ഓൺലൈനിലേക്ക് വരാൻ, എന്തായാലും MVD അതിലൊരു മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതിൽ നല്ലൊരു വാർത്ത തന്നെയാണ്.
0: ഇന്ത്യയുടെ DNA നാനാത്വത്തിൽ ഏകത്വമെന്ന് മോഹൻ ഭഗവത് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെയുള്ള ഒരു മിതത്വം, ഒരു പ്രത്യേക രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയുടെ ഡി എൻ എയിലുള്ളതാണെന്നും അത് ആഘോഷിക്കപ്പെടണമെന്നും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും വേണമെന്ന് ആർ എസ് എസ് മേധാവി പറഞ്ഞിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ ബഹുസ്വരത എന്ന വാക്കാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത്. അതേസമയം ഭാരതം എന്ന് പറയുമ്പോൾ അത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്ക് കർമ്മഭൂമിയോട് കൂറുള്ളവരായിരിക്കണം. ഭാരതം അവരുടെ ജന്മഭൂമിയായതിനാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം പ്രവാസികളാണ്. നമ്മളിത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും യു കെയിലും ഒക്കെ നമ്മൾ താമസിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്ത് തന്നെയായിരിക്കും. ഖാർഗെ കയ്യത്തം കൽപ്പിച്ചതിൽ പ്രതിഷേധം ആർ എസ് എസ് ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് മനുസ്മൃതി കത്തിച്ചു എന്ന് പറയുന്ന വാർത്ത, ബി ജെ പിക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി, പ്രധാനമന്ത്രി മോദി ഉസ്ബെക്കിസ്ഥാനിൽ യുറേനിയം ഇറക്കുമതി സാധ്യത തേടി ഇന്ത്യ, മോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഉൾപേജിലെ വാർത്ത. ചോദ്യം ചോദിച്ചതിന് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം, സുപ്രീംകോടതി ജഡ്ജ്. ഇത് പണ്ട് പ്രൊഫസർ എം എൻ വിജയമാഷ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിച്ച വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പക്ഷെ ആ ചോദ്യം ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ സുപ്രീംകോടതി സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ലഹരിയുടേതിരിക്കുള്ള വേട്ടയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രി പെട്രോളിംഗ് നടത്തിയ ഒരു പോലീസുകാരനെതിരെ ആക്രമണം ഉണ്ടായിട്ട് ഈ സിറിഞ്ച് കൊണ്ടായിരുന്നു ആക്രമണം എന്നുള്ളൊരു കാര്യം. അതിന് അദ്ദേഹത്തിന് കുത്തേറ്റു. അത് മൂന്ന് പേർ അംഗം സംഘമാണ് അദ്ദേഹത്തെ കുറ്റിയിറക്കിയത്. എന്നാലും ഓപ്പറേഷൻ തൂഫോൺ വളരെ നല്ല രീതിയിൽ തന്നെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് കാണാൻ. ഒരുപാട് കേസുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബോർഡറിൽ നിന്നൊക്കെ തന്നെ ഏകദേശം ഒന്നൊക്കെ കോടി രൂപയുടെ സംതിങ് ആണ് പിടിച്ചതെന്നാണ് പറയുന്നത് അല്ലേ.
0: കോടികളുടെ ഒരു ലഹരി മരുന്ന്. എനിക്കൊന്ന് തൂഫാൻ അതിന്റെ ഒരു ലക്ഷ്യം കാണുന്നുണ്ട് ഏതാണ്ടൊക്കെ, പക്ഷെ വേരറുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: എനിക്ക് തോന്നുന്നത് ഈ ആഭ്യന്തരത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മന്ത്രി വന്നപ്പോൾ അത് കുറെ കൂടെ പല മേഖലയിലേക്ക് നോക്കാൻ പറ്റി. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, എന്തോ ഒരു പരിപാടി നടന്ന സമയത്ത് ഓരോരുത്തരായിട്ട് പ്രൊഫസർ ഓമനക്കുട്ടി അവരൊക്കെ സംസാരിക്കുന്നു. ഓരോ സമയം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വിളിക്കുന്നില്ല, ഓരോരുത്തർ 25 മിനിറ്റും 30 മിനിറ്റും ഒക്കെ പ്രസംഗിക്കും. അപ്പോഴൊക്കെ ചെന്നിത്തല അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് എല്ലാവരോടും യാത്ര പറയുന്നു പറഞ്ഞപ്പോൾ അടുത്ത ആരെയോ എന്തോ അനുസ്മരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഒന്നിരിക്കാമെന്ന് വെച്ചപ്പോൾ അത് തീരുന്നവരെ ഇരുന്നിട്ട് ആ ഒരു ഒട്ടും അനിഷ്ടം കാണിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും നല്ലൊരു മന്ത്രി എന്ന പേര് സമ്പാദിക്കാൻ
1: അദ്ദേഹം കുറച്ച് വാശിയും മറ്റേ ഗുരുവായൂരിലേക്കൊക്കെ പോയിരുന്നല്ലോ ആ സമയത്ത്.
0: അദ്ദേഹത്തിന് ന്യായമായിട്ട് അവകാശപ്പെടാവുന്നതാണ്.
1: അന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇദ്ദേഹം വേറെ രീതിയിലായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ടോട്ടലി മാറി. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് കാഴ്ച വെക്കുന്നത് കേട്ടോ.
0: യെസ്, എന്തായാലും നമ്മ മെട്രോയിൽ താരജാടയില്ലാതെ സൂപ്പർ താരം ജവഗൽ ശ്രീനാഥിന്റെ ചിത്രമുണ്ട്. മുഹമ്മദ് സനാൻ മികച്ച യുവതാരം. പ്ലെയേഴ്സ് അസോസിയേഷൻ അവാർഡിൽ തിളങ്ങി മലയാളി താരം. നോബോളിന് ഫ്രീ ഹിറ്റോ ഫൈനോ? ടെസ്റ്റിൽ നോബോളിന് ആര് തടയിടും? ഫ്രീ ഹിറ്റ് വേണമെന്ന് സ്പിൻ കോച്ച്, ഫൈൻ മതിയെന്ന് ഗവാസ്കർ, അങ്ങനെ ഒരു വാദം. ഫ്രീ ഹിറ്റ് വേണ്ട, ഫൈൻ മതിയെന്ന് ഗവാസ്കർ പറഞ്ഞതാണ് ക്രിക്കറ്റ് ലോകത്തെ വാർത്ത. അതുപോലെ ഹോക്കി ലോക കിരീടം നിലനിർത്തി ജർമ്മനി 2-0. ഹോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ പേരാണല്ലേ മുന്നിൽ വരുന്നത്. ചിത്രത്തിലേ ഇല്ല ഹോക്കി ലോക കിരീടം ജർമ്മനി നിലനിർത്തി എന്ന് പറയുന്ന വാർത്ത. അതുപോലെ എമി ഇറങ്ങിയിട്ടും രക്ഷയില്ലാതെ ചെൽസി. ഇതൊക്കെയാണ് കായിക പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട്. നമ്മുടെ സവാളയ്ക്ക് തീവില എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 65 രൂപ വരെയാണ് സവാളയ്ക്ക് മൊത്തവില, ചില്ലറ വില 80 രൂപയോളം വരുമെന്നാണ് പറയുന്നത്. അപ്പൊ തീ പിടിക്കുകയാണ്
1: സവാള. പണ്ട് നമ്മള് ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോകുമ്പോൾ പൈസ ഒന്നുമില്ല, നമുക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രമാണ് പൊറോട്ട വെള്ളിക്കറി. അയ്യോ, അത് രാവിലെ ആ ചായക്കടന്ന് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഉണ്ട്, അത് എങ്ങും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല.
0: സാമ്പാർ കഴിക്കുന്നത് പക്ഷെ ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് കെ സുരേന്ദ്രൻ. ഞാൻ ഉള്ളിക്കറി മാത്രമേ കഴിക്കാറില്ല ബീഫ് വിവാദത്തിന്റെ സമയത്ത്. അപ്പൊ എല്ലാവരും പറയും അത് ശരിയാണ്, അതിന്റെ കൂടെ കുറച്ച് ബീഫ്.
1: ഇതൊക്കെ തന്നെയാണ് മലയാള പത്രങ്ങളിലെ തലക്കെട്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്കൂൾ റീ ഓപ്പണിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. യു എസ് സ്കൂൾ റോൾ ഔട്ട് ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ലെസൺസ് ഓൺ മൊബൈൽ ഫോൺ ബാൻ ടേക്സ് എഫക്ട്സ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി നമ്മുടെ ഈ മൊബൈൽ ബാൻ ചെയ്തേക്കുന്നതിന്റെ വാർത്തകൾ ഒന്നൊന്നര കുട്ടികളിൽ ബാൻ ചെയ്തേക്കുന്ന വാർത്ത, നേപ്പാളിലെ ഫ്ലഡിന്റെ വാർത്ത, ബാക്ക് ടു സ്കൂൾ 1.27 മില്യൺ യു എസ് സ്റ്റുഡൻസ് ആണ് ഇന്ന് തിരിച്ചു പോകുന്ന എന്നുള്ള ഒരു വാർത്ത. ഇതൊക്കെ തന്നെയാണ് യു എ പത്രങ്ങളിലെ കലീജ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ.
0: കലീജിന്റെ ആദ്യത്തെ വാർത്തയിൽ ഇത്തിഹാദ് റിയൽ ഇസ് ഗെയിനിങ് പോപ്പുലാരിറ്റി വിത്ത് മോർ ദാൻ 100K ടിക്കറ്റ് സോൾഡ്. അതുപോലെ ഗവൺമെന്റ് ഡേറ്റ റിവീൽസ് മോർ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആർ ഹയറിംഗ് ഇമിറാത്തി വുമൺ. നമുക്കറിയാം ഇമിറാത്തി വുമൻസ് ഡേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. യു എ പ്രോബ്സ് ബാങ്ക് മിസ് ആഫ്റ്റർ യു എസ് വൺസ് ഓഫ് മണി ലോണ്ടറിംഗ് റിസ്ക് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും നമ്മൾ പൈസ ഇടാനും മറ്റു കാര്യത്തിന് വന്നിട്ട് ഒന്ന് നിങ്ങൾ എമിറേറ്റ്സ് സൈഡ് തരും, ഞാൻ ഒന്ന് പൈസ ഇട്ടു, ഒരു കാരണവശാലും നമ്മുടെ
1: എമിറേറ്റ്സ്
0: നമ്മുടെ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തൽക്കാലത്തേക്ക് ഒന്ന് കുറച്ച് നേരത്തെ കിടാനൊന്ന് പൈസ ഇട്ടോട്ടെ, ഒന്ന് അക്കൗണ്ട് നമ്പർ തരുമെന്ന് ചോദിക്കുന്നവരോട് കാരണവശാലും
1: കണ്ട ഭയങ്കര പാവമാണ്. അത്രയും പാവത്തിന്റെ രീതിയിലാണ് നമ്മളോട് ചോദിക്കുന്നത്, എനിക്ക് ഇതില്ല, വീട്ടിലേക്ക് ഒന്ന് പൈസ അയക്കണം, ഞാൻ സോറി.
0: ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും അധികം പാലിക്കേണ്ട ഒന്ന്, നമ്മുടെ പാസ്പോർട്ട് ആർക്കും കൊടുക്കരുത്, നമ്മുടെ എമിറേറ്റ്സ് ഐഡി ആർക്കും കൊടുക്കരുത്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുത്, നമ്മുടെ ബാങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇട്ടിട്ട് ഒരു മണി ഇട്ടിട്ട് തിരിച്ചെടുത്തോട്ടെ എന്ന് പറഞ്ഞു ഒട്ടും നിൽക്കരുത്. എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഈ ബാഗ് ഒന്ന് പിടിക്കോ, കയറുന്ന വരെ മാത്രം എനിക്ക് കുറച്ച് ലഗേജ് കൂടെ, ഒരു ലഗേജ് കൂടെ നിങ്ങൾ പൈസ കൊടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ കളഞ്ഞിട്ട് പോകണം. ആ കാര്യത്തിൽ ഒരു മനുഷ്യത്വം കാണിക്കേണ്ടതാണ്.
1: തീർച്ചയായിട്ടും എന്നാൽ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പൊ എന്താണെങ്കിലും ഒരു മാസത്തിന്റെ അവസാനം, ഒരു പുതിയ മാസത്തിലേക്ക് തുടങ്ങുന്ന എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ് തന്നെ നേർന്നുകൊള്ളുന്നു. ബാക്കിയുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മണിക്കുള്ള അറിയാനാണ്. ഹോം 92.2 എഫ്എം ലക്ഷ്യ മിനി പത്മയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
2: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchi ude ee rahasyam, ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
4: അമ്മാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
5: അണ്ണ. ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.ഇൻ.
9: You are listening to Home 92.2 FM. Home is a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: Traffic update.
11: Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
12: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നമുക്ക് സിൽക്കണൈസസ് വരെ എത്തി നിൽക്കുന്ന ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലി തിയേറ്റ് ഓൾ റോഡിൽ നോക്കുകയാണെങ്കിൽ നല്ല ജാം പാക്ഡ് ആണ്. ടൂ വേ ട്രാഫിക്കും അല്ലി തിയേറ്റ് റോഡിൽ കാണുന്നുണ്ട്. നമ്മുടെ അജ്മാനിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് വന്ന് നമ്മുടെ ദൈദ് റോഡ് എടുത്ത് നമുക്ക് ആ ഇവിടങ്ങളിലൊക്കെ തന്നെ കണക്ഷൻ റോഡിലും അവിടുന്ന് കണക്ട് ചെയ്ത് നമുക്ക് അല്ലി തിയേറ്റ് ഓൾ റോഡിലേക്ക് വരുന്ന സ്ഥലത്തും ഒക്കെ തന്നെ ആ ഒരു കഞ്ചഷൻ കാണുന്നുണ്ട്. ഇനിയും കമ്മിങ് ടു ദുബായ് നോക്കുകയാണെങ്കിൽ അൽ കെയിൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷെയ്ഖ് സായ റോഡിലും ചെറിയൊരു ഏരിയയിൽ മാത്രം ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇന്റർ റോഡ്സ് ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. എനിക്ക് തോന്നുന്നു മെയിൻ റോഡ്സ് മാത്രം എടുത്ത് വരികയാണ് നല്ലത്. കാരണം ഇന്റർ റോഡ്സിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ സ്കൂൾ ബസ് നിർത്തുന്നതിന്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ നേരിടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എന്താണെങ്കിലും വളരെ നിങ്ങൾ മാപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം നമ്മളെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ് കേട്ടോ.
10: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC, TNC.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0503307916.

0: പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
13: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
12: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
13: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
12: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
14: You are listening.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: യുഎയിൽ സ്കൂളുകൾ തുറന്നു. സമുദായ സ്പർദ്ധയ്ക്ക് ശ്രമിച്ചെന്ന് പരാതി, രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനമോടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനമോടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ ഇന്ന് അപകടരഹിത ദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎഇ. ഇന്നത്തെ ദിവസം അപകടമുണ്ടാക്കാതിരുന്നാൽ ഗതാഗത നിയമങ്ങൾ പാലിച്ച് വാഹനമോടിച്ചാൽ ട്രാഫിക് പിഴയിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കി കിട്ടും. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറി അതിലെ പ്രതിജ്ഞ സ്വീകരിക്കും. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥിരീകരണം. യുഎസ് ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇരുപക്ഷവും ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവിലയും വർദ്ധിച്ചു. എണ്ണവിലയിൽ 2% വർദ്ധനവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. യുഎസിനെതിരെ തിരിച്ചടിച്ച് ഇറാൻ. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ആക്രമണം നടത്തിയതായി IRGC അറിയിച്ചു. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച് 8 മിസൈലുകൾ തടഞ്ഞതായി ജോർദാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 800 കടന്നു. 2500ലധികം പേരെ ഇപ്പോഴും കാണാനില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കാണാതായ മലയാളികളെക്കുറിച്ചും പുതിയ സൂചനയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പൊന്നാനി സ്വദേശികളായ 4 പേർക്കായി ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന ചില മേഖലകളിൽ തിരച്ചിൽ നടക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. രക്ഷപ്പെടുത്തിയവരുമായി പോയ ബസ് അതിനിടെ അപകടത്തിൽപ്പെട്ട് 38 പേർക്ക് പരിക്കേറ്റുവെന്ന് നേപ്പാൾ പോലീസ് അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് പോയ 49 പേരെ ടിബറ്റ് ഭാഗത്ത് കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ കരസേനയുടെ വിദഗ്ധ സംഘം ജല വൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോഴും 100ലധികം തൊഴിലാളികൾ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കേന്ദ്രങ്ങൾ വഴി സ്ഥിതിഗതികൾ വിലയിരുത്തി. നേപ്പാളിൽ പ്രളയത്തിൽ കാണാതായ 7 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലും ഊർജ്ജിതമായി നടക്കുകയാണ്. 275 ഇന്ത്യൻ പൌരന്മാരും 128 ഇന്ത്യൻ വംശജരും ഉൾപ്പെടെ 100 കണക്കിന് വിദേശികളെക്കുറിച്ച് നിലവിൽ വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൈലാസ് മാനസരോവർ തീർത്ഥാടകരും ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുമാണ് കാണാതായവരിൽ അധികവും. തങ്ങളുടെ 85 പൌരന്മാരെ കണ്ടെത്താനുണ്ടെന്ന് യുഎസ്. 9 പേരെ ഇതുവരെ രക്ഷിച്ചു എന്നും യുഎസ് വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ഇന്ന് കടുത്ത ഗതാഗത നിയന്ത്രണം. നെടുമ്പാശ്ശേരി മുതൽ കാക്കനാട് വരെ പാർക്കിംഗും വഴിയോര കച്ചവടത്തിനും വിലക്ക്. രാവിലെ 10 മുതൽ എറണാകുളത്തും ആലുവയിലും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. 4 മണിക്ക് കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 6 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് തിരിക്കും. കേരള സർക്കാർ 1800 കോടി രൂപ കടമെടുക്കുന്നു. കടപ്പത്രങ്ങളുടെ ലേലം RBI ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി നാളെ നടക്കും. ഓണത്തിന് ബോണസ്, ഉത്സവ ഭത്ത, ക്ഷേമ പെൻഷൻ, ഒരാഴ്ച നേരത്തെ വിപണി ഇടപെടലിന് പണം തുടങ്ങി ഓണക്കാല ചിലവ് 10,000 കോടിയോളം രൂപ ആയതോടെയാണ് വീണ്ടും കടമെടുക്കുന്നത്. ഈ മാസം 2200 കോടി കടം വാങ്ങി. ഓണത്തിന് വിപണി ഉണരുമ്പോൾ നികുതി വരുമാനം ഉയരുമെന്ന പ്രതീക്ഷയോടെയാണ് കടം വാങ്ങിയും സർക്കാർ പണമിറക്കിയത്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. അതിനിടെ KPCC അധ്യക്ഷ പദവിയിൽ സജീവമാകാനൊരുങ്ങുന്നു മന്ത്രി സണ്ണി ജോസഫ്. സംഘടനാ കാര്യങ്ങൾക്കായി ഇന്ദിരാഭവനിൽ കൂടുതൽ സമയം ചിലവഴിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ചടങ്ങിലും ഉത്രട്ടാതി വള്ളംകളിയിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മുഖ്യമന്ത്രി RSSമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വന്ദേമാതര വിവാദത്തിൽ മൌനം തുടരുകയാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരും ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ബേപ്പൂരിലെ തോൽവിയിൽ UDF വോട്ട് ചോർച്ചയുടെ കണക്ക് പുറത്തുവിട്ട് PV അൻവർ. കോർപ്പറേഷനിലെ 7 ഡിവിഷനുകളിലെ കണക്ക് പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ കണക്കിനേക്കാൾ 681 വോട്ട് കുറഞ്ഞുവെന്നും ഇടതുപക്ഷത്തു നിന്ന് വോട്ട് കിട്ടിയെന്നും അൻവർ. ബേപ്പൂർ മേഖലയിലും വോട്ടുകൾ ചോർന്നു. ചെറുവണ്ണൂർ നല്ലളം മേഖലയിലെ കണക്ക് ഇന്ന് പുറത്തുവിടുമെന്നും PV അൻവർ. കാന്തപുരത്തെ ന്യായീകരിച്ച റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം പത്രത്തിൽ. സ്ത്രീകളുടെ മതനിയമങ്ങൾ കാന്തപുരം പറഞ്ഞത് വിശ്വാസികളോടാണെന്ന് ലേഖനത്തിൽ പറയുന്നു. ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യത്തിന്റെ ഭാഗമാണിതെന്നും ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായ വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസ്. വാൽമീകി സമുദായത്തിൽപ്പെട്ട അമിത് കുമാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. തൃശൂർ PG സ്വദേശിയായ യുവതിയും തിരുവനന്തപുരം സ്വദേശിനിയായ സുഹൃത്തും US കൊല്ലപ്പെട്ടു. PG സ്വദേശിനിയായ അഞ്ജന, കേശവദാസപുരം സ്വദേശി ആൻ മാത്യു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഞ്ജനയുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിയായ അനില എന്ന യുവതിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിന് മുന്നിൽ അധിനിവേശം സ്ഥാപിക്കുന്ന ഒരു മഹാശക്തിയല്ല ഇന്ത്യയെന്ന് RSS തലവൻ മോഹൻ ഭഗവത്. മറിച്ച് മാനവികതയ്ക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിലൂടെ വിശ്വഗുരുവായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും കാനഡയിലെ ടൊറന്റോയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ചരിത്രപരമായി ഇന്ത്യ എപ്പോഴും അഭയം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വനിതാ ഏഷ്യക്കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ. ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തായ്ലൻഡ് 16.1 ഓവറിൽ വെറും 65 റൺസിന് ഓൾ ഔട്ടായി. വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെയാണ് നേരിടുക.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning, station clock ഇപ്പോൾ സമയം 8:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 38%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. അങ്ങനെ ഓഗസ്റ്റ് 31 മൺഡേ തിങ്കളാഴ്ചയിലേക്ക് നിൽക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിക്കാണ്. നമ്മളൊരു ലോങ് വീക്കെൻഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷ് ആയ ഒരു വീക്കെൻഡ് ആയിരുന്നു. കാരണം ഓണസമയത്ത് അതുപോലെ കിടന്ന് കുറേ നമുക്ക് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി. എന്നെ പോലെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള വർക്കിൽ ഓടി നമുക്ക് കിട്ടിയ ഒരു വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് കുറേ ഞാൻ നമ്മുടെ ഒരു മീ ടൈം ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വീട്ടിലൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന, നല്ല ഫുഡും കഴിച്ച, ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ടിരുന്ന ഒരു വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് തന്നെ എന്നിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേസ്, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും വൈറലായി തരംഗമായിക്കൊണ്ടിരുന്ന ഒരു സെർച്ച് നെയിം ആയിരുന്നു നമ്മുടെ മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ പറ്റി നമുക്കൊരു പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യൻ ആർമി ഓഫീസറാണ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ദ്രൗപദി മുർമുത്തിനോട് എപ്പോഴും കാണുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വൈറലായ ഒരു ഫോട്ടോ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു മഴ സമയത്ത് രണ്ടുപേരും പ്രസിഡന്റും ഇദ്ദേഹം കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം മഴ നനഞ്ഞ് പ്രസിഡന്റിന് കൊട ചൂടുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു രംഗമായിരുന്നു ആദ്യം ഇദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരഘടനയും അദ്ദേഹത്തിൻ്റെ ലുക്കും ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ കൂടെ ഒരു ഹിന്ദി ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ആരാധന ഉണ്ടല്ലോ, അതുപോലെയാണ് ഇദ്ദേഹത്തിന് അത്രയും വലിയൊരു ഫാൻ ബേസ് വന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ പറ്റി ആക്ച്വലി നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ പറയുന്ന ആ ഒരു ആളെ പറ്റിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണേലും പോയി നോക്കേണ്ടതാണ് മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ നോക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഹിമാചലിലെ ഒരു രാജകുടുംബത്തിലെ ഒരു അംഗമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലേക്ക് വരുന്നത്. അപ്പം ഇദ്ദേഹം സത്യത്തിൽ ഇത് ഇത്രയും ഇപ്പോൾ ഇടയ്ക്ക് എന്താണ് ഇത്രയും സെൻസേഷൻ ആണെന്ന് വെച്ചാൽ, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചു. അതായത് പ്രസിഡന്റിൻ്റെ എ ഡി സി എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വിരമിച്ചു. ബാക്കി അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം ആർമിനെ വിരമിച്ചു. അല്ല കേട്ടോ, ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എ ഡി സിയിൽ ഇത്ര കാലം മാത്രമേ ഒരാൾക്ക് സേവനം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് ഇദ്ദേഹം ഒന്ന് മാറി ഇനി ഇന്ത്യൻ ആർമിയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവാണ്. ഇപ്പോൾ ഫോമർ എ ഡി സി ടു ഇന്ത്യ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ടാഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിരമിക്കൽ ചടങ്ങിലാണ് ഈ ഇത്രയും അതേ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ ഇദ്ദേഹത്തെ പറ്റി തിരക്കി പോകാനായിട്ടുള്ള കാരണവും വന്നത് അങ്ങനെ. എനിക്കൊന്ന് 2021 ഓഗസ്റ്റ് 15 പരേഡിന് ഇദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റിനാണ് ഏറ്റവും നല്ല മാർച്ചിങ്ങിനുള്ള അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ആ പരേഡിനെ നിയന്ത്രിച്ചതാണ് മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ നോട്ടീസ് ചെയ്യുന്നതും അതിനുശേഷമാണ് എ ഡി സി ആയിട്ട് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുവാണെങ്കിൽ 26 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. 651K ആളുകളാണ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, ആദ്യത്തെ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ അദ്ദേഹം ഇട്ടേക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും റഷ്യൻ പുട്ടിനും അതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹം നടന്നു വരുന്നത്. ഒരായി ഇക്കോണിക് ഒരു നടത്താണ്, അത് റിയാലിറ്റി എന്നൊക്കെ പറയല്ലോ, അങ്ങനെയാണ് അത് കാണുന്നത്. അപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു മേജർ തന്നെ, ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ തന്നെയാണ്. എനിക്കൊന്ന് ഇദ്ദേഹത്തെ കണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയി ഇന്ത്യൻ ആർമി പോയി ചേരാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം എന്താണേലും നിങ്ങൾ ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടില്ല എങ്കിൽ 26 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. രസമാണ്, വളരെ എന്താ പറയുക, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇദ്ദേഹം. അപ്പോൾ എന്താണേലും അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ വളരെ അടുത്ത് മഴ പോലൊന്നുമല്ല, ഇന്ത്യൻ ആർമി ഓഫീസർമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുന്നത് അവരുടെ പ്രൊഫൈലൊക്കെ കാഴ്ചവെക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് ഇന്ത്യൻ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണേലും ലെറ്റ്സ് സീ, നിങ്ങൾ തന്നെ പോയി കാണുക മേജർ ഋഷഭ് സിംഗ് സാംബിയാൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്.
0: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
0: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ടാ
13: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ടാ,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
19: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
20: ഒരു ക്യൂക്ക് ട്രാഫിക് അപ്ഡേറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് റോഡുകൾ നല്ല രീതിയിൽ, ഞാൻ രാവിലെയും പറഞ്ഞിരുന്നു, നല്ല രീതിയിൽ ട്രാഫിക് ജാം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇതെനിക്കൊന്നു നമ്മുടെ അറേബ്യൻ ബ്രാഞ്ചസിൻ്റെ അവിടെ നടന്നേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ.
21: നമ്മുടെ അറേബ്യൻ ബ്രാഞ്ചസിൻ്റെ ഒക്കെ അടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് കാറ് തമ്മിൽ നല്ല ക്രാഷാണ്. ആ കാറ് നേരെ ട്രക്കിലും വന്ന് ഇടിച്ച് ഇപ്പം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ മേജർ ആക്സിഡന്റ് ആണ്, ജസ്റ്റ് എസ്കേപ്പ് ആണ് ഞാൻ ആക്സിഡന്റ് ചെയ്യുന്നത്. എന്റെ മുന്നിൽ പോയ രണ്ട് വണ്ടികൾക്ക്
20: സംഭവിച്ചേക്കുന്നത്. താങ്ക് യു സോ മച്ച് ടോണി, ആണ് ഇത് അയച്ചേക്കുന്നത്. ഇത് റോഡ് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ആണ് കേട്ടോ. രാവിലെ മുതലേ കാരണം കുറെ അടുത്ത് റോഡ് പണി നടക്കുന്നുണ്ട്, അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പലരും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഹിമറൈസ് റോഡിലും അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലും ഒക്കെ ഏറ്റവും ഫാസ്റ്റ് ലൈനിൽ കൂടെ പോകുന്ന സമയത്തെ 200 അല്ലെങ്കിൽ 110 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങാണോ ഒന്ന് സഡൻ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കുന്ന ബ്രേക്ക് നിങ്ങൾക്ക് മറ്റൊരു വണ്ടീനെ മുട്ടാതിരിക്കാനുള്ള ഡിസ്റ്റൻസ്, നിങ്ങളുടെ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെയുള്ള അത് അദ്ദേഹം നാരോ എസ്കേപ്പ് ആയിരുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ടോണി ഡ്രൈവ് സേഫ്, അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്.

സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുക, നിങ്ങൾ വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം നമുക്ക് അപ്ഡേറ്റ് തരിക എന്നുള്ള കാര്യം. ബാക്കി സമയങ്ങളിൽ റേഡിയോ കേട്ടോളൂ, നല്ല ഇൻഫർമേഷനും നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഓഫീസിൽ എത്തിച്ചോളാം. പക്ഷേ എന്തായാലും എല്ലാവരും ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്, എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ട്രാഫിക് സിറ്റുവേഷൻ ആയിട്ടില്ല, ഞാൻ പെട്ടെന്നൊരു ബ്രേക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എല്ലാ റോഡും നല്ല രീതിയിൽ ബ്ലോക്കാണ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾ ഡ്രൈവ് നല്ല സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. അലിത്തേറ്റ് ഓൾ റോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അജ്മാനിൽ നിന്ന് നമ്മുടെ വാസിറ്റ് സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ, അജ്മാനിൽ നിന്ന് കണക്ട് ചെയ്ത് വാസിറ്റ് സ്ക്വയർ എടുത്ത് അവിടെ നിന്ന് ടുവേഴ്സ് ദുബായിലേക്ക് വരുന്ന കംപ്ലീറ്റ് റോഡും അതിനകത്ത് ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ആ കോർണിഷിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡ്സുക്ക് പാർക്ക് ഉണ്ടല്ലോ, അൽസൂർ സ്ക്വയർ ഒക്കെ ഉള്ള സാറേ, അവിടെയും അവിടെ എന്താ ട്രാഫിക്ക്? രാവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ സൂക്കൽ ജുബയിൽ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് ജാം പാക്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. എന്താണെങ്കിലും അല്ലിത്തേറ്റ് ഓൾ റോഡ് എടുക്കുന്നവരാണെങ്കിൽ ഹ്യൂജ് ട്രാഫിക്, ടു ആൻഡ് ഫ്രോ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ദൈദ റോഡ് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ദുബായ് സിൽക്കണൈസിസ് വരെ ആണ് ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളത്. പക്ഷേ അതും കഴിഞ്ഞ് അറേബ്യൻ ബ്രാഞ്ചസ് കഴിഞ്ഞാൽ മാത്രമേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. എമിറേറ്റ്സ് റോഡ് എന്താണെന്നറിയില്ല, അവിടെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അൺടിൽ അറേബ്യൻ രാജ്യസിൻ്റെ ഒരു പാരലായിട്ട് വരുന്ന ഹല്ലത്തൂർ പോളോ റിസോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു രണ്ട് ആക്സിഡന്റ് വന്നിട്ടുണ്ട്. അതില്ലെങ്കിൽ എമിറേറ്റ്സ് റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ് കേട്ടോ. ഷെയ്ഖ് ജാ റോഡ് ഇച്ചിരി സ്ലോ മൂവിങ് ആണ്, അൽഖൈൽ റോഡ് നല്ല രീതിയിലും സ്ലോ മൂവിങ് ആണ്. അതായത് പറഞ്ഞ എല്ലാ റോഡും നല്ല രീതിയിൽ ബിസി ആണ്. അപ്പം എന്തായാലും ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്കൊരു അപ്ഡേറ്റ് തരാനാണ്.
2: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
6: நீ இப்படி முகமெல்லாம் வேட்டு கொட்டுறது
7: எனக்கு தெரியல.
6: அச்சச்சோ, நீ இப்படி கையெல்லாம் படபடன்னு நடுங்கிறது
7: எனக்கு தெரியல.
6: உட்கார்ந்து

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: ஒரு ஆப்ஷன் இல்ல, எங்க கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
4: இங்கே கரையில என்ன? அண்ணன் பிரச்சனை என்ன? லைசன்ஸ் உண்டாயிட்டு கார் இல்லாததல்லே. அல்மராய கார் அண்ட் பிஸ்டன்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுஏயிலே யாத்രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമരായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
9: You are listening to Home 92.2 FM. Home is a feeling.
10: സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ യു എ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കാറുണ്ടോ? അത് വില മാത്രമാണ് നിങ്ങൾ നോക്കാറുള്ളത്? പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ യു എ പ്രൊഡക്ട്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇവരിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര അത് എപ്പോഴും അത് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിലൊക്കെ തന്നെ ഒരു നമ്മുടെ പോളിട്രി രീതിയിൽ വരുന്ന ഒരു സാൻമോനെല്ല എന്ന് പറയുന്ന ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാൻമോനെല്ല വൈറസിൽ വരുന്ന ഈ എഗ്ഗ്, അത് എനിക്കൊന്ന് ജനുവരിയിൽ തുടങ്ങിയേക്കുന്ന പ്രൊഡക്ഷനിൽ വന്നേക്കുന്ന അത് അപ് ടു ജൂലൈ വരെയുള്ള പ്രൊഡക്ഷനിൽ എഗ്ഗിലായി ഇത് ബാധിച്ചായിരിക്കും. ജനുവരി 7 ടു ജൂലൈ 25 ഞാൻ ആ ഡേറ്റ് നോക്കുമായിരുന്നു. അങ്ങനെ 18 പേരോളം ഈ അമേരിക്കയിൽ ഈ സംഭവം പ്രകാരിച്ച് ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു വൈറസാണ്. അപ്പം ഇത് ഈ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ യു എയിലേക്ക് വരുന്നിട്ടുള്ള ചില അമേരിക്കൻ എഗ്സ് അത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഈ യു എ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ, നമ്മൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ. അപ്പം ഇത് കഴിഞ്ഞ ദിവസം യു എയുടെ മിനിസ്ട്രി ഇത് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ട് ഒരൊറ്റ മുട്ട പോലും നമ്മുടെ യു എ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനോ അതിവിടെ നിന്ന് വിൽക്കാനോ ഇത് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പം ആ റിപ്പോർട്ട് ഞാൻ നോക്കിയപ്പം കൺട്രി എക് LLC, കൺട്രി എക് LLC, അതുപോലെ തന്നെ കൺട്രിയൊക്കെ ഷൺഷൈൻ യോക്ക്, ഒമേഗ 3 ഗോൾഡൻ യോക്ക് എന്ന് തുടങ്ങി എക്സ് സസ്പെൻഡഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു കാര്യം കൂടെ ഇന്നത്തെ ഒരു ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പലപ്പോഴും നമ്മുടെ മെയ്ഡ് ഇൻ യു എ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് 100% നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്നാൽ പലരും ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതൊരു ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ട്. സാൻമനല്ല എന്ന് പറയുന്ന ഒരു വൈറസാണ് ആ ഒരു എഗ്ഗിൽ. ഇത് പോളിട്രി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ വരുന്ന ഒരു വൈറസാണ്. അത് യു എസിൽ സത്യം പറഞ്ഞാൽ പല സ്റ്റേറ്റ്സിലായിട്ട് ഇത് വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു ഹോസ്പിറ്റലൈസ് ആയവരുടെ കണക്കും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. അപ്പോൾ അത് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്ങും ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും പല രാജ്യക്കാർക്കും അതിന് ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ എന്തായാലും നമ്മൾ സേഫ് ആണ്. അതിൻ്റെ ഒരു തരത്തിലുള്ളൊരു മുട്ടയും ഇവിടെ കയറിയിട്ടുമില്ല, വിറ്റിട്ടുമില്ല എന്നുള്ളത് മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ വാട്ട് വി ഈറ്റ് എന്നുള്ള സാധനം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അത് ഞാൻ പറയുന്നത് മെയ്ഡ് ഇൻ യു എ ഇസ് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
3: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: നമ്മുടെ വീട്ടിലെ ഗ്രോസറി ഒക്കെ ഒന്ന് പെട്ടെന്ന് തീർന്നു പോയെന്ന് വിചാരിക്കുക, എന്ത് ചെയ്യാം? അപ്പൊ നമുക്കൊരു കോഡ് കിട്ടും, ഇന്നതില്ല, അതില്ല, ഈ സാധനം ഇല്ല എന്ന് പറയുന്നുള്ളൊരു കോഡ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. ആ ഒരു ടെൻഷനാണ്, ദൈവമേ ഇനി ഈ ട്രാഫിക്കിന്റെ ഇടയിൽ ഞാൻ എവിടെ പോയി മേടിച്ചിട്ട് എപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ എന്റെ ഈ ജോലി ചെയ്യാൻ. ഇതൊരു പക്ഷെ ആർക്കാണേലും വീട്ടിലെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി ആ ഒരു ടെൻഷൻ വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. ഒറ്റ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മുടെ ലൂലുവിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ ഇരുന്ന് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് എസൻഷ്യൽസ്, അത് ഗ്രോസറി മാത്രമല്ല മറ്റേത് എസൻഷ്യൽസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. നിങ്ങൾ ലൂലു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ ഷോപ്പ് ചെയ്യാം. ആൻഡ് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ലൂലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ മിനിറ്റുകൾക്കുള്ളിൽ അവർ കൊണ്ട് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ലൂലു ആപ്പ് ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്താവശ്യമാണെങ്കിലും മിനിറ്റുകൾക്ക് ഉള്ളിൽ, ലൂലു ഇൻ മിനിറ്റ്സ്, അതാണ് അവരുടെ കോൺസെപ്റ്റ് തന്നെ. സോ ഷോപ്പ് ഓൺ ദ ലൂലു ആപ്പ് ആൻഡ് ഗെറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്. അപ്പോൾ ഇനി വീട്ടിൽ സാധനങ്ങൾ എപ്പോൾ തീർന്നു പോയാലും ഒന്നും വിഷമിക്കേണ്ട, ലൂലുവിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ വിരൽ തുമ്പിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഡെലിവറാക്കുന്നതാണ്. ലൂലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വി സി നിയമന തർക്കം ഗവർണറും സർക്കാരും ധാരണയിലെത്തി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. സ്കൂൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ ഇന്ന് അപകടരഹിത ദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുഎഇ. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ്ലെ ലറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. യുഎസ് ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇരുഭാഗവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയും വർദ്ധിച്ചു 2%-ൽ അധികത്തിന്റെ വർദ്ധനവ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച് ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാന്റെ ആക്രമണം. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് IRGC അറിയിച്ചു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 800+. 2,500+ പേരെ ഇപ്പോഴും കാണാനില്ല. തെരച്ചിൽ തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ചും പുതിയ സൂചനയില്ല. പൊന്നാനി സ്വദേശികളായ 4 പേർക്കായി ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ തെരച്ചിൽ നടക്കുന്നു. രക്ഷപ്പെടുത്തിയവരുമായി പോയ ബസ് അപകടത്തിൽപ്പെട്ടതിനിടെ 32 പേർക്ക് പരിക്കേറ്റുവെന്ന് നേപ്പാൾ പോലീസ്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 49 പേരെ ഇതുവരെ കണ്ടെത്താനായില്ല. ഇന്ത്യൻ കരസേനയുടെ വിദഗ്ധ സംഘം ജല വൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ തെരച്ചിൽ നടത്തുന്നു. 100+ തൊഴിലാളികൾ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കേന്ദ്രങ്ങൾ വഴി സ്ഥിതിഗതികൾ വിലയിരുത്തി. നേപ്പാളിൽ പ്രളയത്തിൽ കാണാതായ 7 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ കണ്ടെത്താനായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. 275 ഇന്ത്യൻ പൌരന്മാരും 128 ഇന്ത്യൻ വംശജരും ഉൾപ്പെടെ 100 കണക്കിന് വിദേശികളെക്കുറിച്ച് നിലവിൽ വിവരമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. കൈലാസ്, മാനസരോവർ തീർത്ഥാടകരും ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുമാണ് കാണാതായവരിൽ അധികവും. തങ്ങളുടെ 85 പൌരന്മാരെ കണ്ടെത്താനുണ്ടെന്ന് യുഎസ്. 9 പേരെ ഇതുവരെ രക്ഷിച്ചിട്ടുണ്ടെന്നും യുഎസ് അറിയിച്ചു. ഡൽഹിയിൽ ബസിൽ 16 വയസ്സുകാരി കൂട്ട ലൈംഗിക പീഡനത്തിന് ഇരയായി. യുപി സ്വദേശിയായ +1 വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റ്. വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ ചാൻസലറുടെ പ്രതിനിധിയും സർക്കാരിന്റെ പ്രതിനിധിയും തമ്മിൽ ഒപ്പിട്ട ഒത്തുതീർപ്പ് കരാറ് സുപ്രീംകോടതിക്ക് കൈമാറി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചാൻസലറുടെ പ്രതിനിധിയും കേരള സർക്കാരിന്റെ പ്രതിനിധിയും തമ്മിൽ ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പുവച്ചത്. സാങ്കേതിക സർവകലാശാല വിസിയായി ഡോ സിസ തോമസും ഡിജിറ്റൽ സർവകലാശാല വിസിയായി ഡോ സജി ഗോപിനാഥും തുടരാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് കരാർ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും ബിന്ദു കൃഷ്ണ. അന്യപുരുഷന്മാർക്കിടയിലോ പൊതു ഇടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശം. വഖഫ് വിഷയത്തിൽ CPM നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്ക് നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. മലപ്പുറത്ത് അടുത്തമാസം 11 വഖഫ് വിശദീകരണ യോഗം നടത്തും. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. ഉമർ ഫൈസിയുടെ പ്രസംഗവും നേതാക്കളുടെ പ്രസ്താവനകളും മുഷാവറയിൽ ചർച്ച ചെയ്യുമെന്നും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജെഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശം മറികടന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം. ഉമർ ഫൈസിയെ മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള സർക്കാർ 1800 രൂപ കൂടി കടമെടുക്കുന്നു. കടപ്പത്രങ്ങളുടെ ലേലം RBI ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി നാളെ നടക്കും. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായ വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസ്. US ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നൊവാനാണ് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചത്. വനിതാ ഏഷ്യാകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലൻഡ് 16.1 ഓവറിൽ 65 റൺസിന് എല്ലാവരും പുറത്തായി. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 9:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 35%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 of Amalika. Swagatham, Akshay. What a beautiful day, alle. Enda terakkunna roadukalilokke ellavadathum parents kuttikale vidan vendi nikkunnu, kuttikale school poyanaayirikkunnu, school kuttikale kaatha teachers schoolilekku povan nikkunnu, school kuttikale in teachers nin kaatha nikkunnu, roadukal avatte school busine kaatha nilkunnu, officeukal late aayittu varunna parents nin kaatha nikkunnu. Late nalla ketta ellarum namukku on time aayirikkum. Endaanalum idaanu innu raavilathe kaazhcha. Endaalum njan രാവിലെ നേരത്തെ ഇറങ്ങി, ഇല്ല എനിക്കറിയാം ഇന്ന് ഇന്നിവിടെ എത്തൂല എന്നുള്ള കാര്യം. അപ്പോൾ എത്തിയ സമയത്തുണ്ടല്ലോ ഈ മറ്റേ ഇപ്പോൾ ആ ഒരു ഏർലി സൺറൈസ് എന്നുള്ളത് മാറി, ഇപ്പം ഇച്ചിരി പെരുപ്പതുക്കെയാണ് വരണേ. അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മുടെ ആ ഇച്ചിരി ഒരു ഇരുണ്ട സമയത്ത് മറ്റേ പുത്തൻ യൂണിഫോമിൻ്റെ ആ ഒരു വടിവും അതൊക്കെ ആയിട്ട് ഇങ്ങനെ അലസത ഇന്ന് പോകണമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിലരൊക്കെ ഭയങ്കര ആക്റ്റീവ് ചാടി ചാടി ചാടിയാണ് നിൽക്കുന്നത് ചിലരൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇന്ന് സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ വിശേഷങ്ങളും പാരൻസൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും, എനിക്ക് തോന്നുന്നു ലുലു തന്നെ ഒരുപാട് സെക്ഷൻ തന്നെ അവരങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനും കാര്യമൊക്കെ ആയിട്ട് എല്ലാവരും തകൃതിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും ലോങ് വീക്കെൻഡ് കിട്ടിയത് എല്ലാവർക്കും ഒരു ആശ്വാസമായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്നാണ് അടുത്ത അവധി? ഞാനിങ്ങനെ നോക്കാറുണ്ട് ഇനി ഇന്നെ എവിടെയെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും അവധി ഉണ്ടോ. ഇപ്പം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ്, ഇനി അടുത്തൊരു അവധി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാഷണൽ ഹോളിഡേ തന്നെ വരണം. December 2 ആയിരിക്കും നെക്സ്റ്റ് ഹോളിഡേ വരുന്നത്. ഇപ്പം വെനസ്ഡേ ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് തേർഡും ആണല്ലോ നമുക്ക് യൂഷ്വലി വരാറുള്ളത്. അപ്പം തേർഡ് എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഒരു പക്ഷേ അത് കമ്പൈൻ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു ഒരു ലോങ് വീക്കെൻഡിലേക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് വരുന്ന സമയത്ത് തന്നെ ഇനിയും നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പെട്രോളിൻ്റെ വില കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്ത ടെൻഷൻ. ഇന്ന് നമുക്കറിയാൻ പറ്റുന്നതാണ്, പക്ഷേ ഈ സാഹചര്യം അനുസരിച്ച് പലയിടത്തും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് പ്രകാരം ഇനി കൂടുമോ എന്നുള്ളതാണ് കൂടാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല കേട്ടോ. എന്താണെങ്കിലും കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് വില വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതെന്ന് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു ഗ്രേറ്റ് മോർണിംഗ് ആവട്ടെ എല്ലാവർക്കും. ഹാപ്പി മൺഡേ. നമ്മൾ നാളെ 1st കടക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ എനിക്ക് ഇനി കുറേ മെസ്സേജുകൾ രാവിലെ സ്കൂളിൽ പോയതിൻ്റെ രാവിലെ നമ്മളെ എന്താ പറയുന്നത് കേട്ട് തുടങ്ങിയതിൻ്റെ ഒരു ലേറ്റ് ആയതിൻ്റെ ഒക്കെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ശ്യാമാണ് പറഞ്ഞത് നമ്മുടെ സാൽമണല്ല എന്ന് പറയുന്നത് ബാക്ടീരിയ ഇസ് നോട്ട് എ വൈറസ്. ആക്ച്വലി ഞാൻ വൈറസ് എന്നാണ് തോന്നുന്നു പറഞ്ഞത് അല്ലേ, സോറി. അത് സാൽമണല്ല എന്ന് പറയുന്നത് അത് ബാക്ടീരിയ തന്നെയാണ്, നമ്മുടെ പോൾട്രി വിഭാഗത്തിൽ വരുന്നൊരു ബാക്ടീരിയ. ഞാൻ മുന്നത്തെ ഒരു കാര്യം പറഞ്ഞതാണ്, അതിനെ പറ്റിയിട്ടാണ് എന്നെ കറക്റ്റ് ചെയ്തത്. ശ്യാം താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഈ ടൈപ്പ് എറർ എന്ന് പറയുന്ന പോലെ അല്ലേ സ്പീച്ച് എറർ ആയി പോയതാണ് ആ സമയത്ത്. എനിവേസ് ഗ്രീൻ മോർണിംഗ്, ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി. ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻറ്റിൽ 11 o'clock.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
3: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനറൽ
3: പവർഡ് ബൈ വാവ് എൽഇഡി ഫാഷണൽ ഡോർ ആൻഡ് ഔട്ട്ഡോർ എൽഇഡി ഡിസ്പ്ലേ സൊല്യൂഷൻ ഫ്രം ദി യുഎഇ. കോൾ 052-5242-017.

0: കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
1: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918. ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amma, what is this? This is the AC. This is the AC. This is the AC.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി വണ്ടിയുടെ ഏസി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടടാ,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: You are listening to Home 92.2 FM. Home is a feeling.
10: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
11: ഞാനിപ്പോ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് നൗഫലാണ് വിളിച്ചത്. ചോദിച്ചത് എന്നോട് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ലാപ്ടോപ്സ് ഏതാണ് ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ കേൾക്കുന്നുണ്ടാവും, ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ലേ കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇപ്പം ഗൂഗിളിൽ നോക്കിയ സമയത്ത് ബെസ്റ്റ് ലാപ്ടോപ്സും ടാബ്ലറ്റ്സും നോക്കിയിട്ട് തന്നെയാണ് ആൾക്കാർ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് പാരൻസിൻ്റെ എല്ലാവരുടെയും കൺസേൺ ആണ് ഈ ഏതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്സ്. ഒരു 8-9 വരെയുള്ള അപ് ടു 9 ഗ്രേഡ് എനിക്ക് തോന്നുന്നു ടാബ്ലറ്റ് തന്നെ ടാബിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ അപ് ടു 30% ഓഫറിൽ പല ഇടങ്ങളിലും ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്സിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പല സ്റ്റോഴ്സ്, ഷെറഫ് ഡി ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാക്സ് ആയിക്കോട്ടെ, ജംബോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ തന്നെ ബൈബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 30% ഓഫ് ഉണ്ട്. അങ്ങനെ പല ഓഫേഴ്സുകൾ പല ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സജഷൻ ജസ്റ്റ് തരികയാണ്. അത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഏതാണോ ബസ്സി, എല്ലാവരും ആപ്പിളും മാക്കും മേടിക്കണമെന്ന് പറയുന്ന അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതൊക്കെ ഹൈ ലോഡഡ് നമുക്ക് സംഭവങ്ങൾ ചെയ്യാനുള്ളവർക്കാണ് അതത്രേ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരു പ്രൊജക്റ്റ്, ഒരു പവർ പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു വേർഡ്, ഇതൊക്കെ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർഫെക്റ്റ്, കാരണം ഈ ലാപ്പും കമ്പ്യൂട്ടറും ഒന്നും ഉണ്ട്, അത് കേടാക്കിയപ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ് കേടാക്കിയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ലാപ്പായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് നോക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ ആമസോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1500-1300 ദിർഹംസ് ആണ്. പക്ഷേ ഒരു 3 കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 4500 ദിർഹംസ് ഒക്കെ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് ആവുന്നുണ്ട്. എന്നാൽ അതിലേക്ക് ആമസോൺ ഒരുപാട് റിന്യൂഡ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നോക്കുമ്പോൾ എച്ച് പിയുടെ എലൈറ്റ് ബുക്ക് 846 GB എന്നുള്ളൊരു ബിസിനസ് ലാപ്ടോപ്പ് എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. 899 ദിർഹംസ് ആണ്, ഫസ്റ്റാണ് കേട്ടോ. അതിന് 12 GB റാമും 256 GB

ബി ഇന്റെ ഹാർഡ് ഡിസ്കും ഒക്കെ ആയിട്ടാണ് ഈ എച്ച് പിയുടെ എലൈറ്റ് വന്ന 899 റംസ് ആണ്. അത് റിന്യൂഡ് അല്ല, യെസ് അത് റിന്യൂഡ് ആണ്. ഞാൻ പറഞ്ഞ ആ ഒരു റേറ്റിൽ 850, 700, 600 ആ റേഞ്ചിൽ ഒരുപാട് റിന്യൂഡ് ഓപ്ഷൻസ് നമുക്കിപ്പോൾ ആമസോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ആണെങ്കിൽ 1200, 1300 ആ ഒരു രീതിയിലും കൊടുത്തിട്ടുണ്ട്. ലെനോവയുടെ 500W Gen 3 സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2-in-1 ലാപ്ടോപ്പ് ആണ്, ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ ആയിട്ടുള്ളത്. അത് ഫ്രഷ് പീസിന് 594 ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ്. അതും ഫ്രഷ് പീസാണ്, റിന്യൂഡ് അല്ല. അപ്പം പല റേഞ്ചിൽ ഞാൻ പറയുകയാണ്, നമ്മൾ വിചാരിക്കും നമ്മളൊരു സ്ഥലത്തോട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 2000, 2500 ഇതൊക്കെയാണുള്ള റേഞ്ച് അല്ല. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല ഇലക്ട്രോണിക് സാധനങ്ങളും അതൊന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് തന്നാൽ ഞാൻ എൻ്റെ ജസ്റ്റ് എൻ്റെ കുറച്ച് റെഫറൻസുകൾ മാത്രം, ബാക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ലാപ്ടോപ്സ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അസൈൻമെൻറ്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലെ തൊട്ട് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും മല്ലിത്തിയ ടോൾ റോഡും അൽഖൈൽ റോഡും ഇപ്പോഴും അതേ സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ സിറ്റുവേഷൻ അറേബ്യൻ റാഞ്ചസിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അതും അവിടെ വരെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷെയ്ഖ് സയ്യിദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഷെയ്ഖ് സയ്യിദ് നമ്മുടെ ആ ഒരു കണക്റ്റിംഗ് സ്ട്രീറ്റ്, അവിടെയും നല്ല രീതിയിലുള്ള കഞ്ചക്ഷൻ. അതായത് കറക്റ്റ് പറഞ്ഞാൽ അവിടെ ഒരു ഇക്കസ്റ്റോറിയം ആൻഡ് പോളോ ക്ലബ്ബ് ഉണ്ട്, അതിൻ്റെ അടുത്താണ്. ഈ അറബി റാഞ്ചസിൻ്റെ പാരലായിട്ട് പോകുന്ന ഒരു റോഡാണ്, അവിടെയാണ് ഈ ഒരു ആക്സിഡൻറ്റും അവിടെ ഒരു കഞ്ചഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷെയ്ഖ് സയ്യിദ് റോഡ് മാത്രമാണ് ഇപ്പോൾ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നത്. എമിറേറ്റ്സ് റോഡും, എമിറേറ്റ്സ്, നിങ്ങൾക്ക് അജ്മാനിൽ നിന്ന് ദുബായിലേക്ക് വരാനാണെങ്കിൽ എമിറേറ്റ്സ് റോഡാണ് ഏറ്റവും ബെസ്റ്റ്. ജസ്റ്റ് നിങ്ങൾ മാപ്പ് ഇട്ട് നോക്കുക ഏതൊക്കെ റോഡാണ് കഞ്ചഷൻ ഉള്ളത്, അതനുസരിച്ച് നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുന്നു. ഫോർ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീക്കെങ്കിലും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ.
2: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് സെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
6: ഏറ്റവും
7: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
10: ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടവർക്കൊക്കെ തന്നെ അതിനകത്ത് മനസ്സിലാക്കാതെ പോയതൊരു സംഭവം ഉണ്ട്. അതിനകത്തെ ഒരു ഷോർട്ട് ഫിലിം, അതിനകത്ത് നമുക്കറിയാം അമല് അതിനകത്ത് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു കഥാപാത്രം എത്ര പേര് കണ്ടിട്ടുണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ്? ഓ, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരുന്നു കേട്ടോ. ബെത്ലഹേമും ഖലീഫയും, ഖലീഫയും ഒരിക്കലും ഞാൻ, എനിക്ക് രണ്ടിനും ഒപ്പമൊപ്പം നിൽക്കുന്ന മൂവിയാണ് അത്. ഒരു ബെത്ലഹേമിനെ കുറേ പേര് അതിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, ഖലീഫേനെ കുറേ പേര് ഡീഫേമും ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ലാത്തൊരു കാര്യം. രണ്ടും എനിക്ക് അടിപൊളി, രണ്ട് ജോണറാണ്, രണ്ടും സൂപ്പറാണ്. അപ്പോൾ ബെത്ലഹേമിനകത്തെ ഒരു എന്താ പറയണേ ഷോർട്ട് ഫിലിം അതിനകത്ത് എടുക്കുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിം എടുത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ പറയുന്ന ഒരു സാത്തുകുടി പ്രണയ കഥ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓൾറെഡി അതിനകത്ത് പറയുന്ന ഒരു, പക്ഷെ നമ്മളെ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ഭാവന സ്റ്റുഡിയോസിന്റെ ക്രിയേഷനിൽ വന്നേക്കുന്നത് സത്യത്തിൽ. ഇപ്പൊ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷീബയോട് വരട്ടെ, ഷീബ കാണാൻ സാധ്യതയില്ല. ഷീബയ്ക്ക് ആ ഒരു പിന്നെ അതിനകത്ത് കുറേ എലമെൻസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഷീബയോട് വന്നിട്ട് ഞാൻ പറയാം. അതിനകത്ത് കുറേ എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലേറ്റഡ് ആണ് ആ സിനിമ കാണുമ്പോൾ. ഒരിക്കലും എനിക്കൊന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയും ഒരു ഷോർട്ട് ഫിലിമോട് ഒരുമിച്ച് വരുന്നത്. ഗംഭീരമാണ് കേട്ടോ, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് എന്നോടൊന്ന് പറയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഷീബ വരുമ്പോൾ ഞാൻ സർപ്രൈസ് പൊട്ടിക്കാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ലേ, കടി വിഷമിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂർ ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ട്, പക്ഷെ ബെത്ലഹേം ഇതിൻ്റെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ BTS ആണെന്ന് പറയാം ഒരു ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. 2.5 മണിക്കൂറാണ് അതിൻ്റെ BTS. എന്താണെങ്കിലും രസമാണ് കേട്ടോ. എന്താണെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ, ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കാൻ സേവിൽ ഒരുപാട് പേരാണ് മൊഹൈസനയിൽ എത്തിയിരുന്നത്. ഒരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു. നമുക്ക് കുറേയധികം ആളുകൾ കാണാൻ സാധിച്ചു. അവിടുത്തെ ഗെയിംസ് ആയിക്കോട്ടെ, അവിടുത്തെ ബാക്കി ഭരതനാട്യവും മോഹിനിയാട്ടവും പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടും ചെണ്ടയും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു മാർക്കാൻ സേവിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് പ്രൈസും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു വൈബ് മാർക്കാൻ സേവ് മൊഹൈസനയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളവിടെ കണ്ട് ആസ്വദിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനും നിത്യ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, നമ്മളെവിടെ റോഡ് ഷോസ് വെച്ച് കഴിഞ്ഞാലും നമ്മളെവിടെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ധൈര്യമായിട്ട് വന്നു. കാരണം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളും കൈനിറ സമ്മാനങ്ങൾ കിട്ടാത്തക്ക രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാംസും നമ്മൾ എന്താ പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഈ മാസം അങ്ങോട്ട് കഴിയുന്നതോടെ, അതായത് സെപ്റ്റംബറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരുപാട് സർപ്രൈസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വഴിയേ ഞങ്ങൾ പറയാവുന്നതാണ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാന്തപുരത്തിനെതിരെ വനിതാ നേതാക്കൾ. യുവയിൽ സ്കൂൾ തുറന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ, മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു, കൃഷ്ണ സി പി എം നേതാവ് പി കെ ശ്രീമതി എന്നിവരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കാന്തപുരത്തിന്റേത് അനുകരണീയമായ സമീപനമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന പരാമർശമാണ് കാന്തപുരം നടത്തിയതെന്നാണ് പി കെ ശ്രീമതിയുടെ പ്രതികരണം. ലിംഗഭേദമന്യേ എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണുന്ന ലിംഗനീതിയുള്ള രാജ്യമാണ് നമ്മുടേത്. നമുക്കൊരു ഇരുണ്ട കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് സ്ത്രീകൾ ഇന്ന് മുഖ്യധാരയിലേക്ക് എത്തിയത്. പെൺകുട്ടികൾ മിടുക്കികളും സമർത്ഥകളുമാണ്. മത്സര പരീക്ഷകൾ വിജയിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖലകളിൽ മുന്നോട്ട് വരുന്നു. മികച്ച ഭരണാധികാരികളായ സ്ത്രീകൾ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകുന്നു. രാജ്യത്തിന്റെ പ്രഥമ പൌര ദ്രൗപദി മുർമു വനിതയാണ്. ഇന്ദിരാ പ്രിയദർശിനി ദീർഘകാലം നയിച്ച നാടാണ്. തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ ബേനസിർ ഭൂട്ടോ എത്രയോ കാലം ഭരിച്ചു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയും ബീഗം ഖാലിദാസിയും ഭരിച്ചു. ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും നേരവകാശികളായാണ് പിറക്കുന്നത് എന്ന തരത്തിൽ ബിന്ദു കൃഷ്ണയുടെ മന്ത്രിയുടെ പ്രതികരണം. യുവയിൽ സ്കൂളുകൾ തുറന്നു. 12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിൽ എത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥി സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനമോടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ്ലെ ലറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. യുഎസ് സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. യുഎസ് ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGC. ഇരുപക്ഷവും ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവില കൂടി. 2% വർദ്ധനവ്. ബ്രൻ ക്രൂഡിൽ വില ബാരലിന് $90 മുകളിൽ. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ചിറാൻ. ജോർദനിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം. ഇറാനെതിരെ വീണ്ടും പ്രകോപനപരമായ സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 800+. 2500+ പേരെ കാണാനില്ല. തെരച്ചിൽ തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ചും പുതിയ സൂചനകളൊന്നുമില്ല. വഖഫ് വിഷയത്തിൽ CPM നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസിയുമൊക്കെ നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നാഭിപ്രായം. മലപ്പുറത്ത് അടുത്ത മാസം 11 വഖഫ് വിശദീകരണ യോഗം. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. ഉമർ ഫൈസിയുടെ പ്രസംഗവും നേതാക്കളുടെ പ്രസ്താവനകളും മുഷാവറയിൽ ചർച്ച ചെയ്യുമെന്നും പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു. ബേപ്പൂരിലെ തോൽവിയിൽ UDF വോട്ട് ചോർച്ചയുടെ കണക്ക് പുറത്തുവിട്ട് PV അൻവർ. കോർപ്പറേഷനിലെ 7 ഡിവിഷനുകളിലെ കണക്കാണ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ കണക്കിനേക്കാൾ 681 വോട്ട് കുറഞ്ഞെന്നും ഇടതുപക്ഷത്ത് നിന്ന് വോട്ട് കിട്ടിയെന്നും അൻവർ. ബേപ്പൂർ മേഖലയിൽ വോട്ട് ചോർന്നു. ചെറുവണ്ണൂർ നല്ലളം മേഖലയിലെ കണക്ക് ഇന്ന് പുറത്തുവിടുമെന്ന് അൻവർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സന്ദർശനത്തിന്റെ സമയം. സന്ദർശനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് അനുവദിക്കുകയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സന്ദർശകർക്ക് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കാണാനുള്ള ക്രമീകരണം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകളുള്ളവർ എന്നിവർക്ക് പ്രത്യേക സൌകര്യം. സന്ദർശകരെ ആഴ്ചയിൽ 3 ദിവസമാണ് അനുവദിക്കുകയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സന്ദർശനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആയിരിക്കും. ജന്തർമന്ദറിൽ നടത്താനിരുന്ന പ്രതിഷേധത്തിൽ അനുമതി നിഷേധിച്ച ഇപ്പോൾ ഡൽഹി പോലീസ്. ഓൾ ഇന്ത്യ ഫിഷ് വർക്കേഴ്സ് ഫെഡറേഷന്റെ മാർച്ചിനാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ചേന്തി അനിലിനെതിരെ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തും. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ പ്രതിഷേധിച്ച വ്യക്തിയാണ് ചേന്തി അനിൽ. പുതിയ വകുപ്പ് ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ സംഘം ഈ വിഷയത്തിൽ ഒരുങ്ങുന്നത്. നീക്കം ഇന്ന്. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാനിരിക്കുകയാണ്. ഹൽദ്വാനിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായി വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. യുഎസ് ഓപ്പണിൽ വമ്പൻ അട്ടിമറി നടന്നു. സെർബിയയുടെ മുൻ ലോക ഒന്നാം നമ്പർ നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നൊവാനാണ് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചത്. വനിതാ ഏഷ്യാകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലൻഡ് 16.1 ഓവറിൽ 65 റൺസിന് എല്ലാവരും പുറത്ത്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 34%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: You are

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home. 92.2 of America. Swagatham. Hey, namaskaram. Akshayyaadu ningalude kooda ullathu angane mattoru thingalaazha oru maasathinte avasanam naale oru maasam thodangan povunnu school thoranirikkunnu oru vaadu visheshangal ulla oru divasam ee palappozhum naatti nokke thirichu varumbo nammal engane undayirunna naatti poittu mazhayokke undayirunno endokkeyaanu kazhichathu endokkeyaanu pudhiya visheshangal para idu namukku oru curiosity aanallo namukku idokke kekkunnathokke ennu paranjale appo naatti poittu thirichu vannavarodu enikku otta kaari chokkiyallo naattilokke ippo juice enna vela oru bakery kare oru pops enna vela ഈ പറയുന്ന കാര്യം ഞാൻ നമ്മുടെ അവിടെ കിടക്കുന്ന നല്ല ബേക്കറികളുണ്ട് കേട്ടോ. അതായത് വീട്ടിലെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൊണ്ടുവരുന്ന ബേക്കറികളുണ്ട് ഞങ്ങളുടെ ഇവിടെ. പണ്ട് ചങ്ങനാശ്ശേരിയിൽ അസംഷൻ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നിടത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി വന്നിട്ടുള്ളവർക്കറിയാം, ഒരു ബേക്കറി ഉണ്ട്. അവിടെ നല്ല ഈ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹലുവ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചെങ്ങന്നൂർ മാമ്പള്ളി എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ട്, അവിടെ നല്ല മിൽക്ക് ഹലുവ കിട്ടുമായിരുന്നു. അതുപോലെ പലയിടങ്ങളിലും നല്ല നാരങ്ങ വെള്ളം, നല്ല പപ്സ്, നല്ല എഗ് പപ്സ്, നല്ല ഉഴുന്നുവട, അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ബ്രെഡുകൾ, കേക്കുകൾ, ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന കുറേയധികം കടകളുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ കടകൾ, അതായത് പ്രത്യേകിച്ച് ബേക്കറികളിലുള്ള ജ്യൂസിനും ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വില കയറും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പഞ്ചസാരയുടെ വില കൂടിയേക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. എത്ര ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല, എത്ര രൂപയായിരിക്കും പഞ്ചസാരയ്ക്ക് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് അല്ലേ. കിലോഗ്രാമിന് ചില്ലറയല്ല വില കൂടിയെന്നുള്ളത്, കിലോഗ്രാമിന് 64 രൂപയായിട്ടുണ്ട് ഈ പഞ്ചസാരയ്ക്ക് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഒരാഴ്ചയിൽ ഏകദേശം 1.75% വർധനവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 30% വർധനവ് വന്നിരിക്കുന്നത്. മുൻ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഈ പഞ്ചസാരയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. റാഞ്ചിയിലൊക്കെ നോക്കാൻ 68 രൂപയായിട്ടുണ്ട്, മുംബൈയിൽ 66 ആയിട്ടുണ്ട്, ചെന്നൈയിൽ 63 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നോക്കുന്ന ഡൽഹിയിൽ 62 നോക്കുന്ന സമയത്ത് ഒരു മീഡിയം ലെവലിലാണ് കേരളത്തിൽ പഞ്ചസാരയുടെ ഒരു വിലയുടെ ഒരു വിലയിരുത്തൽ എന്ന് ഞാൻ പറയുന്നത്. എന്നാലും ഈ വില വർധനയുടെ തുടർന്നിട്ട് നമ്മുടെ നാട്ടിലെ ഈ ജ്യൂസുകൾക്കും ബാക്കി എല്ലാ ഐറ്റങ്ങൾക്കും, നമുക്കറിയാം പഞ്ചസാര, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊഡക്ഷനും വേണ്ടതാണ്. അപ്പം എന്താണെങ്കിലും ഇതിന് വില കൂടുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇപ്പം കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ പഞ്ചസാര ഇനിയും കുറച്ച് നികുതി അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാൻ തക്ക രീതിയിലാണ്, അല്ലെങ്കിൽ വിലക്കയറ്റം ഭയങ്കര രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ ബാധിക്കുക. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയ സമയത്ത് ഇതുപോലെ പഞ്ചസാരയല്ല നാട്ടിലിങ്ങനെ വിലക്കയറ്റം നിങ്ങൾ എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഈ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുന്നത് ബേക്കറിയിൽ, നമ്മൾ ഒരു പ്രവാസികളാകുന്നതിന് മുന്നേ ഒരു പപ്സിന് ചിലപ്പോൾ 4 രൂപ, എൻ്റെ മനസ്സിലെ ഒരു 4 രൂപയായിരുന്നു ആ പപ്സിൻ്റെ വിലയെന്ന് പറയുന്നത്. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല, 10 കാണും അല്ലെ, 10 കാണണം അന്നത്തെ വില വെച്ച് ഇന്നത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 15 അഥവാ 15 or 20. പിന്നെ നമ്മുടെ അവിടെയൊക്കെ കുറച്ച് കൂടിയ ബേക്കറികളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിലയാണ്, അങ്ങനെയും ഡിഫറൻസുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ബേക്കറിയുടെ പേരൊന്നും പറയണില്ല, നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാം ഒരുപാട് ബേക്കറി ചെയിൻസ് ഉള്ള ആളുകളാണ്. അപ്പം എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ വില ഇത്രയാണ്. അപ്പോൾ എന്തായാലും ഓരോ വട്ടം നമ്മൾ നാട്ടിൽ പോകും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വിലയിൽ നമുക്ക് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയാമെന്നാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അൻറ്റിൽ 11 o'clock. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ്
0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.

0: വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's
2: 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Traffic update. Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ, റോഡ് ഫുൾ നല്ല രീതിയിൽ ട്രാഫിക് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു എനിക്കൊന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ട്രാഫിക് എല്ലാം വൈപ്പ് ചെയ്ത് പോയ പോലായി. എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാന്നാണ് കേട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാം.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

டக்கெட்டு தூம் தா டக்கெட்டு தூம் தூம் டக்கெட்டு தூம்.

0: Song of the Hour was brought to you by Aru Ayurveda RS Agathir Building Alwankul Parthubai.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: പുള്ളിക്കും തൂറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും. അതാ
5: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
11: You are listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
12: Welcome back. എന്റെ കൂടെ ശിവയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശിവ, നമസ്കാരം.
13: ഹലോ ഹലോ. ആ അയ്യോ, ഇത് രണ്ടാമത് മൈക്കായിരുന്നു. സോറി അക്ഷയ്, സോറി.
12: ഓക്കെ,
13: അപ്പൊ രണ്ടാമത്തെ മൈക്കായിരുന്നു. ഇതെന്താ അക്ഷയ്, ഓണമൊക്കെ കഴിഞ്ഞു വന്നപ്പോ വാച്ചൊക്കെ ഊരി വെച്ചേക്കുന്ന എല്ലാം പടയം വെച്ചാ?
12: അങ്ങനല്ല, ഞാൻ ആക്ച്വലി ചെയിൻ വാച്ച് കിട്ടുന്ന സമയത്ത് എന്റെ ലാപ്പൊന്നും സ്ക്രാച്ച് ആണ്ടല്ലോ എന്ന് വെച്ച് മര്യാദയ്ക്ക് മാറ്റി വെക്കും.
13: ഓ, ആ ലാപ്പിനോടുള്ള സ്നേഹം
12: നോക്കി.
13: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത്.
12: അയ്യോ, അല്ല, ഞാൻ അത് നമ്മൾ അങ്ങനെ
13: പുനരടിച്ച് നോക്കുകയാണ്.
12: അല്ല, സ്ക്രാച്ചബിൾ ആവുന്ന ഏത് സാധനം ഉണ്ടെങ്കിലും ഞാൻ വാച്ച് മാറ്റി വെക്കും. വീട്ടിൽ ചെന്നാലും ഞാൻ ഒന്ന് വാച്ച് സ്ക്രാച്ച് ആകത്തില്ല, നമ്മുടെ
13: ലാപ്ടോപ്പും
12: സ്ക്രാച്ച് ആകത്തില്ല. നമ്മള് ഞാൻ ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീബ വരുമ്പോ ഷീബയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ് 1 സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അതായത് മലയാളത്തിൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഒരു 5 മണിക്കൂർ കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം മില്ലിനടിക്കുന്നത്. മലയാള ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് 5 മണിക്കൂർ കൊണ്ട് മില്ലിനടിക്കുന്നത്. അതാണ് സോൾമേറ്റ്, ഒരു സാത്തുക്കുടി പ്രണയകഥ.
13: സോൾമേറ്റ് ഒരു സാത്തുക്കുടി പ്രണയകഥ. സാത്തുക്കുടി എന്താണെന്നറിയോ?
12: നമ്മുടെ ജ്യൂസ്,
13: ലൈം ജ്യൂസ്, സ്വീറ്റ് മധുര നിറങ്ങ.
12: അപ്പോ ഇതാണ് ഇത് ഷോർട്ട് ഫിലിമിന്റെ പേര്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം റിലേറ്റബിൾ ആവുന്ന ഒരു സംഭവമാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിനകത്ത് നമുക്കറിയാം, അതിനകത്ത് നിവിൻ പോളി, അതായത് ജസിൻ ചേട്ടായി, അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനകത്ത് അപ്പൊ കുറെ രംഗങ്ങൾ കാണിക്കുക. അതിനകത്ത് നിവിൻ പോളി അഭിനയിക്കുന്നുണ്ട്, അതായത് ജസിൻ ചേട്ടായി അഭിനയിക്കുന്നുണ്ട്, അമൽ ഡേവിസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് രംഗങ്ങളൊക്കെ കാണിക്കുന്നില്ല. അതൊരു ഒരു തട്ടിക്കൂട്ടി ഷോർട്ട് ഫിലിം ആണെന്ന് കണ്ടാ അറിയാം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസായതിന് ശേഷം അവർ ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. ആ ഷോർട്ട് ഫിലിം യൂട്യൂബിലും
13: 1 ട്രെൻഡിങ്.
12: ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ നോക്കാം, ഏകദേശം 24 മണിക്കൂർ മറ്റോ ആയിട്ടുള്ളൂ. ഇതിനകം 4 മില്യൺ കടന്നു ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഞാൻ അത് ശിവജിനെ കേൾപ്പിക്കുക. ഇതിന്റെ ആദ്യത്തെ ഒരു സീന് ഇതുണ്ട്, ഇതാണ് അതിന്റെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാല്
14: എവിടെയാണ്?
4: എന്തായി എന്റെ പടപ്പിടുത്തം? ഞമ്മള് പേർഷയ്ക്ക് പോണതിന് മുമ്പെങ്കിലും കാണാൻ പറ്റുമോ? ഡയറക്റ്റഡ് ബൈ കാർത്തിക് കൃഷ്ണാന്ത്.
6: എടാ പ്രൊഡ്യൂസർക്ക് സ്റ്റോർ ഇഷ്ടമായിട്ടുണ്ട്, നമുക്ക് നടക്കും.
12: ഇതൊക്കെ നമ്മൾ അതിനകത്ത് കണ്ട ഒരു സിനിമയുടെ സീക്വൻസ് ആണ്. ഈ സീക്വൻസ് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത്, നമ്മൾ ഈ ഷോർട്ട് ഫിലിമിനകത്ത് കാണുന്നത്. ഐക്കോണിക് സീൻ ഇവിടെ വരുമ്പോഴാണ് നമുക്ക്
13: മനസ്സിലാകുന്നത്.
6: ഓർഡർ കിട്ടിയപ്പോ തന്നെ മനസ്സിലായി തന്റെ വീടാണ്. ഈ പേരിൽ കുറച്ചു പേരല്ലേ കേരളത്തിലുള്ളൂ.
13: ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാർത്തിക്. ഇവിടെ തന്നെ ഓക്കെ അല്ലേ?
6: ഓക്കെ. സിനിമാ മോഹവുമായി ഒറ്റപ്പാലത്തിനൊരു പയ്യൻ കൊച്ചിയിലേക്ക് വണ്ടി കയറി. അവനിപ്പോ കറി കാർട്ടോടുക. അടാഷ താൻ ഓക്കെ അല്ലേ?
13: ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന എന്നോടോ പാല?
6: എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നല്ലോ, ആളിപ്പോ
13: പുള്ളി സ്റ്റേറ്റ്സിലാ, ടെക്സാസ്.
12: നടാശയുടെ ചേട്ടൻ നടേശൻ. ഓൾറൈറ്റ്. അപ്പൊ ഈ രംഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രംഗമാണ്. ഇനി അടുത്ത് ഇതിന്റെ അടുത്തത് ഒരു ഒരു ചെറിയൊരു പാട്ടിനകത്തുണ്ട്. അത് ഏത് പാട്ടാണ് ഇത്? ഈ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് നിവിമ്പോൾ വരുന്ന ഈ രംഗം.
14: ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, സാത്തുകുടി.
6: സാത്തുകുടി പറയട്ടെ. തനിക്ക് പണ്ടു സാത്തുകുടിയാണല്ലോ ഇഷ്ടം.
12: അങ്ങനെയാണ് ഈ സാത്തുകുടി പ്രണയകഥ
13: വരുന്നത്.
12: ഇതിനുശേഷം ഇവിടുന്ന് ഒരു ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഇതിനകത്ത് ഓരോ സീക്വൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്.
13: ഇപ്പൊ തന്നെ നമ്മുടെ സോൾമേറ്റ് സാത്തുക്കുടി പ്രണയകഥ കാണണം.
12: അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇവര് ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് എവിടെ കറക്റ്റ് സീക്വൻസ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഈയൊരു പാട്ട് നമ്മൾ കേൾക്കുന്നവരൊക്കെ ഒരു കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ. ഇത് ഏത്
15: പാട്ടാന്ന്?
13: ഇത് AI സോങ് ആണ് അല്ലേ?
12: അല്ലേ.
15: പതിവൊന്നും തെറ്റതെ ഞാൻ കാണാറു,
12: പതിവാ ഞാൻ അവനെ കാണാൻ പോകാറുണ്ട്. ഒരു രക്ഷരന്റെ ജീവൻ ഇത് ഫുൾ ഉണ്ടല്ലോ. ഒരു പടം, അതായത് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ, അപ്പൊ ഇതിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഈ ഷോർട്ട് ഫിലിം അമൽ ഡേവിസ്, എന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അമൽ ഡേവിസ് വന്ന് പറഞ്ഞ സത്യത്തിൽ ഇതിന്റെ ഗിരീഷ് ഏരിയാണ് എന്റെ ഡയറക്ടർ. ബെഥ്ലഹേം കുടുംബ യൂണിറ്റിന്റെ സെയിം ഡയറക്ടർ തന്നെ ഇതിന്റെ ഡയറക്ടർ. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നത് അമൽ ഡേവിസ് ആയിട്ടാണ്. അപ്പൊ അമൽ ഡേവിസ് പറയുന്നുണ്ട് ഇതിന്റെ ഫുൾ BTS ഞങ്ങൾ ഉടനെ തന്നെ ഇറക്കുന്നതാണ് ബെഥ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് വിച്ച് മീൻസ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ BTS 2.5 മണിക്കൂർ വരുന്ന BTS ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയാക്കുന്നത്. അങ്ങനെ അതിന്റെ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്, ഇതിന് ശരിക്കുള്ള കാസ്റ്റും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കാസ്റ്റും ഉണ്ട് കേട്ടോ. അത് ഞാൻ നോക്കും ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിന്റെ ക്രെഡൻഷ്യൽസ് കൊടുത്തേക്കുന്നുണ്ടോ. ശരിക്കുള്ള കാസ്റ്റ് ഗിരീഷ് ചെയ്തി തുടങ്ങിയിട്ടുള്ളവരാണ്. മറ്റേ കാസ്റ്റ് ഈ ഷോർട്ട് ഫിലിമിന്റെ
13: ജോയൽ ഡേവിസ്, ജസ്റ്റിൻ ഡേവിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള.
12: സത്യം പറഞ്ഞാൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ പോയി കാണണം. വൺ ട്രെൻഡിങ് ആണ് ഇസോൾമേറ്റ് ഒരു സാത്തുക്കുടി പ്രണയകഥ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുന്നത് ഷോർട്ട് ഫിലിം. ഭയങ്കരമായിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഷീബ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന?
13: ഇല്ല ഇല്ല ഇല്ല കേട്ടോ, ഞാൻ വിചാരിച്ചില്ല.
12: കണ്ടോ, ഇത് കണ്ടില്ല?
13: ഇല്ല ഇല്ല, ഞാൻ കണ്ടില്ല, എനിക്ക് കാണണം.
12: ഏകദേശം ഇപ്പോ അവർ അപ്ലോഡ് ചെയ്തിട്ട് എത്ര മണിക്കൂറായി കാണും? ഒരു എന്തായാലും ഒരു 24, കഴിഞ്ഞ ദിവസമാണ് അപ്ലോഡ് ചെയ്തത്. 4 മില്യണിൽ മേലെ ഇത് വ്യൂസ് തുറന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ.
13: ഓക്കേ, എന്തായാലും കാണാം, എല്ലാരും കാണാം.
12: കിഡിലാണ്, വൺ ട്വിസ്റ്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് ഇതിപ്പോ വന്നിരിക്കുന്നത്.
13: ഓക്കേ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. എന്റെ കൂടെ നിത്യ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിത്യ.
3: വെരി വെരി ഗുഡ് മോർണിംഗ്.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ലോങ് വീക്കെൻഡ് ആയിരുന്നു. നമ്മൾ വ്യാഴാഴ്ച ഗംഭീരമായിട്ട് ഒരു പരിപാടി അടിച്ചു വിളിച്ചിട്ട് പോയതാണ് അല്ലേ?
3: പോയിട്ട് പിന്നെ അടിച്ചോളി വീർന്നിട്ടില്ല.
2: അടിച്ചോളി നിത്യ പറഞ്ഞ ഇന്നലെ എന്റെ പൊന്ന അക്ഷയ് ഇത് എന്താ സദ്യയൊക്കെ കഴിച്ചിട്ട് മത്തായിട്ടാണ് വന്ന് കിടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്.
3: കാരണം ഫാമിലി ഓണത്തിന് ഇന്നലെ ആയിരുന്നു അവസരം കിട്ടിയത്. സോ അതുകൊണ്ട് ഇന്നലെ അങ്ങനെ അടിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ നല്ലൊരു സദ്യ കഴിക്കാൻ എന്തോ ഒരു വെപ്രളായിരുന്നു. അത് ഇന്നലെ അങ്ങോട്ട് തീർന്നു.
2: അപ്പൊ ഞാൻ നിത്യ ആക്ച്വലി ഇന്ന് വരാ. നമ്മൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം പറയാനായിട്ടാണ്. അതായത് ഇനി രാത്രി 12 മണി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലേ?
3: അതെ. ആർക്ക് എവിടെയെന്നുള്ളതാണ് ഇനി അതിന്റെ അടുത്ത ചോദ്യം.
2: എന്താ എവിടെയാണ്, എന്തൊക്കെയാണ് ഈ വാർത്ത?
3: ശരിക്കും ടീനേജ് കുട്ടികൾക്ക് UK ഗവൺമെന്റ് ഏർപ്പെടുത്താൻ പോകുന്ന ഒരു നൈറ്റ് കർഫ്യൂ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പാരന്റ്സിന് അതിന് ആ ഒരു മാക്സിമം അത് കസ്റ്റമൈസ് ചെയ്യാൻ
2: പറ്റും.
3: നമ്മൾ ലോകം മുഴുവനും എല്ലാവരും സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്.
2: ഞാൻ കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാത്രി 12 മണി തൊട്ട് യൂട്യൂബ്, ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓവർ ടൈം അല്ലെങ്കിൽ ഓവർ ലിമിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് ഇനിയും കാണാൻ പോകുന്നത്. ഇതിപ്പം UK ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഈ ഒരു എന്താ പറയുന്നത് ഒരു കർഫ്യൂ
3: അല്ലെ,
2: നൈറ്റ് കർഫ്യൂ.
3: അതായത് രാത്രി 12 മണി മുതൽ യാതൊരുവിധ നോട്ടിഫിക്കേഷൻസും ആ കുട്ടികളുടെ ഫോണിലേക്ക് വരില്ല എന്ന് സാരം.
2: ഇത് ഇന്ത്യയിൽ ഇങ്ങനെ വന്നാലും അല്ല പറയാൻ പറ്റത്തില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടത് ഈ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത്.
3: അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടീനേജിലുള്ള കുട്ടികളുടെ സ്ലീപ് ഡിപ്രിവേഷൻ, അതായത് ഉറക്കമില്ലായ്മ, അമിതമായിട്ടുള്ള സ്ട്രെസ്, പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ,
2: ഓക്കെ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിനകത്ത് നിത്യ ആദ്യം പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ആണ്, ഇതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് മാറ്റാൻ പറ്റും. അത് എനിക്ക് എത്രത്തോളം ഇത് വന്നിട്ടില്ല. ഒരു കാര്യം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആക്കി കൊടുക്കുക.
3: അത് ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യുകയാണ്, സിസ്റ്റം ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യണം. അതായത് ഡിഫോൾട്ട് നൈറ്റ് കർഫ്യൂ എന്ന് പറയുന്ന സാധനം,
2: ഓ ശരി,
3: അത് ആ രീതിയിൽ വന്നാൽ മാത്രമേ ഗുണമുള്ളൂ. പാരന്റ്സിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൗകര്യം നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അവർക്ക് അതിനെ ഏത് രീതിയിലേക്കാണ്, 12 മണി മുതൽ കുട്ടികൾ സ്ക്രോൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടി. കാരണം പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇതിൽ തന്നെ അഡിക്ഷൻ ആണല്ലോ.
2: അതെ. അത് മാത്രമല്ല ഈ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രോളിങ്ങിന്റെ സ്പീഡ് കുറച്ചാലും ഇതൊരു നല്ലൊരു എഫക്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ കുട്ടികളെ സ്ട്രെസ്സാക്കാനല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള റൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വരെ പോകുന്ന പറഞ്ഞാൽ ഒരുപക്ഷെ അവർ ചെയ്യാതിരിക്കും. എനിക്കൊന്നും നല്ലൊരു നിയമം തന്നെ.
3: ശരിയാണ്, ഈ വ്യാജ ബർത്ത് ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു,
2: പക്ഷെ എന്നാലും അക്ഷയുടെ പ്രൊഫൈലും നിത്യയുടെ പ്രൊഫൈലും പോലെ നമുക്ക് റിയൽ പ്രൊഫൈലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ.
3: അത് കറക്റ്റാണ്.
2: അതാണ് അതിന്റെ ഒരു വ്യത്യാസം.
3: കുട്ടികളാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് പല മാൽ പ്രാക്ടീസും നടന്നേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
2: അപ്പൊ എന്താണെങ്കിലും UK ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. രാത്രി 12 മണി മുതൽ സോഷ്യൽ മീഡിയക്ക് ഒരു കർഫ്യൂ ആണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലേ?
4: ട്യൂൺ ചെയ്യല്ലേ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
6: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
11: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling. You are listening to Home 92.2.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: യുഎഇക്കെതിരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ, മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, സിപിഎം നേതാവ് പി കെ ശ്രീമതി എന്നിവരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും ബിന്ദു കൃഷ്ണ. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണെന്ന് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതു ഇടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശം. ഇസ്ലാമിക ആഘോഷവേദികളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്ന കാന്തപുരം എ പി വിഭാഗത്തിന്റെ വിവാദ സർക്കുലറിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമസ്ത. ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് ആത്മീയമായ താൽപര്യങ്ങളുണ്ടെന്നും യുവതീ യുവാക്കൾ ഇടകലർന്ന് ആടിപ്പാടുന്നത് ആ താൽപര്യങ്ങൾക്കെതിരാണെന്നും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എലമരം എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിഷയത്തിൽ സി പി എം നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്കൻ നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം. മലപ്പുറത്ത് അടുത്ത മാസം 11 വഖഫിന്റെ വിശദീകരണ യോഗം. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെയ്ക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. കേരള സർക്കാർ 1,800 കോടി രൂപ കടമെടുക്കുന്നു. കടപ്പത്രങ്ങളുടെ ലേലം RBI ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി നാളെ നടക്കും. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തം. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. അതിനിടെ KPCC അധ്യക്ഷൻ പദവിയിൽ സജീവമാകാനൊരുങ്ങുന്നു മന്ത്രി സണ്ണി ജോസഫ്. സംഘടനാ കാര്യങ്ങൾക്കായി ഇന്ദിരാഭവനിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ ബസിൽ 16 വയസ്സുകാരി കൂട്ട ലൈംഗിക പീഡനത്തിന് ഇരയായി. യു പി സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റ്. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGC. ഇരുപക്ഷവും ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവിലയിലും വർദ്ധനവ്. എണ്ണവിലയിൽ 2% വർദ്ധനവുണ്ടായി. ബ്രൻ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കെതിരെ തിരിച്ചടിച്ച് ഇറാൻ ജോർദനിലെ US സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. 2 സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണം. ആക്രമണം നടത്തിയെന്ന് IRGC അറിയിച്ചു. അതിനിടെ യുഎക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് രാജ്യം വ്യക്തമാക്കി. സമുദ്ര അതിർത്തിയിലാണ് പ്രതിരോധിച്ചതെന്ന് യുഎ. ഇറാനെതിരെ വീണ്ടും പ്രകോപനപരമായ സന്ദേശവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 800 കടന്നു. 2,500 പേരെ ഇപ്പോഴും കാണാനായില്ല. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തി. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റ് പോയിന്റുമാണ് ശിക്ഷ. സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ ഇന്ന് അപകടരഹിത ദിനം ആചരിക്കുകയാണ് യുഎഇ. യുഎഇയിൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിന് ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 60 പൈസയായിരുന്നത് 3 ദിർഹം 80 പൈസയായി ഉയർന്നു. സ്പെഷ്യൽ 95 3 ദിർഹം 49 എന്നത് 3 ദിർഹം 69 പൈസയായി കൂടി. ഡീസൽ 3 ദിർഹം 80 പൈസയിൽ നിന്ന് 4 ദിർഹം 30 പൈസയായി ഉയർന്നിട്ടുണ്ട്. യുഎസ് ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നൊവാനാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. വനിതാ ഏഷ്യാകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തായ്ലന്റ് 16.1 ഓവറിൽ 65 റൺസിന് എല്ലാവരും പുറത്തായി. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് എവറി വൺ, എല്ലാവർക്കും നല്ലൊരു അടിപൊളി മിഡ് മോർണിംഗ് നേരുകയാണ്. നിങ്ങളുടെ സ്വന്തം നിത്യ. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 31st തിങ്കളാഴ്ചയാണ്. പുതിയൊരു വീക്കിലേക്ക്, പുതിയൊരു ഫ്രഷ് മോർണിംഗിലേക്ക് എല്ലാവരെയും, മിഡ് മോർണിംഗിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ദിവസം അല്ലേ. അപ്പോൾ പുതിയൊരു വർക്കിംഗ് വീക്കിന്റെ സ്റ്റാർട്ടിങ്ങും കൂടിയാണ്. ഓഗസ്റ്റ് മാസമൊക്കെ എങ്ങനെയാ കടന്നു പോയെന്ന് ചോദിച്ചാൽ ഈ ഓട്ടപ്പാച്ചുകൾക്കിടയിൽ ഈ മാസം തീർന്നു പോയത് ഒരാളും അറിഞ്ഞു കാണില്ല. നമ്മളെല്ലാവരും കാത്തിരുന്നത് ഒരു പക്ഷേ ഓണത്തിന് വേണ്ടിയിട്ടാവും അല്ലേ. പക്ഷെ ഓണം എന്താ വന്നു പോയി. വേണമെങ്കിൽ ഇനി അങ്ങോട്ട് ഇപ്പം യു എ സംബന്ധിച്ച് ഇത് ഇന്ന് വന്നാലും തീരുന്നൊന്നുമല്ല. അത് ഈ വർഷം അവസാനം വരെ ഓണമായിരിക്കും. ഇനി എന്താ പറയുക, ഞാൻ എത്രയോ തവണ പ്രോഗ്രാമുകൾ എം സി ആയിട്ടുണ്ടെന്ന് അറിയാമോ? അതായത് ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നറിയോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും അങ്ങ് വിഷു വരെ, അടുത്ത വർഷം വിഷു വരെ പോട്ടെ അല്ലേ, നമുക്കും പോകാൻ കൂടെ. അപ്പൊ ഇന്ന് മോർണിംഗിലെ വെതർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ അധികം സ്വെറ്റ് ആവാണ്ട് ഒന്ന് കുറച്ച് ദൂരം നടക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഡ്രൈവ് ചെയ്ത് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ആശ്വാസമുള്ള തണുപ്പ് എനിക്ക് തോന്നി. എന്നാലും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ന്യൂസ് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കും ഹീറ്റ്. ബട്ട് അതുപോലെ നൈറ്റിലും ഏർലി മോർണിംഗിലൊക്കെ അത്യാവശ്യം ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫോഗ് പോലെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഇനി റോഡിൽ ഇറങ്ങുന്നവർ, പ്രത്യേകിച്ച് ഈ മോർണിംഗ് ഷിഫ്റ്റിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട്, കാരണം പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ പോയി പോയി പോയി പോയി നമുക്ക് തണുപ്പ് കാലത്തിലേക്ക് പോകണ്ടേ. അപ്പൊ ഇനി അങ്ങോട്ട് അങ്ങോട്ട് കേൾക്കുമ്പോൾ രോഗങ്ങൾ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ തണുപ്പിലും ചൂടിലും ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നതുകൊണ്ടേ. സോ പിന്നെ എവിടെ നോക്കിയാലും ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻസിന്റെ പൂരപ്പറമ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രവാസ ലോകത്ത് ഓണം സെലിബ്രേഷൻസ് ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയല്ലേ. ഞാനും ഇപ്രാവശ്യം ഓണത്തിന് ഈ പറഞ്ഞ പോലെ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കോടി എടുക്കാൻ പോക്കൊന്നും നടന്നില്ല. അപ്പോൾ അതുമാത്രമല്ല, ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുതിയ ഡ്രസ്സുകൾ ഇട്ടോണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഓണക്കോടിക്ക് വലിയ പ്രാധാന്യം എന്നെ സംബന്ധിച്ചുണ്ടായില്ല. പിന്നെ അതുപോലെ സദ്യ, യെസ്, തിരുവോണത്തിൻ്റെ അന്ന് ഓഫീസിൽ നമുക്ക് സദ്യ ഉണ്ടായിരുന്നു. എങ്കിലും മനസ്സറിഞ്ഞൊരു സദ്യ എനിക്ക് കഴിക്കണം. എന്താ, ഇങ്ങനെ തളർന്നു പോകുന്നവരെ അങ്ങോട്ട് കഴിക്കണം, ഉറക്കം വരുന്നവരെ കഴിക്കണം എന്നൊക്കെ ഒരു ചുമ്മാ ഒരാഗ്രഹം തോന്നിയിട്ട് ഇന്നലെ നമ്മുടെ വീട്ടിൽ ഫാമിലി ഓണമായിരുന്നു. വളരെ കുറച്ച് പേര് ചേർന്നിട്ട് ഞങ്ങൾ ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട്, എന്നുവെച്ചാൽ ഒരുപാടൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല അല്ലേ, നമുക്കിവിടെ ഒരുങ്ങി നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സാധനങ്ങൾ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-12 കൂട്ടം കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നല്ല അടിപൊളി പായസമായിരുന്നു. സോ അങ്ങനെയൊക്കെ വെച്ചാൽ ഞങ്ങളൊരു നല്ല സദ്യ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് എല്ലാവരും കിറങ്ങിപ്പോയി, സദ്യ കഴിച്ച് കിറങ്ങിപ്പോയി. അങ്ങനെ വേണം ഓണസദ്യ എന്നും കല്യാണത്തിനുള്ള സദ്യ എന്നൊക്കെ പറഞ്ഞാലേ. സത്യത്തിൽ ഓഗസ്റ്റ് കഴിഞ്ഞാലും ഇവിടെ ഓണം തീരുന്നില്ല. ഇനി അങ്ങോട്ട് ഡിസംബർ വരെ വീക്കെൻഡിൽ ഓണം ഈവൻസ് തന്നെയായിരിക്കും. നാടും വീടും വിട്ട് നിൽക്കുന്ന നമുക്കിതൊക്കെ തന്നെയല്ലേ ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ എൻജോയ് ചെയ്യാൻ റെഡി ആയിക്കോ. ഇനി വരാൻ പോകുന്ന 2-3 hours നിങ്ങളുടെ വർക്കിനും ഡ്രൈവിങ്ങിനും ഒക്കെ കൂട്ടായിട്ട് ഞാൻ ഉണ്ടാവും ഇവിടെ. നല്ല അടിപൊളി പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഈ സമയം നമ്മൾ വിളിക്കും അല്ലേ. അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചോളൂ. ദിസ് ഈസ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Ammone, enda idu? Ee vandide AC adichu poyalla. Idakka sradhikkanna paadu.
9: Sradhikkanna.
8: Eda mone, poyada poi. Vandide AC adichu poi.
10: Annam pedikkanna na.
11: Vandi nere Andras lekku vittu. Ee choodathu nammade budget nodukkana quality parts Andras le ullu.
8: Ammone, enna vegam po Andras lekku. Ini engil sradhikkanna paadu.
9: Anna sradhikka.
12: Ambane pole ningalum sradhichekane. Ee choodathu best auto AC parts ne Andras auto AC parts. Andras, the best cooling solution for all vehicles. Visit Andras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: You are listening to Home 92.2 FM. Home is a feeling.
14: ഓണപ്പൂവേ, ഓമൽപ്പൂവേ.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-07-916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഒരു മിനിറ്റ്. യെസ്, നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു വിശേഷം എന്ന് പറയുമ്പോൾ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞു പക്ഷിയുടെ വില കേട്ട് ലോകമാകെ അത്ഭുതപ്പെടുന്ന ഒരു നിമിഷത്തെക്കുറിച്ച്? ഞെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷികളുടെ കാര്യത്തിൽ കുറേ ഞെട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പക്ഷിക്ക് തന്നെ ഈ മിമിക്രി ചെയ്യുന്ന ആൾക്കാരെ പോലെ ഒരുപാട് ശബ്ദം മിമിക് ചെയ്യാൻ പറ്റുന്ന പക്ഷികളുണ്ട്. പക്ഷികളുടെ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എങ്കിലും ഇപ്പം എന്താ ഞെട്ടാൻ പോകുന്ന വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കുന്ന ഏറ്റവും പുതിയൊരു മിഡ് ബ്ലോയിങ് ന്യൂസ് ആണ്. സോറി, മൈൻഡ് ബ്ലോയിങ്. മിഡ് മോർണിംഗ് ഇങ്ങനെ കിടക്കുന്നുണ്ടേ, ഫുൾ അങ്ങനെ വന്നു പോവാ. ഓക്കെ, എന്നാൽ അബുദാബിയിൽ നടന്ന അഡിഹെക്സ് 2026, അല്ലെങ്കിൽ അബുദാബി ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഇക്വസ്ട്രിയൻ എക്സിബിഷനിലെ 5th ഓക്ഷനിലെ ഒരു റെയർ ഫാൽക്കൺ വിറ്റുപോയത് എത്ര തുകയ്ക്കാണ് നിങ്ങൾക്കറിയാമോ? 10-20 lakh അല്ല, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളിൽ പോലും വരാത്ത. നമ്മൾ ഒരു കുട്ടീനെ, ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കുട്ടിയെ വളർത്തി വലുതാക്കാൻ എത്ര ലക്ഷം രൂപ വേണം അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷി അല്ലെ, ഒരു പെറ്റിനെ വാങ്ങാനായിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടി വരും? അങ്ങനെ നോക്കുമ്പോൾ ഈ എമൗണ്ട് വലുതായിട്ട് തന്നെ നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ 10-20 lakh പോയി കഴിഞ്ഞാൽ 15 lakh ദിർഹംസിനാണ് ഈ കുഞ്ഞു ഫാൽക്കൺ വിറ്റുപോയിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു 3.5 crore ഉള്ളത്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി കേട്ടോ. 10-20 lakh എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ 15 lakh ദിർഹത്തിലേക്ക്, പിന്നെ എനിക്ക് ഇന്ത്യൻ എമൗണ്ട് മണിയുടെ ആ ഒരു കാൽക്കുലേഷനോട് വന്നപ്പോൾ തെറ്റിപ്പോയതാണ്, ഞാൻ അതെങ്ങനെ സ്റ്റക്കായി പോയത്. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മുടെ 15 lakh ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം 3.5 crore രൂപയാണ് വരുന്നത്. ഒരു 1000 grams അല്ലെങ്കിൽ 1 kg മാത്രം വെയിറ്റ് ഉള്ള ഈ കുഞ്ഞു പക്ഷിയാണ് ഇപ്പോൾ UAE വാർത്തകളിൽ മുഴുവൻ ഹീറോ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് കുഞ്ഞു പക്ഷി എന്ന് പറയാൻ താല്പര്യമില്ല കേട്ടോ. ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞു പക്ഷിയൊന്നും അല്ല, പക്ഷികളിൽ തന്നെ രാജാവാണ്. എന്തായാലും അൾട്രാ വൈറ്റ് പ്യോർ ഗൈഡ് ഗർമൂഷ എന്ന വളരെ റെയർ ആയിട്ടുള്ള ഇനത്തിൽപ്പെട്ടൊരു ഫാൽക്കൺ കുഞ്ഞാണ് ഈ ഒരു റെക്കോർഡ് പ്രൈസ് നേടിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ മാർക്ക് മോഗ്ലിച്ച് ഫാമിലി വളർത്തിയെടുത്ത ഒരു അപൂർവ ഇനം ഫാൽക്കണാണിത്. ഇതിന് കംപ്ലീറ്റ്ലി മഞ്ഞ് പോലെ വെളുത്ത നിറമാണ് കേട്ടോ. അതായത് 16.5 inches നീളവും 16.5 inches വീതിയുള്ള ഇതിന്റെ തൂവലുകളുടെ ആ ഒരു പ്യോറിറ്റിയും അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ആ ശാരീരിക ഭംഗിയുമാണ് ഈ ലേലത്തിൽ ഇത്രയും വലിയൊരു ബിഡിങ് എമൗണ്ട് നേടാൻ ഇതിനെ സഹായിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വർഷത്തെ അഡിക്സ് എക്സിബിഷനിൽ വെച്ച് നടന്നതിൽ ഏറ്റവും ഉയർന്ന ഒരു ഓക്ഷൻ എമൗണ്ട് കൂടിയാണ് ഈ 15 lakh ദിർഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, യുഎയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണെങ്കിലും ഹെറിറ്റേജ് ആണെങ്കിലും അതിൽ ഫാൽക്കണിന് എത്രത്തോളം വലിയൊരു പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള വേട്ടയാടൽ വിനോദങ്ങളുടെയും പൈതൃകത്തിന്റെയും ആഗോള തലസ്ഥാനമായി അബുദാബി എങ്ങനെ നിലകൊള്ളുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഒരു ലേലം എന്നുള്ളത്. അഡ്നെക് ഗ്രൂപ്പ് ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരും തലമുറകൾക്കായിട്ട് തനതായ പ്രവാസി പൈതൃകവും സംസ്കാരവും സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഈ തരത്തിൽ ഇങ്ങനെയുള്ള ഇവന്റ്സ് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത് അല്ലേ. ഇപ്പോൾ പ്രാദേശികമായിട്ടും ഇന്റർനാഷണൽ തലത്തിലുള്ള 55 പ്രമുഖ ഫാൽക്കൺ ഫാമാണ് ഈ വർഷത്തെ എക്സിബിഷനിൽ പങ്കാളികളായിരിക്കുന്നത്. അപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഇത്തരം വിശേഷങ്ങളും വമ്പൻ അപ്ഡേറ്റ്സും ഒക്കെ കേൾക്കുമ്പോൾ പ്രവാസ ലോകത്ത് ജീവിതത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നും. അപ്പോൾ ആകാശത്ത് ഇങ്ങനെ ഉയർന്ന ഉയരങ്ങളിൽ പറക്കുന്ന ഫാൽക്കണയെ പോലെ നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും എപ്പോഴും ഉയരങ്ങളിൽ നിന്നാകട്ടെ എന്ന്

0: പറയുന്നു. അപ്പോ എന്തായാലും ഇത്രയും വില കൊടുത്തൊരു ഫാൽക്കണിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനിൽ തന്നെ. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. നമ്പർ 1 ഇൻ GCC. TNC apply.
5: മഴയിലും വെയിലിലും കൂടാ ചായക്കൊപ്പം വട ഇടഞ്ഞാൽ നമുക്കും മൊട കൂട്ടായാൽ നമ്മൾ പടാ മലയാളിടാ
6: കേറി വേണ മക്കളെ കേറി വാ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Mid morning with Nitya. Nitya.
3: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങളിപ്പോൾ കേട്ടത് 2024 ഒരു നല്ല ഓണപ്പാട്ടാണ്. മലയാളക്കര എന്ന ആൽബത്തിലെ പാട്ടാണ് ഇത്. സദ്ഗമയ ഓണം സോങ് 2026 എന്ന രീതിയിൽ എന്ന പേരിൽ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് AS മനോജ്, മ്യൂസിക് ആൻഡ് ഓർക്കസ്ട്രേഷൻ പ്രവീൺ സദ്ഗമയ, അതുപോലെ പാട്ട് പാടിയിരിക്കുന്ന സദ്ഗമയ സിംഗേഴ്സാണ് ലഗിത ഹരിദാസ്, സജനി ഹംസ, ഉണ്ണിമായ TS, റസീന നാസ്, പിന്നെന്തായിരുന്നു, മോൾവി സന്തോഷ്, രോഹിണി ബിനു, വിഷ്ണുപ്രിയ അരവിന്ദ്, രാജി ശിവരാമൻ, സരിത വിശ്വനാഥ്, ശാലിനി എസ്, ഷമീർ മോൻ, ഗോകുൽ വിജയൻ, റോബിൻ ജോർജ്, വിനോദ് കുമാർ, എന്താണ് അനിഷ്ബന്ധുവോ, അനിഷ്ബാനു, ഉദയബാനു, ഓക്കെ, നിഖിൽ രാജ്, ഡോക്ടർ ജോസഫ്, ചാൾസ്, നിയാസ്, സജീവ്, ഉമ്മർ, അജിത് ആർ നായർ, ഫഹദ്, ഒരുപാട് പേരുണ്ട് കേട്ടോ, നിതിൻ, ശിവപ്രശോഭ്, സുധീഷ്, സുരേന്ദ്രൻ തൂലിക, നിസാർ ഹസൻ, വിപിൻ ദാസ്, സുരേഷ് കുമാർ, ഗോവിന്ദൻ പ്രിൻസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് പാടിയിരിക്കുന്നൊരു പാട്ടാണ് സദ്ഗമയ എന്ന് പറഞ്ഞ ടീമിൻ്റെ പാട്ടാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി അടുത്തതായിട്ടൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു ആചാരത്തെക്കുറിച്ച് പറയാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് ഈ ഒരു 25 വയസ്സായിട്ട് വിവാഹം കഴിക്കാത്ത സുഹൃത്തുക്കളുടെ മേലെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ വിചിത്ര ആചാരങ്ങളോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? നമുക്ക് അങ്ങനൊന്നും സങ്കടമാണ്, നമുക്കതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. വിവാഹമാണോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം? ഒരിക്കലും അല്ല അല്ലേ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അല്ല വലിയ കാര്യം. എങ്കിലും ലോകത്ത് ഇത്രയും വിചിത്രമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം, എന്നാലും ഡെൻമാർക്ക് എന്ന രാജ്യത്ത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു സാമൂഹിക ആചാരത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് അവിടെയുള്ള ആളുകൾ 25th ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അപ്പോഴും സിംഗിളായിട്ടാണ് അവർ തുടരുന്നതെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ശരീരം മുഴുവനും സിനമൻ പൗഡർ അല്ലെങ്കിൽ കറുവപ്പെട്ട ഇല്ലേ അതിന്റെ പൊടി വിതറിയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെൻമാർക്കിന്റെ ഒഫീഷ്യൽ ടൂറിസം വെബ്സൈറ്റിൽ പോലും ഈ പാരമ്പര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്രഡീഷൻ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. ഇനി ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തിയെ സുഹൃത്തുക്കൾ സർപ്രൈസ് ആയിട്ട് പുറത്തെത്തിച്ച് ശരീരം മുഴുവനും സിനമൻ കൊണ്ടങ്ങ് മൂടും. ഇവിടെ ചില അവസരങ്ങളിൽ ഈ പൊടി ശരീരത്തിൽ കൂടുതൽ നേരം ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന രീതിയും കാണാറുണ്ട്. ഇതൊരു നിയമമോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു ആചാരം ഒന്നുമല്ല കേട്ടോ. അവർ വെറുതെ തമാശയ്ക്കും ആഘോഷത്തിനൊക്കെയായിട്ട് കൂട്ടുകാരും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു ഫണി സെലിബ്രേഷൻ മാത്രമാണ്. പക്ഷെ ഇതിന് ചരിത്രം നോക്കുകയാണെങ്കിൽ 16th സുഗന്ധവ്യഞ്ജന വ്യാപാരികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കഥ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഒരുപാട് കാലം യാത്ര ചെയ്തിരുന്ന സ്പൈസ് മെർച്ചന്റ്സ് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് അവർക്ക് വിവാഹം കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അവർ ഈ കച്ചവടത്തിന്റെ കാര്യങ്ങൾ രാജ്യങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ അങ്ങനെ സിംഗിളായിട്ട് തുടരുന്നവരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ആചാരം തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അക്കാലത്ത് ഇവർ നാട് മുഴുവനും നടന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ വിറ്റിരുന്നതുകൊണ്ട് ആളുകൾ ഇവരെ കറുകപ്പെട്ട വ്യാപാരികൾ എന്ന് തമാശയായിട്ട് വിളിച്ചിരുന്നു. അതിലിപ്പോ എത്ര അതിശയപ്പെടാൻ എന്തായാലും, കറുകപ്പെട്ട വിൽക്കുന്നവരെ കറുകപ്പെട്ട വ്യാപാരികൾ തന്നെയല്ലേ വിളിക്കേണ്ടത് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കൗതുകം എന്തുവാണെന്ന് പറഞ്ഞാൽ ഈ ആചാരം 25 മാത്രം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി 30 ഒരാൾ അൺമാരീഡ് ആയിട്ട് തുടരുകയാണെങ്കിൽ കറുകപ്പെട്ടയ്ക്ക് പകരം ബ്ലാക്ക് പേപ്പർ അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ് ഇത്തരത്തിൽ ശരീരം മുഴുവൻ വിതറുന്നത്. എന്ത് കഷ്ടമല്ലേ. കൂട്ടുകാരുടെ കൂട്ടായ്മയും ആ വ്യക്തിയുടെ സമ്മതവും അനുസരിച്ച് ആഘോഷത്തിന്റെ രീതികളിൽ മാറ്റം വരുത്താറുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തമാശയും സന്തോഷവും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു ഫണ്ണി മൊമെന്റ് അല്ലെങ്കിൽ ഒരു വിചിത്ര ആചാരമായിട്ടാണ് അവരതിന് കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡെൻമാർക്കിലെ ആളുകൾ ഇപ്പോഴും വളരെ വൈകി തന്നെയായിട്ട് വിവാഹം കഴിക്കാറുള്ളത്. അവിടെ ഒരു ശരാശരി വിവാഹപ്രായം എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് 34 സ്ത്രീകളെ സംബന്ധിച്ച് 32. അതുകൊണ്ട് തന്നെ 25 പിറന്നാളിന് കറുകപ്പട്ട കുളിയും 30 പിറന്നാളിന് കുരുമുളക് കുളിയും അവിടെ ഭൂരിഭാഗം യുവാക്കൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഫ്രണ്ട്സ് ഒരു വമ്പൻ ആഘോഷമാക്കി മാറ്റാറുമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പിറന്നാളിന് കേക്ക് മുഖത്ത് തേക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും പോലെ ഓരോ രാജ്യത്തും ഇതുപോലെ വിചിത്രവും രസകരവുമായ എത്രയോ ട്രഡീഷൻസ് ആണുള്ളത് അല്ലേ. എന്നാലും 30 ആദ്യം മുമ്പ് കെട്ടിയേക്ക്, അതായിരിക്കും നല്ലത്. 30 വയസ്സായിട്ട് വെറുതെ ഈ പെപ്പർ പൗഡർ വെച്ചൊരു കുളി വേണ്ടല്ലോ. ശരി, നമുക്ക് നല്ലൊരു പാട്ട് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: യുവയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം. പശ്ചിമേഷ്യ അശാന്തം. നേപ്പാൾ പ്രളയം, മരണസംഖ്യ 1000. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് രാജ്യം വ്യക്തമാക്കി. സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് യുഎയിലെ അൽ മിൻഹാദ് വ്യോമത്താവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. എന്നാൽ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് ലാറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇരുപക്ഷവും ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവില കൂടി. എണ്ണവിലയിൽ 2% വർദ്ധനവ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിൽ. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇറാനെതിരെ വീണ്ടും പ്രകോപനപരമായ സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദുകൃഷ്ണ, CPM നേതാവ് PK ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്ത്. കാന്തപുരത്തിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും ബിന്ദുകൃഷ്ണ. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണെന്ന് PK ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന് സർക്കുലർ വിവാദമായതിന് പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശം ഉണ്ടായത്. മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാകേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപന ചടങ്ങിലും ഉത്രട്ടാതി വള്ളംകളിയിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രി RSSമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. വന്ദേമാതര വിവാദത്തിൽ മൌനം തുടരുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായ വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസ്. ലോകത്തിന് മുന്നിൽ അധിനിവേശം സ്ഥാപിക്കുന്ന ഒരു മഹാശക്തിയല്ല ഇന്ത്യയെന്ന് RSS തലവൻ മോഹൻ ഭഗവത്. മറിച്ച് മാനവികതയ്ക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിലൂടെ വിശ്വഗുരുവായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും കാനഡയിലെ ടൊറന്റോയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ബസിൽ 16 വയസ്സുകാരി കൂട്ട ലൈംഗിക പീഡനത്തിന് ഇരയായി. UP സ്വദേശിയായ +1 വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 1000 അടുക്കുന്നു. 900 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 2500 പേരെ ഇപ്പോഴും കാണാനില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ചും പുതിയ സൂചനകൾ ഒന്നുമില്ല. അപകടത്തിൽപ്പെട്ട 32 പേർക്ക് പരിക്കേറ്റുവെന്ന് രക്ഷപ്പെടുത്തിയവരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നേപ്പാൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോയ 49 പേരെ ടിബറ്റ് ഭാഗത്ത് കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. യുവയിൽ സ്കൂളുകൾ തുറന്നു. 12,00,000 വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. യുഎൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. സൂപ്പർ 98 പെട്രോളിന്റെ 3 ദിർഹം 60 ഫിൽസായിരുന്നത് 3 ദിർഹം 80 ഫിൽസായി ഉയർന്നു. സ്പെഷ്യൽ 95 3 ദിർഹം 49 എന്നത് 3 ദിർഹം 69 ഫിൽസായി കൂടി. ഡീസൽ 3 ദിർഹം 80 ഫിൽസിൽ നിന്ന് 4 ദിർഹം 30 ഫിൽസായി ഉയർന്നിട്ടുണ്ട്. യുഎസ് ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നൊവാനാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. വനിതാ ഏഷ്യാകപ്പിൽ ആദ്യ പോരാട്ടത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ടൂർണമെന്റിന് തുടക്കം കുറിച്ച ഇന്ത്യൻ വനിതകൾ. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You are listening

0: Mid Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ആ പാട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഗുമസ്തനാണ് ഗാനം. നീയെ രസമാണല്ലേ. ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. സിംഗർ സിംഗറുടെ പേരാണ് തപ്പിക്കൊണ്ട്. എന്തൊരു നല്ല ശബ്ദമല്ലേ. എനിക്കാണെങ്കിൽ ബാലഭാസ്കർ, ഷാൻ ആ ഒരു കൂട്ടുകെട്ടിലുണ്ടാവുന്ന പാട്ടുകളൊക്കെ ഇങ്ങനത്തെ ഒരു വൈബ് തരുന്ന പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല. ഇത് പാടിയിരിക്കുന്നത് ബി മുരളീകൃഷ്ണയാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ബി കെ ഹരിനാരായണനാണ്. നല്ല രസമുള്ളൊരു പാട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മൾ മൂന്നാല് ദിവസം ആയില്ലേ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ. കേട്ടോ, ആരുടെ അനക്കമൊന്നും ഇല്ലല്ലോ. വിശേഷങ്ങൾക്ക് റിപ്ലൈ വരുന്നുണ്ട് കേട്ടോ. എനിവേ, നമ്മൾ ഓണം തീരുന്നൊന്നുമില്ല. പ്രവാസ ലോകത്തായതുകൊണ്ട് തന്നെ ഓണം റിലേറ്റഡ് ആയിട്ട് എനിക്ക് വേറൊരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട്. ഇത് കുറേ ദിവസമായിട്ട് മാറ്റി വെച്ച് പോകുന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം എന്താ വരിക, നല്ല ഭംഗിയുള്ള പൂക്കളം അല്ലേ, യമ്മിയായിട്ടുള്ള ഓണസദ്യ. പിന്നെ തൃശ്ശൂരിനെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ ആ ഒരു മാസ് പുലിക്കളി അല്ലേ, കേരളം മുഴുവനും അങ്ങനെയാണ് ആഘോഷങ്ങളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വടക്കൻ മലബാറിലേക്ക്, പ്രത്യേകിച്ച് കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ ആകെ സീൻ അങ്ങ് മാറും കേട്ടോ. കാരണം അവിടെ ഓണം എന്ന് പറയുന്നത് വെറും ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല, കാരണം വീടുകളുടെ മുറ്റത്തേക്ക് തെയ്യങ്ങൾ വന്നിറങ്ങുന്ന ഒരു സ്പെഷ്യൽ ടൈമാണ്. അപ്പോൾ അവിടെ തിരുമുറ്റങ്ങളിലേക്ക് ആദ്യം എത്തുന്ന ഒരു കുഞ്ഞു തെയ്യമുണ്ട് കേട്ടോ, പേര് ഓണത്താറെന്നാണ്. നല്ല രസമുള്ള തെയ്യമാണ്. വടക്കൻ മലബാറുകളിലൊക്കെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഓണം വീഡിയോസിലൊക്കെ കാത്തുകാത്ത് നല്ല ഓണപ്പുടവയൊക്കെ എടുത്ത് കാത്തിരിക്കുന്ന സ്ത്രീജനങ്ങളും കുട്ടികളും, ഓണത്താറിനെ കാത്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക പാരമ്പര്യമുണ്ട്. അതായത് വണ്ണാൻ സമുദായത്തിലെ കൊച്ചുമക്കളാണ്, ചെറിയ കുട്ടികളാണ് ഈ വേഷം കിട്ടുന്നത് ഈ ഓണത്താറായിട്ട്. അപ്പോൾ കാഞ്ഞങ്ങാടാണെങ്കിലും ഈ നീലേശ്വരം ഭാഗങ്ങളിലൊക്കെ ഈ ഓണത്താർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ബാലരൂപമാണെന്നാണ് വിശ്വാസം. ഞാൻ ഈ പറഞ്ഞ പോലെ കാസർഗോഡ് നമുക്ക് ഫാമിലീസ് ഒരുപാടുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ കൂടുതൽ ഭാഗവും കാസർഗോഡ് നീലേശ്വരം ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. ഞാൻ അവിടെ അല്ല ജനിച്ചതും വളർന്നതും, പക്ഷേ നമ്മൾ ഏറെക്കാലം അവിടെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ വേരുകൾ അവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓണവുമായിട്ട് അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള പിന്നെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലിങ്ങനെ ഒരു കുളിര് വരും, ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലേ അത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് നമ്മുടെ സ്വന്തം മാവേലിത്തമ്പുരാൻ്റെ സങ്കല്പമാണ് ഈ ഓണത്താറെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള മുഖത്തെഴുത്തും കൊച്ചൊരു കിരീടമൊക്കെ അണിഞ്ഞ് കയ്യിലൊരു ഓട്ടുമണിയും കിലുക്കിയാണ് ഈ കുട്ടിത്തെയ്യം വീടുകളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഓണവില്ലിൻ്റെയും ചെണ്ടയുടെയൊക്കെ താളത്തിൽ ഈ നമ്മൾ മുറ്റത്തിട്ടിരിക്കുന്ന പൂക്കളമില്ലേ, പൂക്കളത്തിന് ചുറ്റും നൃത്തം ചെയ്ത് ഈ മാവേലിപ്പാട്ടിൻ്റെ ഈണത്തിൽ അവർ നാടിനെ ബ്ലെസ് ചെയ്യാണ്. അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉള്ള ആൾക്കാരെ ബ്ലെസ് ചെയ്യാണ്. ഇതിനോടൊപ്പം തന്നെ ഉത്രാടത്തിനും ഈ തിരുവോണത്തിനും എത്തുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ആളാകെ ഡിഫറൻ്റ് ആട്ടോ, കാരണം വലിയൊരു ഓലക്കുടയും പിടിച്ച് മണിയും കിലുക്കി വീടുകളിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രത്യേക വിരുന്നുകാരനാണ് ഈ ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ കൈതുനാര് കൊണ്ടുള്ള താടി, വലിയ കിരീടമൊക്കെ ആയിട്ട് എത്തുന്ന ഓണപ്പൊട്ടൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഈ വേഷം ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആൾ ഒരക്ഷരം മിണ്ടത്തില്ല, ഫുൾ സൈലന്റ് മോഡായിരിക്കും. അങ്ങനെ മിണ്ടാതെ വന്ന് വീടുകൾക്ക് ഐശ്വര്യം നൽകി വീട്ടുകാർ കൊടുക്കുന്ന ദക്ഷിണയും വാങ്ങി അടുത്ത വീടുകളിലേക്ക് ഓടും. ഇത് കൂടാതെ കാസർഗോട്ടുകാർക്ക് മഹാബലിയുമായിട്ട് മറ്റൊരു റിലേഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ തുളു പാരമ്പര്യമുള്ള ആൾക്കാർ മഹാബലിയെ ആവാഹിക്കുന്നത് ചിങ്ങത്തിലല്ല, അവർ ദീപാവലി നാളുകളിൽ, അതൊരു നവംബർ മാസത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് അവർ ആ ഒരു സമ്പ്രദായം എടുക്കുന്നത്. അതായത് പ്രത്യേകിച്ചൊരു എന്താണ് പൊലീന്ദ്ര ചടങ്ങ് എന്ന് പറയുന്നൊരു കാസർഗോഡിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അങ്ങനെ തന്നെയാണോ വേർഡെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയി പറയണേ. പൊലീന്ദ്ര അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും കേരളത്തിലെ നമ്മുടെ ഓരോ നാടിനുണ്ട് ഇതുപോലെ ഓരോ ഓണപ്പെരുമകൾ അല്ലേ. എങ്കിലും പൂക്കളത്തിന് കാവലായിട്ട് തെയ്യങ്ങൾ മുറ്റത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യൂ, അത് കാസർഗോട്ടുകാർക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ കണ്ണൂരുണ്ടോയെന്ന് എനിക്കറിയില്ല, കാസർഗോഡത്തെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. എന്തായാലും നിങ്ങളുടെ നാടുകളിൽ മീൻസ് നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഇന്നും തുടർന്നു പോരുന്ന ഇത്തരത്തിലുള്ള യുണീക് ട്രഡീഷൻസ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കേൾക്കണമെന്നും അറിയണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് നമ്പർ ഈസ് അവൈലബിൾ നൗ, 0585829220 എന്ന നമ്പറിലേക്ക്, നമ്മുടെ ഫസ്റ്റ് സോങ്ങിലേക്ക്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
4: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-0791.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്.

0: Mid Morning with Nitya.
1: Yes, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പം നമ്മൾ അടുത്തത് ഈ ഓണവിശേഷത്തെ കുറിച്ചൊന്നും ദീർഘനേരം സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല തിരക്കുകളിലൂടെ നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഒന്നും അങ്ങനെ എത്തിയില്ല. യെസ്, വേറൊന്നുമല്ല, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ചെസ് ലോകത്തെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള രണ്ട് ലെജൻസിൻ്റെ കാര്യമാണ്. അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയിരിക്കും? സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദും നമ്മുടെ യങ് മാസ്റ്റർ ഡീസ് ഗുകേഷും കൂടി അങ്ങ് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു, ഇപ്പോൾ ഗെയിം ഈസ് ഗെയിം, അവിടെ ചിലപ്പോൾ കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അതിനപ്പുറം കഴിഞ്ഞാൽ അവർ രണ്ട് വ്യക്തികളാണ്, അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇത്തവണ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ചെസ് ബോർഡിലല്ല കേട്ടോ, നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലെ ആ രുചി ബോർഡിലായിരുന്നു എന്താ പറയുക, ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ഗെയിം നടന്നത്. അവിടെ ബുദ്ധിയുടെ ആവശ്യമില്ല, ആസ്വാദനശേഷി മാത്രം മതി. രണ്ടുപേർക്കും അവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ നൽകിയാണ് ഷെഫ് പിള്ള സ്വീകരിച്ചത് കേട്ടോ. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് തോന്നിയത് എന്താണെന്നറിയാമോ, ഈ ഷെഫ് പിള്ള രണ്ടുപേർക്ക് നൽകിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. എന്താണെന്നറിയാമോ, ഒരു മനോഹരമായിട്ടുള്ള ചെസ് ബോർഡ്. പക്ഷേ അതൊരു എന്താ പറയുക, സാധാരണ ബോർഡായിരുന്നില്ല, അതിലെ ഓരോ കരുക്കളും ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അടിപൊളി. അപ്പോൾ ആ ചോക്ലേറ്റ് കരുക്കൾ കണ്ടതും ആനന്ദനും ഗുകേഷും ശരിക്കും സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാണ് സംഗതി. കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും ചേർന്ന് ആ ചോക്ലേറ്റ് ചെസ് ബോർഡിൽ ഒരു രസകരമായ കളിയും തുടങ്ങി. അവസാനം ആനന്ദ് ആ ചോക്ലേറ്റ് കരുക്കൾ ഓരോന്നായി എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചുറ്റു നിന്നവരെല്ലാം അതൊരു എന്താ പറയുക, ഒരു സന്തോഷ നിമിഷമായിരുന്നു അല്ലേ. അത് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഫുഡിൽ റെഡിയാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര രസമല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഒരു സാധാരണ സൽക്കാരം എന്നതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയുടെ ഈ രണ്ട് വലിയ പ്രതിഭകൾ തമ്മിലുള്ള ആ ഒരു ഭംഗിയുള്ള ബന്ധവും ഷെഫ് പിള്ളയുടെ ആ സർഗാത്മകതയൊക്കെ കൊണ്ട് സംഭവം ഇപ്പോൾ ഭയങ്കര വൈറലാണ്. നിങ്ങൾക്ക് ഇതുപോലെ കഴിച്ചതിൽ വെച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരെങ്കിലും തന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യണം. 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മൾ നേരത്തെ ഓണപ്പൊട്ടൻ്റെ കാര്യം, ഓണേശ്വരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്ന് യോഗി ശില്പ പറഞ്ഞിട്ടുണ്ട്, അവർ കാസർഗോഡാണ്. പിന്നെ എനിക്ക് ഒരു തെയ്യത്തിൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ പതിവ് പറയുന്നതായിട്ട് ബന്ധപ്പെട്ടതെന്ന് തോന്നി. കാസർഗോഡാണ് യോഗീഷ്, യോഗീഷ് എന്നാണ് കേട്ടോ, യോഗി ശില്പ എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. ഓക്കെ, യോഗീഷ് മധൂർ ബണ്ണാർ തെയ്യത്തിനെയാണ്ട വീഡിയോ ആണ് എനിക്ക് അയച്ചിരിക്കുന്നത്. പിന്നെയും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, നമ്മുടെ സ്ഥിരം ആൾക്കാരൊക്കെ വരട്ടെ. അതുപോലെ സന്ദീപിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഓണത്തിന് നമ്മുടെ തമിഴ് FM-ഉം മലയാളം ഹോം FM-ഉം ചേർന്നിട്ടുള്ള ഓണം ഗെയിംസിൽ ഞാനിങ്ങനെ തലയും കുത്തി വീഴുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിച്ചേ, എന്ത് പറ്റാനാ, ഇനിയിപ്പോൾ ഒന്നും പറ്റാനില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല വീണു. നമുക്ക് എന്താ പറയുക, തല കറങ്ങിയാൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ വീണു. രസമായിരുന്നു അതൊക്കെ, അതൊക്കെ വേറെ കാര്യം. എനിവേ, എന്തായാലും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും ഇതുപോലെ നല്ല ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയൂ. കൂട്ടുകാർക്കൊപ്പം അങ്ങനെ പോയിട്ടുള്ള നല്ല നിമിഷങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യൂ, വെറുതെ ടൈപ്പ് ചെയ്യൂ, ഞാൻ പിന്നെ വായിച്ചോളാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയി കഴിഞ്ഞു. തമിഴ് സോങ് കേട്ടതിന് ശേഷം വേഗം തിരികെ തമിഴ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Stay there.

0: Mid Morning with Nitya.
1: നമ്മൾ പലതവണ ഈ പാട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. എനിക്ക് ഈ പാട്ടിന് കേൾക്കുമ്പോൾ എല്ലാം പഴയ നമ്മുടെ കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി അറിയാത്ത ഭാഷ. ആഹാ, പോയി. എനിക്ക് ആ പാട്ടാണ് കേട്ടോ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അതൊരു ഈ പറഞ്ഞ പോലെ ജി വേണുഗോപാല് പാടിയ പാട്ടാണ്. ആ പാട്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കാലം വന്നപ്പോൾ ജോസഫ് എന്നൊരു മൂവിയിലേക്ക് ആ വരികളിൽ തുടങ്ങുന്നു എന്നല്ലാതെ അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. എങ്കിലും നല്ലൊരു പാട്ടാണ്. യെസ്, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ, നമ്മളിപ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റുഡിയോയ്ക്കകത്തല്ല കേട്ടോ, വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലോ മറ്റെവിടെങ്കിലോ ഒക്കെ, ലോകം മുഴുവനും നമ്മുടെ വീട്ടിലെ കാര്യം നോക്കണ്ട, ലോകം മുഴുവൻ എങ്ങോട്ട് നോക്കിയാലും ഇത്തിരി വൃത്തിഹീനമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഓടിച്ചു വിടാറുള്ള, ചില ആൾക്കാർ അതിനെ കാണുമ്പോൾ ചാടിക്കേറി ടേബിളിൻ്റെ വണ്ടി കയറാറുള്ള ഒരു സാധനമാണ് പാറ്റ എന്ന് പറയുന്നത്. പാറ്റയെ സംബന്ധിച്ച് നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ജീവി എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും അതിന് ഒരുപാട് തിയറീസും ഒരുപാട് കാര്യങ്ങളും, എന്തിനാ പറയുന്നത്, പാറ്റയുടെ പേര് പാർട്ടി വരെ വന്നു അല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാരണം ഈ പാറ്റകൾക്ക് ഇനി ദുരന്ത മുഖങ്ങളിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കും അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചു പോകുന്ന ഒരു സംഗതിയാണിത്. അത് സത്യമാണ്. മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഒരു പുതുപുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതാണ് സൈബോർഗ് പാറ്റകൾ, അല്ലെങ്കിൽ സൈബോർഗ് കോക്രോച്ചസ് എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റയുടെ ശരീരത്തിൽ അത്യാധുനിക ഇലക്ട്രോണിക് ചിപ്പുകളും സെൻസേഴ്സും ചെറിയ ക്യാമറകളും ഘടിപ്പിച്ചിട്ടാണ് ഇതിനെ തയ്യാറാക്കുന്നത് കേട്ടോ. അതായത് ഭൂകമ്പമോ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ഈ പാറ്റകളെ കടത്തിവിടും. എന്നിട്ട് അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കണ്ടെത്താനും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ രക്ഷാപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കാനും ഒക്കെ ഈ കൊച്ചു സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, വേറൊരു വൻ സർപ്രൈസ് കൂടിയുണ്ട്. ഈ പാറ്റകളുടെ ശരീരത്തിൽ ചെറിയ കുത്തിവയ്പ്പുകളും മരുന്നുകളും വെക്കാനുള്ള സംവിധാനമുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ദുരന്ത മുഖങ്ങൾ, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽപ്പെട്ട് മണിക്കൂറുകളോളം അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് അടിയന്തരമായി ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനും ഈ പാറ്റകൾക്ക് കഴിയത്രേ. അപ്പോൾ ഒരു ജീവിയുടെ സ്വാഭാവിക ശേഷിയും മനുഷ്യന്റെ സാങ്കേതിക വിദ്യയും ഒന്നിച്ച് ചേരുമ്പോൾ എത്ര വലിയ വിപ്ലവമാണ്, റെവല്യൂഷനാണ് സൃഷ്ടിക്കുന്നത് അല്ലേ. നമ്മൾ കണ്ടില്ലെന്ന് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന ഈ കൊച്ചു ജീവിക്ക് നാളെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് ശരിക്കും അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. സയൻസിന്റെ ഇത്തരം പുത്തൻ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മീൻസ് എന്താ, നിങ്ങൾ വണ്ടറടിക്കാറുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള അമ്പരപ്പിക്കുന്ന ടെക്നോളജി, മറ്റ് കഥകൾ, വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: യുഎക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം, പ്രതിരോധിച്ച രാജ്യം. പശ്ചിമേഷ്യ അശാന്തം. നേപ്പാൾ പ്രളയം, മരണസംഖ്യ 1000-ലേക്ക്. ആയിരങ്ങളെ കാണാനില്ല. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ വനിതാ നേതാക്കൾ രംഗത്ത്. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സമയം. യുഎയിൽ സ്കൂളുകൾ തുറന്നു. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച യുഎ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGS. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയിലും വർധനവുണ്ടായി. എണ്ണവിലയിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. ബ്രെൻറ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച 8 മിസൈലുകൾ തടഞ്ഞുവെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5:30 മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രി വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദുകൃഷ്ണ, CPM നേതാവ് PK ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് PK ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി CPM നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ N ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്ലാമിക ആഘോഷവേദികളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്ന കാന്തപുരം AP വിഭാഗത്തിന്റെ വിവാദ സർക്കുലറിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമസ്ത. ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് ആത്മീയമായ താൽപര്യങ്ങളുണ്ടെന്നും യുവതി യുവാക്കൾ ഇടകലർന്ന് ആടിപ്പാടുന്നത് ആ താൽപര്യങ്ങൾക്കെതിരാണെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിഷയത്തിൽ CPM നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്ക നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം. മലപ്പുറത്ത് അടുത്ത മാസം 11 വഖഫ് വിശദീകരണ യോഗം നടക്കും. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ മന്ത്രി K മുരളീധരൻ. രാഗേഷ് കാരണമാണ് 2 MLA മാരെ അവിടെ നിന്ന് UDFന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് K മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് MLA മാരെ പിണറായി വിജയനും KK രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ വരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. DGP എസ് ശ്രീജത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് A ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. KPCC ക്ക് വേണ്ടത് മുഴുവൻ സമയ അധ്യക്ഷനെയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. മന്ത്രിസ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഒരാൾക്ക് ഒരു പദവി നൽകുന്നതിനോടാണ് യോജിപ്പെന്നും സണ്ണി ജോസഫ്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. തൃശൂർ PG സ്വദേശിയായ യുവതിയും തിരുവനന്തപുരം സ്വദേശിനിയായ സുഹൃത്തും US കൊല്ലപ്പെട്ടു. PG സ്വദേശിനിയായ അഞ്ജന, കേശവദാസപുരം സ്വദേശിയായ ആൻ മാത്യു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഞ്ജനയുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിയായ അനില എന്ന യുവതിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. CJP പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് CJP ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായ വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസ്. ഡൽഹിയിൽ ബസിൽ 16-വയസ്സുകാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി. UP സ്വദേശിയായ +1 വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഇന്ത്യയിലെ വിവിധ പരീക്ഷാ ക്രമക്കേട് കേസുകളിൽ സാമ്പത്തിക ഇടപാടുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ, അസം, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസുകളിലാണ് ED പ്രാഥമിക വിവരശേഖരം നടത്തുന്നത്. പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കള്ളപ്പണ ഇടപാടുകളും സാമ്പത്തിക ശൃംഖലയും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000ലേക്ക്. കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6ാം ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. UAE സ്കൂളുകൾ തുറന്നു. 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. UAE സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 60 ഫിൽസായിരുന്നത് 3 ദിർഹം 80 ഫിൽസായി ഉയർന്നു. സ്പെഷ്യൽ 95 3 ദിർഹം 49 ഫിൽസ് എന്നത് 3 ദിർഹം 69 ഫിൽസായി കൂടി. ഡീസൽ 3 ദിർഹം 80 ഫിൽസിൽ നിന്ന് 4 ദിർഹം 30 ഫിൽസായി ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. യുഎസ് ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നവോനയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. വനിതാ ഏഷ്യക്കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തായ്ലന്റ് 16.1 ഓവറിൽ 65 റൺസിന് എല്ലാവരും പുറത്തായി. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:11.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 56%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: സുദീപ് പാടിയ ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ സിനിമയിൽ ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് പോകും. ഈ പാട്ടിന് രണ്ട് വരികളാണ് എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ ആയിട്ട് എഴുതി തന്നെ കേട്ടോ. അധരം സഖി അല്ല, അധരം തരാം സഖി, പകരം നീ ഏക, സംതിങ് ലൈക്ക് ദാറ്റ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോകും. എല്ലാ പാട്ടുകൾക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് ടച്ച് ഒന്നും കൊടുക്കണ്ട. ശരിക്കും ഓരോ പാട്ടുകൾക്കും നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആ പാട്ടിനെ ഓർത്തിരിക്കാൻ എന്തെങ്കിലും കാരണമാകാം. അത് നമുക്ക് അതുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഒന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓർത്തിരിക്കാനായിട്ട് പ്രത്യേക നിമിഷങ്ങളൊന്നും വേണമെന്നില്ല. ചില പാട്ടുകളാണ് നമ്മളെ പഴയ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മകളുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാനേ കഴിഞ്ഞ ദിവസം ആസ്വദിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇപ്രാവശ്യം ഓണത്തിനെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ഓണം കൂടാൻ, തിരുവോണത്തിനും കൂടാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ റേഡിയോയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ആഘോഷം നമുക്ക് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ തന്നെയായിരിക്കും. ഇത്രയും കാലം അങ്ങനെയായിരുന്നു. ഇടയ്ക്കൊരു ഒന്നോ രണ്ടോ വർഷം മാത്രം ഒന്ന് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതുകൊണ്ട് മാത്രം ഫാമിലിയുടെ കൂടെ ഓണം കൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്രാവശ്യം ഞാനിങ്ങനെ വളരെ കൊതിച്ചാണ് ഫാമിലിയുടെ കൂടെ ഓണം കൂടിയപ്പോൾ ഒരു കിടിലൻ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടേതായ രീതിയിൽ ഒരു ഒരു തെക്കൻ സദ്യയൊക്കെ റെഡിയാക്കി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വന്നു കേട്ടോ. എന്നിട്ട് അതിനകത്ത് ആദ്യമേ ഇങ്ങനെ
2: പ്ലീസ് സേവ് ദിസ് നമ്പർ ഓൺ യുവർ വാട്സ്ആപ്പ്.
1: എനിക്ക് നല്ല ദേഷ്യം, ഇതിൽ കട്ടിയിട്ട് പോയി. ഞാൻ ഓർത്തില്ല കേട്ടോ, ഇവിടുത്തെ നമ്പറൊന്നും അല്ല അത് അറിയാലോ. സദ്യയുടെ അങ്ങോട്ട് മൂഡ് പോയി. എന്നാലും ഞാൻ പിന്നെ പോട്ടേന്ന് വിളിച്ച് അപ്പം തന്നെ പായസം എടുത്ത് കുടിച്ചു. നമ്മുടെയൊക്കെ ഫോണിലേക്ക്, ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ ഫോണിലേക്ക് ദിവസവും എത്തുന്ന ഇതുപോലുള്ള അജ്ഞാത കോളുകളും സ്പാം മെസ്സേജസും കണ്ട് മടുത്തവരാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളൊക്കെ, അല്ലേ? അതിപ്പോൾ രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ തന്നെ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കാറ്റഗറി പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഫോണിലേക്ക് നമ്പർ നോക്കാതെ എടുത്ത് അറ്റൻഡ് ചെയ്തൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും സംഭവിച്ചു. അല്ലേ, എനിക്കിപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴേ അവർ കട്ട് ചെയ്തിട്ട് പോയി. പ്രത്യേകിച്ച് ഈ കാലത്ത് ദിനം പ്രതി കേൾക്കുന്ന സൈബർ ഫ്രോഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകൾ കൊണ്ട് നമ്മുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ വരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് അല്ലേ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്, വലിയൊരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരവുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാട്സാപ്പ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഇപ്പം നമ്മുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനൊരു നല്ല രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഏതെങ്കിലും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ നമ്പറിനെക്കുറിച്ചുള്ള സാധ്യതപ്പെട്ട എല്ലാ വിവരങ്ങളും, മുഴുവൻ വിവരങ്ങളും നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ തെളിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയാണ് നമ്മുടെ വാട്സാപ്പ്. അതായത് നമ്മളെ വിളിക്കുന്നത് ഇപ്പോൾ ഒരു ട്രസ്റ്റഡ് ബിസിനസ് അക്കൗണ്ട് ആണോ, അതോ ഇതിന് മുമ്പ് പലരും സ്പാം എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു തട്ടിപ്പ് നമ്പറാണോ എന്നൊക്കെ വാട്സാപ്പ് നമ്മളെ കൃത്യമായിട്ട് അലേർട്ട് ചെയ്യും. നല്ലൊരു കാര്യമല്ലേ ഇത്. നമ്മൾ കോൾ എടുത്ത് സംസാരിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഇൻഫർമേഷൻ നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. ശരിക്കും ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അല്ലേ. ഇതിലൂടെ അൺവോണ്ടഡ് കോളേഴ്സിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. തട്ടിപ്പുകാരുടെ വലയിൽ വീഴാതെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഇതിനൊപ്പം മറ്റൊരു മികച്ച അപ്ഡേറ്റ് കൂടിയുണ്ട്. അജ്ഞാത നമ്പറുകളിൽ നിന്ന് നമുക്ക് വരുന്ന കുറച്ച് ഡൗട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലിങ്കുകളോ അല്ലെങ്കിൽ മെസ്സേജസോ ഒക്കെ നമ്മൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അപകട സാധ്യത മുന്നറിയിപ്പായി തരാനും വാട്സ്ആപ്പ് പുതിയ സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ തട്ടിപ്പുകാർ ദിവസേന പുതിയ ടെക്നിക്സ് തപ്പിയെടുക്കുമ്പോൾ അതിനേക്കാൾ ഒരുപടി മുന്നിൽ പോയി നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സംരക്ഷിക്കാൻ വാട്സ്ആപ്പ് എടുക്കുന്ന ഈ ഒരു നടപടി ശരിക്കും അഭിനന്ദനാർഹമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ ടെക്നോളജി എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയി അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ജാഗ്രത തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ അല്ലേ. അപ്പോൾ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്താ പറയുക, രസകരമായിട്ടോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതായിട്ടോ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പുതിയ വാട്സ്ആപ്പ് ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിൽ വേഗം ഫീഡ്ബാക്ക്സ് എന്നോട് ഷെയർ ചെയ്യൂ. 0585829220 എന്ന നമ്പറിലേക്ക്. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പോലും കാണില്ല. ഞാൻ യുവയുടെ കാര്യം എടുക്കുന്നത് മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഫോണിലേക്ക് വരാറുണ്ട്. പലപ്പോഴും അറിയാണ്ട് വീണു പോകാറുണ്ട്. ചില ആൾക്കാർ, എനിക്ക് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ, ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇടന്ന് ഉറങ്ങുന്ന ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട ആരെങ്കിലും വിളിച്ചാലോ എന്ന് കരുതി ഒരു 2-3-4 മണിക്കൂറത്തേക്കൊക്കെ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് പിന്നെ എല്ലാം വെച്ചിട്ട് പിന്നെ ഫോൺ നോർമലാക്കി വെക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ ഉണ്ടല്ലോ പാവങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഈ OTP നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. ഈ പറയുന്നത് ഞാൻ പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ്. എനിവേ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നമ്പർ മറക്കേണ്ട, 0585829220.
3: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour. Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918. Yani Trishukarakundu Totu. Idipo Nadu Mottam Maveelimaranallo.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
5: With Sand Dunes, only on Home 92.2 FM.
4: അപ്പൊ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
2: Sand Dunes with Akshay.
0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ

0: റേഡിയോ നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
1: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're listening to Home 92.2 FM. Home is a feeling.
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പം നമ്മൾ ലാസ്റ്റ് മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 31 ആണ്. ഈ മാസത്തിൻ്റെ അവസാനത്തെ ഡേ ആണ്. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്കമാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിലെ ഈ ആഴ്ചയുടെ തുടക്കത്തിലെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ലാസ്റ്റ് അവറിലേക്കാണ്. യെസ്, നമ്മളെ ഈ നമ്മളെപ്പോഴും യാത്രകളെക്കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ഒരു ദിവസത്തെ മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതോ. ഇന്നിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വരുമ്പോൾ ഈ യാത്രകളെക്കുറിച്ചും പ്രകൃതിയിലെ അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അല്ലേ. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അൺബിലീവബിൾ ട്രാവൽ ഡെസ്റ്റിനേഷൻസ് കാണാനും അതിനെക്കുറിച്ച് അറിയാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ ഒരു വലിയ തടാകത്തിനുള്ളിൽ ഒരു ഐലൻഡ്, ആ ഐലൻഡിനുള്ളിൽ വീണ്ടും ഒരു തടാകം. കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ, ഒരു ഫെയറി ടെയിലൊക്കെ പോലെ, അല്ലെങ്കിൽ സിനിമയിലെ ഒരു അനിമേഷൻ രംഗം കാണുന്നത് പോലെയൊക്കെ. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഈ ഭൂമിയിലുണ്ട് കേട്ടോ. ഫിലിപ്പീൻസിലെ താൽ വോൾക്കാനോ അഥവാ താൽ അഗ്നിപർവ്വതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവവും അവിശ്വസനീയമായിട്ടുള്ളൊരു നാച്ചുറൽ വണ്ടറാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ലേക്കുണ്ട് കേട്ടോ. ആ ലേക്കിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു വലിയ ഐലൻഡും സ്ഥിതി ചെയ്യുന്നുണ്ട്. രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഐലൻഡിൻ്റെ നടുവിലായിട്ട് വീണ്ടും ഒരു കുഞ്ഞു തടാകം കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതിനുള്ളിൽ വീണ്ടും ഒരു കുഞ്ഞു പാറ കിട്ടും. ആ ഒരു ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്ടി തുറക്കുമ്പോൾ അതിനുള്ളിൽ അടുത്ത പെട്ടി എന്നൊക്കെ പറയുന്ന പോലെ, ശരിക്കും ഈ നേച്ചറിൻ്റെ ഒരു മൈൻഡ് ബ്ലോയിങ് പസില് തന്നെയാണിത് അല്ലേ. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ പ്രകൃതി ഭംഗി നേരിട്ട് കാണാൻ ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ. എന്നാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ബ്രത്ത് ടേക്കിംഗ് വ്യൂവിന് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള പേടിപ്പിക്കുന്നൊരു ഡേഞ്ചറസ് സൈഡ് കൂടിയുണ്ട്. നമ്മളീ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ചപ്പും തടാകവും ഒക്കെ ഒരു സാധാരണ സ്ഥലമല്ല. ഫിലിപ്പീൻസിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ അല്ലെങ്കിൽ സജീവ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇതുള്ളത്. അതായത് തടാകത്തിനുള്ളിലെ ആ ഒരു ദ്വീപെന്ന് പറയുന്ന ഒരു ഭീമൻ അഗ്നിപർവ്വതത്തിൻ്റെ വായാണെന്നാണ്, മൗത്ത് ആണെന്നാണ്. അപ്പോൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ഹൈറിസ്ക് സോണാണത്. അപ്പം ചരിത്രത്തിൽ പലതവണ ഈ അഗ്നിപർവ്വതം വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ദൂരെ നിന്ന് കാണാൻ എത്ര ഭംഗിയുള്ളതാണെങ്കിലും അങ്ങോട്ടേക്ക് മനുഷ്യർക്കൊന്നും നോ എൻട്രൻസ്. അപ്പം അധികൃതർ അവിടെ മനുഷ്യവാസം കംപ്ലീറ്റ്ലി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആക്കിയിരിക്കുകയാണ്. ഈ പ്രകൃതിക്ക് ചിലപ്പോൾ രണ്ട് ഭാവങ്ങളില്ലേ, ഒരു വശത്ത് നമ്മളെ ആസ്വദിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രംഗം, മറുവശത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന അതിഭീകരമായിട്ടുള്ള ഒരു അപകടം എന്ന് പറയാം. അപ്പം കാഴ്ചയിൽ ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ തോന്നുമെങ്കിലും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ഡേഞ്ചറസ് നേച്ചർ സ്പോർട്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും. നമ്മൾ കാണുന്നപ്പോൾ ഇപ്പോൾ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ആളെ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ. ഒരു ബുക്ക് മുഴുവൻ വായിക്കാതെ ആ ബുക്കിൻ്റെ എന്താ പറയുക, ആമുഖം മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല കൃത്യമായിട്ട് അതിനകത്ത് എന്താണ് എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒളിപ്പിച്ച് നേച്ചർ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് രസകരമായ വേൾഡ് വണ്ടേഴ്സും പ്രിയപ്പെട്ട മെലോഡിയസ് നിങ്ങളുടെ മെലോഡിയസ് സോങ്സുമായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസണിംഗ്. This is Mid Morning with Nitya.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. You are listening to

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നേപ്പാൾ പ്രളയം മരണസംഖ്യ 1000 ആയിരങ്ങളെ കാണാനില്ല. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ വനിതാ നേതാക്കൾ രംഗത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, CPM നേതാവ് PK ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് PK ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിന് പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി CPM നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ N ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ മന്ത്രി K മുരളീധരൻ. രാഗേഷ് കാരണമാണ് 2 MLA അവിടെ നിന്ന് UDFിന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് K മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് MLA പിണറായി വിജയനും KK രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം 7 വായിച്ചു കേൾപ്പിക്കും. DGP എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. KPCC വേണ്ടത് മുഴുവൻ സമയ അധ്യക്ഷനെയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. മന്ത്രിസ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഒരാൾക്ക് ഒരു പദവി നൽകുന്നതിനോടാണ് യോജിപ്പെന്നും സണ്ണി ജോസഫ്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. CJP പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് CJP ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000. കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. UAE സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. UAE സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹം $3.80 ഉയർന്നു. സ്പെഷ്യൽ 95 $3.49 എന്നത് $3.69 കൂടി. ഡീസൽ 3.80 ദിർഹം നിന്ന് $4.30 ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം.
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. Lipol, samayam 2 kazhinju 7 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 60%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഖലീഫ പാട്ട് കേട്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതാ മലയാളി ഡയൽ ഒരുമിക്കാൻ പോകുന്നത്. മൂന്ന് ദിവസത്തെ അവധി എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അറിയാം, പക്ഷെ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവധിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്രാവശ്യം ഒരുപാട് പേര് വീട്ടിൽ ഓണം ആഘോഷിച്ചത് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ പേര് നല്ല നല്ല സിനിമയൊക്കെ കാണാൻ പോയി. പിന്നെ വെറുതെ വീട്ടിലിരുന്നവരുമുണ്ട്. വെറുതെ വീട്ടിലിരിക്കുക എന്ന് വെച്ചാൽ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക എന്നാണോ? വീട്ടിലെ തന്നെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ സമയം പോകുന്നു എന്ന് അറിയയില്ല അല്ലേ. അങ്ങനെ എന്തായാലും നല്ല ദിവസങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു പോയെന്ന് വിശ്വസിക്കുന്നു. നല്ല നിമിഷങ്ങളാവട്ടെ, ഇനിയും എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ആശംസകളൊക്കെ നേർന്നുകൊണ്ട് മലയാളി ഡയലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ പറയട്ടെ, കയറി വാടാ മക്കളെ, കയറി വാ. അത് പറഞ്ഞാലേ നിങ്ങൾ കയറി വരുമല്ലോ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ആ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും, ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നമ്മുടെ ഒരു ചെറിയ ഇമോജിയൊക്കെ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും സ്റ്റിക്കർ ഉണ്ടല്ലോ, ഒരു പൂച്ച വന്നിന്ന് വാതിലിൻ്റെ അവിടെ എത്തി നോക്കുന്ന ഒരു സ്റ്റിക്കറുണ്ട്. അത് നമ്മുടെ ഇവിടെ ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ എത്തി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലെ അങ്ങനെ നിങ്ങളെ ഒരുപാട് പേര് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരിക്കും. ആ അവിടെ മലയാളിയുടെ ഉണ്ടോ, ഷീമ ഉണ്ടോ, വന്നിട്ടുണ്ടോ, കയറി വരണോ വേണ്ടയോ എന്ന്. ഞാൻ ഈ കയറി വാടാ മക്കളെ കയറി വാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേഗം വരും. എന്നാൽ പിന്നെ വന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നിങ്ങൾ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാം. നാട്ടിൽ പോയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ചും മക്കളൊക്കെ വീണ്ടും ദേ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണ്. കുറേ പേർക്ക് ഇന്ന് തന്നെ ഇന്നത്തെ ദിവസം തന്നെ എല്ലാ കുട്ടികളും കുറേ പേര് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേർക്ക് നാളെ പോയാൽ മതി. അതായത് ചില സ്കൂളുകളിലൊക്കെ പുതുതായിട്ട് ചേരുന്ന കുട്ടികൾക്ക് ഇന്ന് പോയാൽ മതി, അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നാളെ പോയാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കുറേ കാര്യങ്ങൾ. എന്തായാലും കുറേ കുഞ്ഞുമക്കൾ ഇന്ന് പുതുതായിട്ട് ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. എല്ലാ മക്കൾക്കും ഈ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആശംസകളൊക്കെ നൽകുകയാണ്. അതുപോലെ തന്നെ പാരൻസ് ഹലോ, നമ്മുടെ ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വീണ്ടും സമയമായിരിക്കുകയാണ്. തുടങ്ങിക്കാണു. ഒരാഴ്ച മുമ്പ് തന്നെ ഒരു ചെറിയൊരു വെപ്രാളം മനസ്സിലേക്ക് വരും, അയ്യോ ഇനി നേരത്തെ കഴിക്കണം, രാവിലെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലേ കുറേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും ഇല്ലേ, ഇച്ചിരി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റാക്കി വരണം. ഇപ്പം അതുവരെ കുറച്ച് കുട്ടികൾ രാത്രി ലേറ്റായിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല, നമ്മളാണെങ്കിലും ലേറ്റായിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല, രാവിലെ പിള്ളേരെ വിളിച്ച് ഉണർത്തണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നിപ്പോൾ മുതലേ എല്ലാം വീണ്ടും നമ്മൾ പഴയ പോലെ മക്കളെ സ്കൂളിലേക്കൊക്കെ വിട്ട് ആ ഒരു പരിപാടിയിലേക്ക് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വാ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യട്ടെ, അതിനിടയിൽ കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ പറയാം വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ആണ്. നമ്മുടെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഡി ക്യുവിൻ്റെ ഏറ്റവും പുതിയ സിനിമ, നമ്മളെല്ലാവരും കാണാനായിട്ട് കാത്തു കാത്തിരിക്കുന്ന ഡി ക്യു സിനിമ ഐ ആം ഗെയിമിലെ പാട്ടാണ്. അതിൽ നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെ ലീഡ് ചെയ്ത് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്, ലൂസർ സോങ് ആണ്. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് കുറേ ഗെയിമിൽ ഐ ആം ഗെയിമിലെ പാട്ടൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ മഴവില്ലായി എന്നുള്ളൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഡി ക്യുവിൻ്റെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, കേട്ടിട്ട് വരാം. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Ladies and gentlemen, listen up to the loser song.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam, ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
7: മലയാളി ടാ
8: മലയാളിടാ, ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: സർവമായയിലെ പാട്ട് ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് ജിത്തിനാണ്. ദുബായിൽ നിന്ന് ഹലോ ഷീബ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓണമൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് കിടക്കല്ലേ ഓണം ആഘോഷിക്കാനുള്ള സമയങ്ങൾ. എന്തായാലും വീട്ടിൽ ചെറിയ രീതിയിൽ നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ചു, സദ്യയൊക്കെ ഉണ്ടാക്കി, നമ്മൾ കുഞ്ഞ് അത്തപ്പൂക്കളൊക്കെ. ഇപ്പോൾ നമുക്ക് എന്നാണോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അന്ന് എല്ലാവരും കൂടി ചേരുമ്പോൾ കണ്ട് സന്തോഷിക്കാനായിട്ട് കുറച്ചൊരു ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇടാറില്ലേ. അപ്പോൾ എൻ്റെ മോന്, അവന് വലിയ ഇഷ്ടമാണ് അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഞാൻ ഭയങ്കര ഗ്രേറ്റ് ഡിസൈനറാണ്, അവൻ പറയാണ്, അതുകൊണ്ട് നീ പൂ വാങ്ങി തന്നാൽ മതി, ഞാൻ ഇട്ടോളാന്ന്. ചെറുതായിട്ട് കുഞ്ഞി കുഞ്ഞിയായിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ, അവൻ തന്നെ ഇട്ടു, പിന്നെ ചെറിയൊരു പൂക്കളമായിരുന്നു. പിന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് നോക്കുമ്പോൾ യോഗേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെഹബൂബാട മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമാണ് ഇവിടെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ നള്ളി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ രജിത് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് രജിത്, രജിത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാനിങ്ങനെ ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ വന്നിരിക്കുകയാണ്. ചോദിക്കട്ടെ ചോദിക്കട്ടെ, എല്ലാവരും റേഡിയോയുടെ വോളിയം ഒന്ന് കൂട്ടി വെച്ചോ. അതായത് നമ്മൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ സദ്യ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചോറും കറിയും ഒക്കെ ബാക്കി വരുമല്ലേ. ഈ അടുത്ത ദിവസം ഈ സദ്യ കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത ദിവസം പഴങ്കഞ്ഞി കുടിച്ച ആരെങ്കിലും ഉണ്ടോ? പഴങ്കഞ്ഞി സദ്യയുടെ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരി പഴിഞ്ഞി എന്നാണ് പറയുന്നത് കേട്ടോ. പഴങ്കഞ്ഞി എന്ന് പോലും സ്റ്റൈലായിട്ട് പറയൂല, ഡേ പഴിഞ്ഞു കുടിച്ചാടേ എന്ന് ചോദിക്കും. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്, വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലും മക്കളും പിന്നെ വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് ഈ പഴങ്കഞ്ഞി കുടിക്കുക. അതുപോലെ തന്നെ പഴയ കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പഴയ കൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ബാക്കി വന്ന സാമ്പാർ, അതുപോലെ തന്നെ അവിയൽ, തോരൻ, കിച്ചടി, പച്ചടി, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലപോലെ, അതും മൺകലത്തിലിട്ട്. നമ്മുടെയൊക്കെ പണ്ട് നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അമ്മയൊക്കെ ഉണ്ടല്ലോ, നല്ല മൺകലത്തിൽ, പ്രത്യേകിച്ചും നമ്മൾ കിച്ചടിയൊക്കെ വെക്കുന്ന കിച്ചടി പച്ചടിയൊക്കെ വെക്കുന്ന മൺകുടം ഉണ്ടല്ലോ, മൺകുടമല്ല മൺകലം, അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ പഴം കൂട്ടാൻ, അതായത് പഴയ കൂട്ടാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ വേവിക്കും. അതിങ്ങനെ ഇങ്ങനെ നല്ലപോലെ കുറുകി കുറുകി വരണം, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കിടന്ന് എല്ലാ കറികളും കൂടെ ചേർന്ന് എല്ലാ ചേരുവകളും കൂടെ ചേർന്ന് ഇങ്ങനെ കുറുകി കുറുകി കുറുകി കുറുകി വരുമ്പോൾ തന്നെ ഒരു മണമുണ്ട്. എന്നിട്ട് ഒരു കലം പഴങ്കഞ്ഞിയും ഈ പഴം കൂട്ടാനും ഒക്കെ കൂടെ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാറേ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ചോദിക്കേണ്ട, ഞാൻ സത്യം പറഞ്ഞാൽ പഴം കൂട്ടാനൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നലെ അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഹായ് കൊള്ളാമല്ലോ, അത് മാമ്പഴപ്പുളിശ്ശേരി എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു പിന്നെയും കഴിക്കാനായിട്ട്. കഴിച്ചതാണ് ഞാൻ കഴിഞ്ഞ ദിവസം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതുപോലെ പഴങ്കഞ്ഞി വല്ലതും കുടിച്ചിട്ടുണ്ട്? അതോ ഓ പഴങ്കഞ്ഞി വാട്ട്സ് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണോ? എന്നാൽ ഇനിയിപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്ന് കുടിച്ചു നോക്കണം. തലേ ദിവസം ബാക്കി വന്ന ചോറ് നിങ്ങൾ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതുപോലെ അത്രയും തണുപ്പ് കുടിക്കാൻ പറ്റൂ. ഇപ്പോൾ വല്ല ജലദോഷം പനിയും വരില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, ആ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം നിങ്ങൾ അതങ്ങോട്ട് കളഞ്ഞിട്ട് വേറെ നല്ല വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി തൈരും കൂടി ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് എല്ലാ അച്ചാറും ഒക്കെ ഒന്ന് ചേർത്തിട്ട് പിന്നെ കുറച്ച് പഴം കൂട്ടാനും സൈഡിൽ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കഴിക്കുക. ഹായ്, ഒരു 3 മണിവരേക്കും രാവിലെ, ഇപ്പം നമ്മളൊരു 8-9 മണിക്കാണ് പഴങ്കഞ്ഞി കുടിക്കുന്നതെങ്കിൽ ഒരു 3 മണിവരേക്കും തൽക്കാലം ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈഫിനോടോ അല്ലെങ്കിൽ അമ്മയോടോ, വീട്ടിൽ ആരോ ഉള്ളത് എന്തിനാ, അല്ലെങ്കിൽ നമ്മൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ മതി, ഇത്തിരി ചോറ് വെച്ചിട്ട് അടുത്ത ദിവസം പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ആരോടും ഇങ്ങനെ ചോദിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചു നോക്കണം. അതോ ഇത് കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്ന, ആസ്വദിച്ച് കഴിച്ചിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കും, ഞാനൊന്ന് നോക്കട്ടെ നമ്മുടെ വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും അല്ല പോലെ അല്ല പോലെ നമുക്കൊരു ജയിലർ 2 പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ,
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രധാന ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാനായിട്ട് മറന്നു പോകേണ്ട. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. TNC അപ്ലൈ.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നുവെന്ന് ചെന്നിത്തല. കണ്ണൂരിൽ രണ്ട് MLA UDFന് നൽകിയത് KK രാഗേഷ് എന്ന മന്ത്രി K മുരളീധരൻ. ആർക്കാണ് തെറ്റുപറ്റിയത്?
4: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
5: You are

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

പഴയ പാട്ട് എപ്പോൾ കേൾക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പഴയ പാട്ട് പുതിയ രൂപത്തിൽ കേൾക്കാനാണെങ്കിലും അതും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളിയായാണ്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഷീബയാണുള്ളത്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, എന്നോടും തിരിച്ച് ചോദിക്കുന്നുണ്ട് സുഖല്ലേ ഷീബ എന്ന്. ഞാൻ ഓരോരുത്തരുടെയും സന്ദേശങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ ഡൂ പേയിൻ്റെ കാര്യമാണിപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഓണം നമുക്ക് ഡൂ പേ ഒരുക്കുന്നത് ഒരു കിടിലം ഭാഗ്യ സമ്മാനമാണ്. ഈ ഓണക്കാലത്ത് നമുക്ക് ഡൂ പേ ഒരുക്കുന്നത് ഒരു കിടിലൻ ഭാഗ്യ സമ്മാനമാണ്. അത് എങ്ങനെ എപ്പോൾ നമ്മുടെ കയ്യിലെത്തും എന്നുള്ള കാര്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 6-ാം തീയതിയിലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈണം ഓണം പ്രോഗ്രാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ലക്കി വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്നുണ്ട്. 1500 ദിർഹം വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെ നേടാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൂ പേ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എന്തായാലും നമ്മൾ നാട്ടിലേക്കൊക്കെ പണം അയക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഓൾറെഡി ചിലരൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സെപ്റ്റംബർ 5-ന് മുമ്പ് നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ ആ പണം അയച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ ഐ ഉണ്ടല്ലോ, അത് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 0586105980 ഈ നമ്പറിലേക്കാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, 0586105980 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം ക്യാഷ് പ്രൈസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വിജയികളെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് സെപ്റ്റംബർ 6-ന് നടക്കുന്ന ഹോം എഫ് എമ്മും നമ്മുടെ തൃശ്ശൂർ ചേർന്ന് നടക്കുന്ന ആ ഒരു ഈണം എന്ന ആ ഒരു ഈവെൻറ്റിലായിരിക്കും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈണം 2026-ലെ ഡൂ പേ ബൂത്ത് സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ഡൂ പേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പണം അയക്കുക സെപ്റ്റംബർ 5-ന് മുമ്പ്. അതിനുശേഷം ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി 0586105980 എന്ന നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1-2 പേരുടെ മെസ്സേജും കൂടെ പറഞ്ഞിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാം. ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിലെ പാട്ട് ദുപ്പട്ട വാലി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് റിജിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നമ്മൾ പഴങ്കഞ്ഞിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ ബാക്കി വരുന്ന കറികളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പഴം കൂട്ടാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഒപ്പം നമ്മൾ അതിൻ്റെ കൂടെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കും. അപ്പോൾ ജിഷ്ണു പറഞ്ഞിരിക്കുകയാണ്, അയ്യോ ശിവജിജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി, ഞാൻ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൊതുവെ എല്ലാവരും പറയുക ഇത് ആൺകുട്ടികൾക്ക് ഈ പഴങ്കഞ്ഞിയൊന്നും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല, പെൺകുട്ടികൾക്കായിരിക്കും വലിയ ഇഷ്ടം. പക്ഷെ പഴങ്കഞ്ഞി ഇഷ്ടമുള്ള ആൺകുട്ടികളും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, എന്നാൽ കുറേ പേർക്ക് ഇഷ്ടമല്ല എന്നുള്ളതും എനിക്ക് മനസ്സിലായി. നമ്മുടെ മെഹബൂബ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല പഴങ്കഞ്ഞി എന്ന്. അതുപോലെ തന്നെ ഹംസ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതിപ്പോൾ ഓണം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് ഷീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുടിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇഷ്ടമാണ്. പക്ഷേ പഴംകൂട്ടാനല്ല, അദ്ദേഹം തൈരും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ നമ്മുടെ ഈ പഴങ്കഞ്ഞിക്ക് ഉണ്ടല്ലോ പഴംകൂട്ടാനൊന്നും അങ്ങനെ വേണം എന്നില്ല. ഒരു കറിയും ഇല്ലെങ്കിലും ഇത്തിരി തൈരും നല്ല എരിവുള്ള രണ്ട് കാന്താരി മുളകോ അല്ലെങ്കിൽ ഒരു പച്ചമുളക് വെറുതെ കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല പോലെ അത് പൊട്ടിച്ച് ഓടച്ച് ചേർത്ത് അങ്ങോട്ട് കുടിക്കുക. ഈ ചൂടത്ത് സത്യം പറയാനുണ്ടല്ല ഏറ്റവും നല്ലതാണ്. ഈ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ണുമ്പോൾ അല്ലെങ്കിൽ തലേദിവസമേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് സമയത്ത് ഇത്തിരി പഴങ്കഞ്ഞി കുടിച്ചാലും നല്ലതാണ്. കുറേ നേരം നല്ലതായിട്ട് നമുക്ക് ആരോഗ്യവും തന്ന് അല്ലെങ്കിൽ എനർജിയും തന്നതിങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എല്ലാ ദിവസവും രാവിലെയൊക്കെ നമ്മൾ പഴങ്കഞ്ഞി നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പുട്ടും കടലയൊന്നും എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ല. ചിലർ വീട്ടിൽ എന്താ ചെയ്യുക, പഴങ്കഞ്ഞിയൊക്കെ തന്നെ ആയിരിക്കും രാവിലെ കുടിക്കുന്നത്. നല്ല ആരോഗ്യ, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും പണ്ടുള്ളവർക്കൊക്കെ നല്ല ആരോഗ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഴിക്കുന്ന പോലെ രാവിലെ എണ്ണ ചേർത്ത പലഹാരങ്ങളോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങും. പഴങ്കഞ്ഞിയൊക്കെയാണ് രാവിലെ കുടിക്കുക. എത്ര വയസ്സ് വരെ ഇരുന്നെന്നറിയോ, 100 വയസ്സ് വരെ ഇരുന്നു എന്നാൽ പിന്നെ ഇങ്ങനെ കുറേ കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് പേര് പറയുന്നത് രാവിലെ ദിവസം ഇതുപോലെ പഴങ്കഞ്ഞി തൈരും അല്ലെങ്കിൽ മുളകൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല തടി വയ്ക്കും എന്നാണ് പറയുന്നത്.
വേണ്ടോ? ഇപ്പം അത് പറയാം, ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട, ഒരുപാട് തടിയൊക്കെ വെക്കുമെങ്കിൽ നമുക്കത് വേണ്ട എന്നാണല്ലേ. ശരി, എന്നാ അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് ഓടി വരാമേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന പിണറായി വിജയൻ. പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നുവെന്ന് ചെന്നിത്തല. കണ്ണൂരിൽ രണ്ട് MLA മാരെ UDFന് നൽകിയത് KK രാഗേഷ് എന്ന മന്ത്രി K മുരളീധരൻ. ആർക്കാണ് തെറ്റുപറ്റിയത്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളിടാ
5: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സമയം. യുഎയിൽ സ്കൂളുകൾ തുറന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGS. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയിലും വർധനവുണ്ടായി. എണ്ണവിലയിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 US സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച 8 മിസൈലുകൾ തടഞ്ഞുവെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000. കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6ാം ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് യുഎസും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5:30 മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, CPM നേതാവ് PK ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് PK ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി CPM നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ N ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്ലാമിക ആഘോഷവേദികളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്ന കാന്തപുരം AP വിഭാഗത്തിന്റെ വിവാദ സർക്കുലറിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമസ്ത. ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് ആത്മീയമായ താൽപര്യങ്ങളുണ്ടെന്നും യുവതി യുവാക്കൾ ഇടകലർന്ന് ആടിപ്പാടുന്നത് ആ താൽപര്യങ്ങൾക്കെതിരാണെന്നും SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിഷയത്തിൽ CPM നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം. മലപ്പുറത്ത് അടുത്തമാസം 11 വഖഫ് വിശദീകരണ യോഗം നടക്കും. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ മന്ത്രി കെ മുരളീധരൻ. രാഗേഷ് കാരണമാണ് 2 MLA അവിടെ നിന്ന് UDFന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കെ മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് MLA പിണറായി വിജയനും KK രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. DGP എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. UAE സ്കൂളുകൾ തുറന്നു. 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു.
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണിക്കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 60%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഒക്കത്താറ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മുടെ ഡി ക്യുവിന്റെ സിനിമയിലെ പാട്ടാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇത് ഹോമാണ്, നമ്മുടെ വീടാണ്. ഹോം 92.2 FM മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഷീബയാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലെ തുടക്കം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുഖല്ലേ ഷീബക്കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് നിമിഷക്കുട്ടി, അവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ രാജേഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, വൈകിയാണെങ്കിലും ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിയിട്ടില്ല, ഇനി നമുക്ക് ഓണാഘോഷം ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും ഓണാശംസകൾ അറിയിക്കുകയാണ്. പിന്നെ ഹംസയുടെ മെസ്സേജ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞായിരുന്നു. മുഹമ്മദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് കൂട്ടുകാരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹലോ ഹർഷാദ് ഇവിടെ ഉണ്ട്, സുഖാണോ, ഈ ഇടയായിട്ട് കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറില്ലേ ഹർഷാദേ, തിരക്കൊക്കെ കുറയുന്ന സമയത്തൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ PG S നായരിൻ്റെ മെസ്സേജ്, ഓണം കഴിഞ്ഞു ഗടികളെ, മാവേലി പോയി, സദ്യ പോയി, പായസം പോയി എന്നൊക്കെ പറഞ്ഞു. എവിടെ മാവേലി വന്നിട്ട് പോയി, പക്ഷെ ബാക്കി ഓണവും സദ്യയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഇനി കുറേ നാളിങ്ങനെ ഉണ്ടാവും. എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആരും ഇല്ലേ? വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആരും ഇല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ. മറന്നിരിക്കുകയാണോ, വേഗം മെസ്സേജ് അയക്കാം. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറെ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: തെരഞ്ഞെടുപ്പ് തോൽവി, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന പിണറായി വിജയൻ. പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നുവെന്ന ചെന്നിത്തല. കണ്ണൂരിൽ 2 MLA മാരെ UDFന് നൽകിയത് KK രാഗേഷ് എന്ന മന്ത്രി K.മുരളീധരൻ. ആർക്കാണ് തെറ്റുപറ്റിയത്?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.
13: മലയാളി
3: മലയാളിടാ, ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ബോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. അപ്പോ ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് ആരും മെസ്സേജ് അയച്ചില്ല. എനിക്കിങ്ങനെ ഇരുന്ന് കേട്ടു, കുറേ ദിവസമായില്ല ഞാൻ ഈ ഗോഡ് സോങ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്തിട്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പ്ലേ ചെയ്യാമെന്ന്, അത്രയേ വിചാരിച്ചുള്ളൂ, വേറൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം തോന്നുന്നത് തെറ്റാണോ? അല്ലെന്നല്ലേ, നിങ്ങൾ അവിടെ നിന്ന് തലകുലുക്കി എനിക്ക് കാണാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യും കേട്ടോ. അടുത്ത നമുക്ക് തമിഴ് സോങ്ങിൻ്റെ സമയമാണ്. അതിന് മുമ്പ് ഒന്ന് രണ്ട് മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോകേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ. ജോൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നാട്ടിൽ പോയിരുന്നു, നാട്ടിലൊക്കെ നിങ്ങളുടെ റേഡിയോ പറ്റിയൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ജോൺ, ഒത്തിരി സന്തോഷം. നാട്ടിൽ പോയിട്ടും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാലും നമ്മുടെ റേഡിയോ കുറിച്ചൊക്കെ പറഞ്ഞാലും, അപ്പം ഇനി വിളിക്കുമ്പം ഞാൻ ഇവിടുന്ന് എല്ലാവരെയും അന്വേഷിച്ചു എന്നുള്ള കാര്യം പറയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ ഒരു ചെറിയ ഹായ് തന്നിട്ടുണ്ട്. അശ്വിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അശ്വിൻ, ഞാനിങ്ങനെ നിങ്ങളുടെ ഡി പിയിൽ പോയിട്ട് നോക്കി വല്ല പേരും ഉണ്ടോ എന്ന്. ചിലരൊക്കെ ഡി പി ആ ഭാഗത്ത് നല്ല മനോഹരമായ ചിരിക്കുന്ന ചിത്രങ്ങളും അവരുടെ പേരും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ചിലരുടെയൊക്കെ പേര് കാണാറുണ്ട്. ചിലരിങ്ങനെ പേര് വെക്കാതെ അയക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ പോയി അന്വേഷിച്ച് നോക്കുന്നത് ആരാണ് അയച്ചിരിക്കുന്നത്. പിന്നെ ഷിബിയുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്തില്ല. ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ പേര് നോക്കിയിട്ട് കിട്ടിയില്ല, എൻ്റെ റിമിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ റിമി എൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ആ കവിത പ്രകാശനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങോട്ടേക്ക് അയച്ച മെസ്സേജൊക്കെ തന്നെയാണോ എന്തോ? യാരിത് യാരിത്, പേര് കിട്ടിയിട്ടില്ല. പിന്നെ ജിബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ഇദ്ദേഹത്തിൻ്റെയും പേരില്ലല്ലോ, 7980 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും കഴിഞ്ഞ മണിക്കൂറിലെ ലാസ്റ്റ് ഒരു ഹിന്ദി പാട്ട് കേട്ടല്ലോ ഷീബ, അത് ഏതിലെ പാട്ടാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഐ നോ ബഡി എന്ന ചിത്രത്തിലെ മലയാളം സിനിമയിലെ പാട്ടാണ്. മലയാളം സിനിമയിലെ ഒരു ഹിന്ദി സോങ് ആണ് അത്. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയെ നിറയെ തമിഴ് സോങ്സ് വരുന്നുണ്ട്, ഹിന്ദി സോങ്സ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും നമ്മുടെ മലയാള സിനിമയിൽ വരുന്നുണ്ട്. അത് മലയാള സിനിമയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സിനിമയിലും ഇപ്പം അങ്ങനെ തന്നെയാണ്, എല്ലാ ഭാഷയിൽ നിന്നും ഉള്ള പാട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്തായാലും ഞാൻ കേൾക്കുന്നുണ്ടോ എന്തോ, ഞാൻ എന്തായാലും മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഐ നോബഡിയിലെ പാട്ടാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലെ അവസാന ഭാഗത്ത് കേട്ടത്. ഇനിയിപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു തമിഴ് പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നയൻതാര സോങ് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பருத்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അങ്ങനെ ചാടന്ന് കുതിര
3: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, അപ്പോ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
4: തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന പിണറായി വിജയൻ, പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നുവെന്ന ചെന്നിത്തല. കണ്ണൂരിൽ രണ്ട് എം എൽ എമാരെ യു ഡി എഫിന് നൽകിയത് കെ കെ രാഗേഷ് എന്ന മന്ത്രി കെ മുരളീധരൻ, ആർക്കാണ് തെറ്റുപറ്റിയത്?
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: You are listening.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ നമ്മുടെ സ്മിതയുടെ ഒരു സന്തോഷം കാണണം. കാരണം ഇന്ന് സ്മിതയാണ് പൊൻവെയിലൂതി ഒരുക്കി മിനുക്കി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത്. താങ്ക് യു ശിവ എന്ന് നിറയെ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നു ആ സന്തോഷം. ആ സന്തോഷത്തിൽ ഞാനും ചേരുകയാണ്. അപ്പോ ചില ദിവസങ്ങളിലാണ് എനിക്ക് എല്ലാവരുടെ പാട്ടിലേക്ക് എത്താൻ പറ്റാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് മടി പിടിച്ച് ഇരിപ്പുണ്ട് മെസ്സേജ് അയക്കാതെ. സാറില്ല, നാളെ ആകുമ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചേക്കണം കേട്ടോ. അപ്പൊ എന്തായാലും സ്മിതയുടെ പാട്ട് കേട്ടു. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് അനസ് ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ്. അനസ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കൊല്ലം ഷാഫിയുടെ ശീലമായി എന്നുള്ള പാട്ടുണ്ടോ ഷീബ കയ്യിലെന്ന്. ഉണ്ടല്ലോ ശീലമായി എന്നുള്ള പാട്ട്, നല്ല രസമുണ്ട്. ഞാനത് പ്ലേ ചെയ്ത് തരാം കേട്ടോ ആ പാട്ട്. പിന്നെ അതുപോലെ മത്തറ പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേരിവിടെ കിട്ടിയിട്ടില്ല. 2863 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ്. ഞാനിവിടെ ഉണ്ട് ഷിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ്. ഇതാരാണ്? ഇത് നമ്മുടെ ഹർഷാദല്ലേ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാനും ഇവിടെ ഉണ്ട് ഹർഷാദെ. പിന്നെ ശ്രീജിത്ത് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തരുമോ? എന്തായാലും അയ്യോ പ്ലേ ചെയ്ത് തരാം കേട്ടോ. മത്ര പാട്ട് കഴിയണം, ശീലം കഴിയും, ശീലമായി പാട്ട് കഴിയണം. അതെ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ വേഗം ഞാൻ പാട്ടിലേക്ക് പോവാണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM ലൂടെ മലയാളി ഡായിലൂടെ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഷീബയാണുള്ളത്.

0: listening to Home 92.2 FM. Home is a feeling.
1: തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന പിണറായി വിജയൻ. പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നുവെന്ന ചെന്നിത്തല. കണ്ണൂരിൽ രണ്ട് MLA UDFന് നൽകിയത് KK രാഗേഷ് എന്ന മന്ത്രി K മുരളീധരൻ. ആർക്കാണ് തെറ്റുപറ്റിയത്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രേയാ ഘോഷാലും എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ മത്ര പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്, ഖലീഫയിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉണക്കമുന്തിരി പാട്ട് പ്ലേ ചെയ്ത് തരുമോന്ന്. ഈ ചൂടത്ത് ഉണക്കമുന്തിരി എല്ലാം ഉണങ്ങി ഉണങ്ങി ഉണങ്ങി ഒരു പരുവായി. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഉണക്കമുന്തിരി പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുന്നുണ്ട്. അഭിജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിനയ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിനയ്, വിനയുടെ പാട്ടിലേക്ക് ഇന്ന് പോകാനുള്ള സമയമില്ല. ഓക്കെ, അതുകൊണ്ട് അടുത്ത ദിവസം ഞാനത് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എങ്കിലും ഇനി വരുന്ന പാട്ടുകൾ ഞാൻ വിനയ്ക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുകയാണ്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് അപ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. രാവിലെ 6 മണി മുതലേ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈവ് ഷോസ് ആരംഭിക്കും. ഇപ്പം ഞങ്ങൾ വലിയ സന്തോഷത്തിൽ ആണ് ഇവിടെ എല്ലാവരും ഉള്ളത്. കാരണം നമ്മുടെ ആനിവേഴ്സറി സമയം കൂടെയാണ്. സെപ്റ്റംബർ 5 കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്നാണ്, കഴിഞ്ഞ വർഷത്തെ തിരുവോണത്തിൻ്റെ അന്നാണ് നമ്മളെല്ലാവരും ഓണെയർ വന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തു ഇരിക്കുകയാണ് സെപ്റ്റംബർ 5 വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ 6 മണി മുതലുള്ള ലൈവ് ഷോസ് കേൾക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഓരോരുത്തരും ഓരോരോ സമയത്താണ് കേൾക്കുന്നത്. രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ ഹോം എഫ് പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ജയലക്ഷ്മിയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 7 മണി മുതൽ 11 മണി വരെ അക്ഷയാണ്. പിന്നെ അക്ഷയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിത്യയും ഞാനും ഒക്കെ വരാറുണ്ട്. പിന്നെ 11 മണി മുതൽ 1 മണി വരെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. 1 മണി വരെ അല്ലാട്ട് 2 മണി വരെ എന്നെ ഇവിടുന്ന് ഓടിക്കും. പിന്നെ 2 മണിക്കാണ് ഞാൻ വരുന്നത് മലയാളി ഡായുമായിട്ട്. ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. പിന്നെ ബാക്ക് ടു ഹോമുമായിട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ടേ നമ്മുടെ ആസിഫ് ഇവിടുന്ന് തിരികെ പോവുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ സമയത്താണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ആ സമയം എല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. അപ്പോൾ ഇതാ ഉണക്കമുന്തിരി ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും തന്നെ റേഡിയോ വോളിയം കൂട്ടി വെച്ച് കേൾക്കുക.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: യുഎഇക്കുനേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം പ്രതിരോധിച്ച രാജ്യം. നേപ്പാൾ പ്രളയം, മരണസംഖ്യ 1000-ലേക്ക്, ആയിരങ്ങളെ കാണാനില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇക്കുനേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദുകൃഷ്ണ, സിപിഎം നേതാവ് പി കെ ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെതിരെ മന്ത്രി കെ മുരളീധരൻ. രാഗേഷ് കാരണമാണ് 2 എംഎൽഎമാരെ അവിടെ നിന്ന് യുഡിഎഫിന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കെ മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് എംഎൽഎമാരെ പിണറായി വിജയനും കെ കെ രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ പരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. ഡിജിപി എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. CJP പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് CJP ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. ഡൽഹിയിൽ ബസിൽ 16 വയസ്സുകാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി. UP സ്വദേശിയായ +1 വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഇന്ത്യയിലെ വിവിധ പരീക്ഷാ ക്രമക്കേട് കേസുകളിൽ സാമ്പത്തിക ഇടപാടുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ, അസം, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസുകളിലാണ് ED പ്രാഥമിക വിവരശേഖരം നടത്തുന്നത്. പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കള്ളപ്പണ ഇടപാടുകളും സാമ്പത്തിക ശൃംഖലയും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000, കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജ്ജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. UAE സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. UAE സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹം 3.80 ദിർഹം ഉയർന്നു. സ്പെഷ്യൽ 95 3.49 ദിർഹം എന്നത് 3.69 ദിർഹം കൂടി. ഡീസൽ 3.80 ദിർഹം നിന്ന് 4.30 ദിർഹം ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. US ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നവോനയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982. You

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. പാളിച്ച സംബന്ധിച്ച് കെ കെ രാഗേഷ്, തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാളിച്ച സംഭവിച്ചു എന്നാണിപ്പോൾ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറയുന്നത്. തളിപ്പറമ്പിൽ അവധാനതയോടെ ഇടപെടണമായിരുന്നു എന്നുകൂടി കെ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി വീഴ്ചകൾ തുറന്ന് പറയുകയാണ്. അതിനിടെ തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചു. പാർട്ടിക്ക് അതീതനാകാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ 2 MLA മാരെ UDFന് നൽകിയത് ഇതേ കെ കെ രാഗേഷ് തന്നെയെന്ന് മന്ത്രി കെ മുരളീധരനും പറയുമ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ഈ വിഷയത്തിലാണ് നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം. തളിപ്പറമ്പിലും മറ്റുമായിട്ട് ഇപ്പോൾ CPM മുതിർന്ന നേതാക്കളടക്കമുള്ളവർ വിശദീകരണ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പാളിച്ച സമ്മതിച്ചിരിക്കുന്നത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. തളിപ്പറമ്പിൽ മാത്രമല്ല പയ്യന്നൂരിലും വലിയ പാളിച്ച, സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് കെ കെ രാഗേഷ് പറയുമ്പോൾ കുറെ കൂടി അവധാനതയോടെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാമായിരുന്നു. അപ്പോഴും പയ്യന്നൂരിലെ അവസ്ഥ എന്താണ്? രക്തസാക്ഷി ഫണ്ടിലുണ്ടായിരുന്ന തട്ടിപ്പുണ്ടായോ? കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവി ജനത്തിന് പറ്റിയ തോൽവി അല്ലെങ്കിൽ തെറ്റാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയതെന്നാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം. വെൽക്കം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം പറഞ്ഞപ്പോൾ ആരാണ് കട്ട് ചെയ്തിട്ട് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, കേൾക്കാമോ? ആരാണ് ഇത്? സജ്ജിയാണോ? ശ്രീധരാണോ?
3: ശ്രീധർ
2: ആരുമല്ല, അലിയാണ്. സജ്ജിയല്ല, ശ്രീധരും അല്ല. അലി,
3: സുഖായിരിക്കുന്നു?
2: ജിമ്മൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഇതെന്താ നേരത്തെ പോയോ ജിമ്മില്?
3: രാത്രി ഭയങ്കര റഷാണ്, അപ്പൊ നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പോലെ ഇതാകുമ്പോ സമാധാനായിട്ട്.
2: അത് കൊള്ളാട്ടോ, പ്രൈവസി. അങ്ങനെയാണെങ്കിൽ രാവിലെ 5 മണി 4 മണിക്ക് പോയിക്കൂടെ? അപ്പഴെങ്ങനെയാണ് തിരക്കുണ്ടാവോ?
3: അല്ല, അപ്പൊ ഉറക്കത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്.
2: അപ്പൊ ഇപ്പൊ ഓഫീസൊന്നും ഇല്ലേ?
3: എങ്ങനെ
2: ഇപ്പൊ ഓഫീസൊന്നും ഇല്ലേ? അപ്പൊ ഈ 4 മണിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ?
3: ഇല്ലല്ല, ഞാനൊരു അറബിയുടെ കൂടെയാണ് ജോലി ചെയ്യണത്. പുള്ളി ജിമ്മിന് പോണം, അസുഖം വരുന്നു പറഞ്ഞിട്ട് ഫർജിയായി തുടങ്ങിയതാണ്.
2: അത് ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോയി പോയി നമ്മുടെ സമയം സെറ്റായി അല്ലേ? അത് ശരി, അതിലാണ് പിടിച്ചേക്കുന്നത്. അലി എവിടെയാണ് നാട്ടില്?
3: ഞാൻ തൃശ്ശൂരാണ്.
2: തൃശ്ശൂർ ചാവക്കാടാണ് അല്ലേ? ഓക്കെ, ആദ്യമായിട്ടാണോ അലി വിളിക്കുന്നത്? എനിക്കൊന്നും അധികം സംസാരിച്ചിട്ടില്ല തോന്നുന്നു.
3: ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ജസ്റ്റ് ഒന്ന് FM ഓൺ ആക്കിയപ്പോ ഈ നമ്പർ കണ്ടു, അപ്പൊ ട്രൈ ചെയ്തു, അതിൽ കിട്ടി.
2: അത് ശരി. ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ കുറെ ദിവസമായിട്ട് കുറെ മാസങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ അലി ഒന്ന് ട്രൈ ചെയ്തപ്പോ തന്നെ കിട്ടി അല്ലേ? എനിക്കൊരുപാട് സന്തോഷമായി താങ്കളോട് സംസാരിക്കാൻ പറ്റിയതിൽ. എന്തായാലും ഇവിടുത്തെ പിന്നെ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ ആ ഒരു ജിമ്മും കാര്യങ്ങളും നമ്മൾ നാട്ടിലുണ്ടാകാനൊക്കെ പോകും, പക്ഷെ ഇവിടുത്തെ ഒരു ജോലി തിരക്കിനിടയിൽ അതിനൊക്കെ സമയമൊക്കെ കണ്ടെത്തുന്നുണ്ടല്ലോ, സന്തോഷം.
3: ഞാനൊരു 32 years ആയി, ഇനി ഏത് അസുഖവും വരാന്ന് പുള്ളി എന്റെ സ്പോൺസർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആളെന്നെ വിടുന്നതാണ്.
2: 32 ആയിട്ടില്ലെന്ന് പറയൂ, അത് ചെറിയ പ്രായമാണ്. അത്രയൊന്നുമില്ല, ഒരു 90+ ഒക്കെ ആവട്ടെ അലി, അങ്ങനെ തന്നെ ആവട്ടെ. പറയൂ, നമ്മൾ കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചാൽ ആർക്കാണ് തെറ്റുപറ്റിയെന്നാണ് അലിക്ക്? നമ്മുടെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ അറിയാം, തോൽവി അറിയാം, അതിനെ ന്യായീകരിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയം ഉണ്ടോ?
3: രാഷ്ട്രീയം ഞാന് അതായത് ആ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇടതുപക്ഷ അനുഭാവിയാണെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് വിചാരിച്ച രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു ദാർഷ്ട്യവും ഒരു അഹങ്കാരമൊക്കെ കൂടിയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തപ്പോ ഞാൻ വോട്ട് മാറ്റി കുത്തിയാളാണ്.
2: ഓ, അത് ശരി.
3: അപ്പൊ എന്താ വെച്ചാല് മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇടതുപക്ഷം തകരരുത്. തീർച്ചയായും 5 വർഷം UDFഉം അത് കഴിഞ്ഞിട്ട് LDFഉം ഭരിക്കുന്നുള്ള ചിന്താഗതിയുള്ള ആളാണ് ഞാന്. പക്ഷെ ഈ രീതിയിൽ ദാർഷ്ട്യത്തോടെ ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയെന്നൊക്കെ പറയുമ്പോ അത് ഒരു വല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യുന്നത് നമുക്ക് തോന്നുകയാണ്.
2: ഇപ്പൊ കുറച്ചു മുമ്പ് കെ കെ രാഗേഷ് പറയുന്നു അവിടുത്തെ പാർട്ടി സെക്രട്ടറി തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം ഒന്ന് നോക്കിയിട്ട് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിലേക്ക് വന്നു. അപ്പൊ പതുക്കെ പതുക്കെ എങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് അവരല്ലേ?
3: അതെ, അതാണ് വേറെ. അതായത് ഇതുവരെ അവർ പറഞ്ഞത് ഒരു തെറ്റും പറ്റിയിട്ടില്ല, പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മെല്ലെ മെല്ലെ അതിലേക്ക് തെറ്റു തിരിച്ചു തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓരോ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി മുന്നേറട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
2: ശരിക്കും അങ്ങനെ ആവട്ടെ, ആ പാർട്ടി തിരിച്ചു വരട്ടെ. എപ്പോഴും നമുക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുന്ന ഒരു കേരളത്തിന് ഒരു വികസനം ഉണ്ടാവുന്നതാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കാറുള്ളത്.
3: അല്ലാതെ ഇപ്പൊ യു ഡി എഫിന് തന്നെ അടുത്ത വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിണറായി രണ്ടാം വട്ടം വന്നപ്പോൾ ഉള്ള രീതിയിൽ തന്നെ ആവാൻ സാധ്യതയെന്ന് നമുക്ക് പേടിയാണ്. കാരണം നമ്മുടെ മുന്നേ അനുഭവം അതാണ്.
2: അലി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വി ഡി സതീശൻ സർക്കാർ മൂന്ന് മാസം 100 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ?
3: അതായത് ഒരു 50% കഴിഞ്ഞിട്ടെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. പിന്നെ വേറൊരു ഇത് പറയാം, 100% പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിലുമില്ല, രാഷ്ട്രീയത്തിലും ഒന്നിലുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: അതൊരു യൂട്ടോപ്യൻ ചിന്താഗതി മാത്രമാണ് അല്ലെ 100% എല്ലാത്തിലെന്ന് പറയുന്നത്?
3: 100% ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും ബാക്കിയുള്ളതിൽ എന്തിലും അങ്ങനെ ഒരു 100% പെർഫെക്റ്റ് ഇല്ല. ഒരു 60-70 പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ചിടത്തോളം ഒരു 50% ഓക്കെയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ തിരുത്തിയിട്ട് അവർ ഇനിയും ബെറ്റർ ആക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
2: യെസ്, അപ്പൊ ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന ചോദ്യത്തിന് തെറ്റുപറ്റിയത് പാർട്ടിക്ക് അത് തിരുത്തിയിട്ട് വരട്ടെ അല്ലേ?
3: അതെ അതെ, ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ. അവർ തെറ്റ് കണ്ടപ്പോ അതിനെ തിരുത്തി നല്ല രീതിയിൽ മുന്നേറാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പാർട്ടി നന്ദി പറയുന്നത് ജനങ്ങളോടാണ്.
2: ശരിക്കും അവരുടെ അണികളും ജനങ്ങളും അങ്ങനെ ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് കൊടുത്തു. പാർട്ടി തകരരുത്, തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണത്.
3: അതെ അതെ അതെ. അതുമല്ല, കണ്ണൂർ ജില്ലയിലുള്ള നമ്മളെ സുഹൃത്തുക്കളെ സംസാരിച്ചപ്പോ ശക്തമായ പാർട്ടി തലക്ക് പിടിച്ചവരല്ലാതെ ഒരുവിധം രാഷ്ട്രീയം നോക്കുന്നവരൊക്കെ രാകേഷിന്റെ എന്താ പറയാ ആളുടെ ഒരു കാലയളവ് വളരെ മോശമായിരുന്നാണ് മൊത്തത്തിലൊരു അഭിപ്രായം. എന്തായാലും തെറ്റുകളെ തിരുത്തിയിട്ട് അവര് വീണ്ടും നല്ല രീതിയിൽ ശക്തമായി തിരിച്ചു വരട്ടെ, അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടട്ടെ.
2: സന്തോഷം. എന്തായാലും അലി ഒരുപാട് സന്തോഷം വിളിച്ചേ കേട്ടോ. ചാവക്കാടാണ്, തൃശ്ശൂരാണ് അല്ലെ വീട്. ഇടയ്ക്ക് വിളിക്കൂ
3: കേട്ടോ. ഓക്കെ,
2: താങ്ക് യു സോ മച്ച്. അലി ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-922-0 ആരാണ്? ജംഷീർ, സുഖായിരിക്കുന്നു? ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ആഘോഷിച്ചോ? നന്നായി ആഘോഷിച്ചല്ലേ. പറയൂ, ആർക്കാണ് തെറ്റുപറ്റിയത്? ഇപ്പൊ കുറച്ചു മുമ്പ് കേക്കെ രാകേഷ് പറയുന്നുണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു തളിപ്പറമ്പിലും പയ്യന്നൂരിലും എന്ന്.
4: ഞാൻ അന്നും ഇന്നും പറഞ്ഞു പയ്യന്നൂരില് ഒറ്റ കാരണത്തിന്റെ പേരിലാണ് അവിടെ പാർട്ടി പരാജയപ്പെട്ടത്, ഈ മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കി.
2: അതെ,
4: അത് ചിന്തിക്കുന്നവർക്ക് അവര് അവിടെയുള്ള സഹാക്കന്മാർക്ക് മനസ്സിലായി, അവരത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു.
2: പക്ഷെ കെ കെ രാകേഷ് അവിടുത്തെ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അങ്ങനെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആത്മാഭാവമാണ്, അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്, അവർ ഏറ്റവും അധികം വിശ്വസിക്കുന്നതാണ്, അവർക്ക് വേണ്ടി ജീവൻ, പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലികൊടുത്ത വ്യക്തിയാണ്. എന്നിട്ട് ആ വ്യക്തിയുടെ രക്തസാക്ഷി ഫണ്ടിൽ ആ പാർട്ടി കൈയിട്ട് വരുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ,
4: പിന്നെ ഇനിയിപ്പോ അത് കഴിഞ്ഞു ആ ഒരു ടോപ്പിക്കിൽ വെച്ചാൽ തളിപ്പറമ്പിൽ എന്താണ് പാർട്ടി സെക്രട്ടറി ഭാര്യയെ കുറിച്ച് സ്ഥാനാർത്ഥിയാക്കി. നമ്മൾക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്കറിയാം മാന്തൂർ താജിന്റെ ഒരു കൊലപാതകം എനിക്ക് കിടക്കുന്നില്ല അറിയാൻ പറ്റില്ലേ. അപ്പൊ ആ ഒരു കണിക അവിടെ എനിക്ക് വോട്ടായിട്ട് യു ഡി എഫ് ചെയ്തിട്ടുണ്ട്. യു ഡി എഫിനല്ല, സഹാക്കന്മാർ മാറി ചിന്തിക്കണം ഈ രണ്ട് മണ്ഡലത്തിലും പറയണ്ട, യു ഡി എഫിന്റെ വിജയം ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ പിണറായി പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? നിങ്ങളുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് തോറ്റപ്പ് ഞങ്ങളത് മെച്ചപ്പെടുന്നു, അതെന്തോ അത് ഏതിലാണ് അങ്ങനെ പറയുന്നത്?
2: ഇപ്പോഴും ഈ ഇപ്പോഴും ഈ തോൽവിയുടെ ഒരു ഒരു ഹാങ് ഓവർ അവരെ വിട്ടുപോയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ?
4: തീർച്ചയായിട്ടും, കാരണം തോൽവി അദ്ദേഹത്തിന്റേതാണല്ലോ. അദ്ദേഹം കാരണം നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത് എന്താ, ഞാൻ തോറ്റേന്റെ വനവാസത്തിന് പോകുന്നു അല്ലേ?
2: അതെ,
4: അതായത് ഒരു ഉത്തരവാദിത്വം എടുക്കും. കാരണം 10 കൊല്ലം ഭരിച്ച ഒരു ഭരണാധികാരി ആ തോൽവി ഏറ്റെടുക്കണം, അത് ജനത്തിന്റെ മേലിട്ടിട്ട് പതുക്കണ്ട് ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല.
2: പക്ഷേ ഭരണാധികാരിനെ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ കുറ്റം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിക്കും അല്ലേ? കാരണം ഒരു പാർട്ടിയെ കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ മുഴുവൻ ഉത്തരവാദിത്തമല്ല. സി പി എമ്മിനെ സംബന്ധിച്ച് അത് പാർട്ടി സെക്രട്ടറിയുടെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പൊ എം പി ഗോവിന്ദന് വലിയ പാളിച്ച പറ്റിയെന്നല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നു, പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരുന്നു. അപ്പോ അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു സി പി എം സെക്രട്ടറി അല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ?
4: അതന്നെ പറയും, ഇവർക്ക് എവിടെയാണ് ജില്ലാ സെക്രട്ടറി ആരാ? ഇവരെന്നെ മറ്റേ സംസ്ഥാന സെക്രട്ടറി തന്നെ, പ്രസിഡന്റ് ആരാ? ഇവരെന്നെ. ഡൽഹി പോയാലും കൂടുന്നത് ആരാ? ഒരു ആനിരാജ് ഉണ്ടാവും, ഒരു വേറെ ആരുള്ളത്? ഇവർ ഈ 6 പേരെന്നല്ലേ, വേറെ ആരാണ് എന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്? ഒരാളുമില്ല ഈ 6 പേർക്ക് അല്ലാണ്ട് വേറെ ആർക്കും എന്റെ ഉത്തരവാദിത്വം ഒന്നും ഇല്ല. പക്ഷെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാനടക്കുള്ള ജനത്തിന്റെ പേരിൽ നിങ്ങള് ഞങ്ങളെ മെത്തക്കിടരുത്, ഞങ്ങൾ നിങ്ങളെ വെറുത്തിട്ടാണ് അതിന് ഒഴിവാക്കിയത്. 100 സീറ്റ് 102 സീറ്റ് എന്ന് പറയുന്നത് പ്രവർത്തനമല്ല, ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കൊടുത്തതാണ്. അത് എല്ലാ പാർട്ടിയും ഓർമ്മ വെക്കുന്നത് നല്ലതാണ്.
2: തീർച്ചയായിട്ടും ജംഷീറിന്റെ അഭിപ്രായം തന്നെയാണ് പാർട്ടികൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത്. ജനം അണികൾ ഒരു മുന്നറിയിപ്പ് നൽകി അവരാണ് തോൽപ്പിച്ചത്, അത് ജനങ്ങൾക്കല്ല തെറ്റുപറ്റിയത്, പാർട്ടിക്കാണെന്ന് തെറ്റുപറ്റിയെന്ന് ഈ പാർട്ടി എപ്പോഴാണ് മനസ്സിലാക്കുക? ഇപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. പതിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിന് ചെറിയ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് ഇന്ന് മനസ്സിലാവുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഗുഡ് ഈവനിങ് മിനി പത്മ.
2: വെരി ഗുഡ് ഈവനിങ്.
5: നമസ്കാരം ഷാജി.
2: നമസ്കാരം ഷാജി. പറയൂ, ആർക്കാണ് തെറ്റുപറ്റി യഥാർത്ഥത്തിൽ? ജനത്തിന് തെറ്റുപറ്റി എന്നാണ് പിണറായി വിജയൻ പറയുന്നത്.
5: അതെങ്ങനെയാണ് ജനത്തിന് ഇപ്പൊ അപ്പൊ പിന്നെ നന്നാവില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം എന്ന് പറയുന്നത്. മിനി പത്മ എന്തിനെ ശ്രദ്ധിച്ചിരുന്നോ അറിയില്ല, മാതൃഭൂമിയിൽ ഒരു ചർച്ചയില് ആ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ആ MLA ഒരു അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ പാർട്ടിയുടെ ആള് വർഗ വഞ്ചകൻ എന്ന് വിളിച്ചിട്ടുണ്ടല്ലേ, ആ കുഞ്ഞിക്കണ്ണൻ മിണ്ടാതിരുന്നു, എന്നിട്ട് പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ ആരായിരുന്നു എന്ന് എണ്ണി എണ്ണി പറഞ്ഞു. അപ്പൊ മിണ്ടാട്ടം മുട്ടി അദ്ദേഹം പറഞ്ഞു എന്തിരുന്നറിയാം, ഞാൻ പല ആവർത്തി ഇതിനകത്ത് നടന്ന അഴിമതി രഹസ്യമായിട്ട് പലരോടും പറഞ്ഞു, ആരും ചെവിക്കൊണ്ടില്ല, അവസാനം എനിക്ക് ജനങ്ങളോട് കൃത്യമായി പറയേണ്ടി വന്നു, ജനങ്ങൾക്കത് മനസ്സിലായി. അപ്പൊ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഇവര് ആലപ്പുഴയിലെ സുധാകരനും ഇപ്പൊ ഈ കുഞ്ഞിക്കണ്ണനും ഒക്കെയാണ് നേതാവ്. നിങ്ങളൊക്കെ നിങ്ങൾ ഒരു നേതാവ്, എനിക്ക് ജനങ്ങളോട് കൃത്യമായി പറയേണ്ടി വന്നു, ജനങ്ങൾക്കത് മനസ്സിലായി. അപ്പൊ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്? ഇവര് ആലപ്പുഴയിലെ സുധാകരനും ഇപ്പൊ ഈ കുഞ്ഞിക്കണ്ണ

0: ഞാൻ പറയുന്ന വാക്ക് അവിടെ അദ്ദേഹം അഴിമതിക്കെതിരെയാണ് പറഞ്ഞത്. ടി പി ചന്ദ്രശേഖരനും അഴിമതിക്കെതിരെയല്ലേ പറഞ്ഞത് മിനി പത്മ? അപ്പൊ ഈ അഴിമതിക്കെതിരെ പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ ആ അഴിമതിക്കാർക്ക് വേണ്ടി കൂട്ടുനിന്നതാണ് നിങ്ങളുടെ പരാജയം. അത് ജനങ്ങൾ മനസ്സിലാക്കി. ആര്? നല്ല സഖാക്കള്. ഈ പാർട്ടി നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സഖാക്കള് വിലയിരുത്തി. അങ്ങനെയാണ് അവര് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവർ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. ഇവർ ജനങ്ങളെയാണ്. ഈ എന്താ എം പി ഗോവിന്ദന് ഉത്തരവാദിത്വം ഇല്ലേ? സഖാവ് പിണറായി വിജയൻ ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങളില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെയല്ലേ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ നേരിട്ടത്? നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു നോക്കല്ലേ, പി എം സോറി വി ഡി സതീശൻ പറഞ്ഞല്ലോ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസം, രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞില്ലേ? പോകുന്ന പറഞ്ഞ എന്തുകൊണ്ടാണ്? ആ ഒരു ഉത്തരവാദിത്തം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. അതാണ് അദ്ദേഹവും ജനങ്ങളോട് ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും ഈ പിന്നെ കണ്ണൂരിൽ നടന്ന സഖാവ് പിണറായി വിജയന്റെ രാഗേഷിന്റെ ഒക്കെ ധ്വനി മാറുന്നില്ല. എനിക്ക് തോന്നുന്നില്ല മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെ മാതൃഭൂമിയിലെ ചർച്ച കണ്ടിട്ടുള്ള മിനി പത്മ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക അതിന്, ഒരു ആ ഒരു എം എൽ എ എത്തിയിട്ട് വർഗപഞ്ചകൻ വന്നില്ലേ? വർഗപഞ്ചകൻ നിങ്ങൾ അദ്ദേഹത്തെയാണോ ഭയക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും മരണപ്പെട്ടു പോയ ടി പി ചന്ദ്രശേഖരനെ ഭയക്കുന്നു. നിങ്ങൾ നേരെയാവാനല്ലേ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവ് വന്നിട്ട് പറയുന്നത് ഇവിടെ ഒരു കള്ളം നടന്നു, അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ആദ്യം എന്താണ് പറയുന്നത്? രഹസ്യമായിട്ടാണ് പാർട്ടി നേതാക്കളോട് പറയുന്നത്. അപ്പൊ പാർട്ടി നേതാക്കളത് ചെവിക്കൊണ്ടില്ല. ചെവിക്കൊണ്ടാതിരുന്നപ്പോൾ നല്ലവരായ സഖാക്കളോട് ഇറങ്ങിച്ചെന്ന ഒരു നേതാവ് പറയുകയാണ് ഇത് സംഭവിച്ചതാണ്, നിങ്ങൾക്ക് ഇതാ രേഖാമൂലം ഞാൻ ഇത് തരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സഖാക്കള് അത് ശരിയാണെന്ന് വിലയിരുത്തി അവർ മാറ്റി വോട്ട് ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇനിയും നിങ്ങൾക്ക് മാറാൻ സമയമുണ്ട്, നിങ്ങൾക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. മാറിയില്ല എന്നുണ്ടെങ്കിൽ പരാജയം തന്നെയാണ്. ഞാനൊരു കോൺഗ്രസ്കാരനായതുകൊണ്ട് ഒരിക്കലും സി പി എം നശിക്കണമെന്നും കേരളത്തിൽ സി പി എം നശിക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്കാരനായിട്ട് പറയുകയാണ്, കോൺഗ്രസിന് വലിയ തലക്കനം ഉണ്ടാവും.
1: ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ബോധോദയം ഉണ്ടായാൽ നല്ലത് അല്ലേ?
0: ബോധോദയം ഉണ്ടായാൽ നല്ലതെന്ന് മാത്രമാണ് പറയാനുള്ളത്.
1: താങ്ക് യു സോ മച്ച്. ഷാജിയാണ് സംസാരിച്ചത്. വിളിക്കാം 800-922-0. ആർക്കാണ് തെറ്റുപറ്റിയത്? തെരഞ്ഞെടുപ്പിലെ തോൽവി ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയത്? നമസ്കാരം, ആരാണ്?
2: നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം ശ്രീ ജോസഫ്. സുഖായിരിക്കുന്നോ? പറയൂ. കണ്ണൂരിൽ രണ്ട് എം എൽ എമാരെ യു ഡി എഫിന് നൽകിയത് കെ കെ രാഗേഷ്, അതുകൊണ്ട് അദ്ദേഹം തന്നെ ആ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരട്ടെ എന്നാണ് മന്ത്രി കെ മുരളീധരൻ കളിയാക്കിയത്.
2: അതെ, ഒരു ഒരു പരിധിവരെ ശരിയാണ്. നമുക്ക് ആദ്യം മുതൽ സഖാവ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് മുതൽ തുടങ്ങേണ്ടി വരും പറയുമ്പോൾ. ആദ്യത്തെ കേസ് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ കുറെ കാലം നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷാശൈലിയും നമ്മളുടെ പെരുമാറ്റവും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളുടെ ഇതിൽ തന്നെ കയറി വരും. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കേസ്, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് 10-20 വർഷത്തിന് മേലെയാന്ന് തോന്നുന്നു പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ കൈകാര്യം ചെയ്തതാണ് ഇടതുപക്ഷത്തെ, അതായത് സി പി എം എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ. അത് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് എതിർസ്ഥാനത്ത്, അതായത് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന എല്ലാവരും നിശിതമായി വിമർശിക്കാനും ചോദ്യം ചെയ്യാനും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ചിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി, അതായത് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിട്ട് കേരളത്തിൽ അവരോധിക്കപ്പെട്ട കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഇനി കേന്ദ്ര നേതൃത്വം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, എല്ലാ പാർട്ടി സമ്മേളനത്തിലും എതിർ പാർട്ടി അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പ് എന്ന് ഇവർ പറയുന്ന ആൾക്കാരെ വെട്ടിനിരത്തി തങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞ ആൾക്കാരെ മാത്രം നോമിനിയാക്കി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു വലിയ ദോഷം ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ശരിയാണ്, ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് എവിടെയൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ബേപ്പൂരും, പിന്നെ രണ്ടാമത് നമ്മളെ പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലത്തിലും. പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലത്തിൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ 10 റൗണ്ട് കഴിഞ്ഞപ്പോ പിന്നിൽ നിന്ന ആളാണ് പിന്നെ അവസാനം കഷ്ടിച്ച് രക്ഷപ്പെട്ട് മുന്നിൽ കയറി വന്നത്.
1: സ്വന്തം പഞ്ചായത്തിൽ പോലും വോട്ടെണ്ണലിന്റെ സമയത്ത് പിന്നിൽ പോയ മുഖ്യമന്ത്രി.
2: അതെ, അത് ഞാൻ പറയുന്നത്, അത് തോറ്റിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയേനെ. അതായത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയത് വീണ്ടും കുറച്ചു പേര് ഇവർക്ക് രണ്ടുപേർക്കും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ, അത് ആ ജനങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കുഞ്ഞിക്കണ്ണൻ സഖാവിന്റെ ഒരു കേസിൽ കെ കെ രാഗേഷ് പറഞ്ഞതില് നമുക്ക് പറയാം, ബഹുജനങ്ങളും പൊതുജനങ്ങളും ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുതലാണ് കെ കെ രാഗേഷിന് വീഴ്ച വന്നിട്ടുള്ളത്. കെ കെ രാഗേഷ് ശരിക്കും പറഞ്ഞാൽ കേരളം അല്ല കണ്ണൂർ

0: പോലത്തെ ഒരു ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയൊന്നും അല്ല. അതിനുള്ള കാലിബർ അയാൾക്കില്ല. എന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്, എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, അതിലും നല്ല ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയേറ്റ് ഏറ്റവും ശോഭിക്കാൻ
1: പറ്റുന്ന
0: തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തി, അദ്ദേഹം പോലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇപ്പോഴും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരാളെ മൂലക്ക് ഇരുത്തിയിട്ട് ഇങ്ങനെയുള്ള പെട്ടിതൂക്കികളെ കൊണ്ട് ഇരുത്തിയത് കൊണ്ടാണ് പാർട്ടി ഇത്രയും മതപ്പതിക്കാൻ കാരണം. കാരണം സ്വന്തമായിട്ട് അത് കൊടിയേരി സഖാവിനെ പോലെ ഒരാൾ നിലപാട് പറയുന്ന പോലെ സൗമ്യമായിട്ടേ പറയുള്ളൂ എങ്കിലും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു കൊടിയേരി സഖാവ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഇതേപോലെ ചീഞ്ഞളിഞ്ഞ് പോവില്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ കുഞ്ഞുക്കണ സഖാവ് മത്സരിക്കില്ല, ഇനി അതുപോലെ തന്നെ തളിപ്പറമ്പിൽ പുള്ളി മത്സരിക്കില്ല. കൂടി വന്ന നമ്മുടെ എന്തിനു പറയുന്നു അമ്പലപ്പുഴയിൽ സുതാരം പോലും എതിരിട്ട് മത്സരിക്കാൻ സാധ്യത കുറവായിരിക്കും അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ. ഈ വീഴ്ചകളൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ്? നിങ്ങളൊരു അപ്രമാദിത്വം, അതായത് തമ്പ്രാൻ മനോഭാവം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത്.
1: നേരത്തെ സി പി ഐ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ പരാജയത്തിന് ശേഷം സി പി ഐ പറയുന്നുണ്ട് ഇവർക്ക് ഉപനേതാവ് പദവി കൊടുക്കാതപ്പോ ചോദിക്കുന്നുണ്ട്, ഞങ്ങള് യജമാനന്മാരും മറ്റവര് ഭൃത്യന്മാരും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് സി പി എമ്മിന് എന്ന് മാറുന്നു, അന്നേ തിരിച്ചു വരുള്ളൂ.
0: അല്ല, അത് അന്ന് ആ കറക്റ്റ് വന്നപ്പോ എനിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം പറയാൻ പറ്റില്ല, ഇപ്പൊ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാല്, രാജ്യസഭ എം പി സ്ഥാനം തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളെ വേണ്ടും. നമ്മളുടെ ഒരു അംഗ, അതായത് സി പി എമ്മിന്റെ ഒരു അംഗബലം വെച്ചിട്ട് ഇടതുപക്ഷത്തിൽ സി പി എമ്മിന് ഒരു കാൻഡിഡേറ്റിനെ മാത്രമേ ജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതും ആരെ സപ്പോർട്ട് വേണം? സി പി ഐയുടെ സപ്പോർട്ട് വേണം. ഈ ഉപനേതാവ് പദവിയുടെ പേരിൽ അടികൂടിയിട്ട് ഇനി സി പി ഐ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുകയോ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു മുഖം രാജ്യസഭയിൽ അടുത്ത 5 വർഷം ഉണ്ടാവില്ല. ഇത്രയും വലിയ ഗതികേടിലേക്ക് പാർട്ടിനെ കൊണ്ടെത്തുന്നത് ഈ ശാഠ്യം തന്നെയാണ്, അഹങ്കാരം തന്നെയാണ്. എന്തിനാ കൊണ്ടെത്തിക്കണേ? നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ഇത്രയും കാലം ഞാൻ കൈവശം വെച്ചാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തിനിന്നു? നമുക്കറിയാം എലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രെഡിക്ട് ചെയ്ത ഒരു നമ്പർ ഉണ്ടായിരുന്നു, ഒരു 70-80 റേഞ്ചിലായിരിക്കും രണ്ട് പാർട്ടിക്കും ഉണ്ടാവുക, അഥവാ ഭൂരിപക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 3-4 ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ പ്രതീക്ഷനും തകിടം മറിച്ചിട്ട് കേരളത്തിലെ പൊതുമണ്ഡലം 100 സീറ്റിന് മേലെ UDF കൊടുത്ത് ജയിപ്പിച്ചെടുത്തത് നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ പാർട്ടി നോക്കിയിട്ടല്ല, അത്ര കണ്ട് പൊതുജനങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങളും
1: ചൂണ്ടിക്കാണിക്കാൻ നമുക്ക്.
0: അല്ല, അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പറ്റിയത് ജനങ്ങൾക്ക് തന്നെയാണ്. ഏത് മണ്ഡലത്തിലാണെന്ന് കൂടെ
1: പറയണം. ധർമ്മടത്തും അങ്ങനെ തോൽപ്പിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്.
0: അതെ, ഞാൻ പറഞ്ഞു വരുന്ന അങ്ങനെയാണ്. എന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഉദിക്കുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം അറിയോ? ഞങ്ങള് ജയിച്ചല്ലോ, അതായത് ഇത്രയും ആൾക്കാർ തോറ്റാലും ഞങ്ങളെ രണ്ടുപേരും ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ഇഷ്ടമാണ്, അതാണ് ധരിച്ചു വെച്ചിരിക്കണേ. ഇത് എവിടെ ഉറങ്ങിയെനിക്കാനാണ് ഇവരൊക്കെ? ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ, അതായത് ദേശീയ നേതൃത്വത്തിൽ സെക്രട്ടറി ആയിട്ട് എം എ ബേബി വന്നിട്ട് പോലും കാര്യമായ ഒരു ഇടപെടൽ എം എ ബേബിക്ക് നടത്താൻ പറ്റിയില്ല. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദനെ കൊണ്ടുവന്നപ്പോ മുതലേ പഴച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഇത്രയും വലിയൊരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ല പുള്ളി. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ബാലഗോപാലിനെ കൊണ്ടുവരാം, ഇനി ഒന്നും വേണ്ട, തോമസ് ഐസക്കിനെ കൊണ്ടുവരാമായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ട്. എന്നാൽ തന്നെ സംസാരിക്കുമ്പോൾ പലതിലും കുറച്ചൊരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന് ഒരു എന്താ പറയുക, ഒരു വെയിറ്റേജ് കിട്ടുമായിരുന്നു ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ. ഇത് എന്താ പറയുക നിലവാരം? ആൾക്കാരെ വെറുപ്പിച്ചിട്ട് പാർട്ടീനെ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റി അകറ്റി ഒരു നിലയിൽ കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോ അടുത്ത് ഇനി 5 വർഷം ഇതേപോലെ ഇനി സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വെറുപ്പിക്കും. കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള കാലിബർ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ഇല്ല, പാർട്ടി സെക്രട്ടറിക്കും ഇല്ല. അതിന്റെ കാരണം എന്താ? പാർട്ടി സെക്രട്ടറിക്ക് അറിയാം തന്റെ ഭാര്യ ഈ തളിപ്പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതും അതിനെ ബാക്ക് ചെയ്തത്, അതായത് പുള്ളി തന്നെ വന്ന് പറഞ്ഞു പുള്ളിക്കാരിക്ക് മത്സരിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്, അവിടെ മുതൽ പാർട്ടി സെക്രട്ടറിയുടെ വീഴ്ച തുടങ്ങി. ഇപ്പോ ഈ പ്രതിപക്ഷ നേതാവിന്റെ വീഴ്ച എവിടെ വെച്ചാല്, ഈ വീണ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ അലിഗേഷൻ വന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞു എന്റെ കായികൾ ശുദ്ധമാണെന്ന്. ഇപ്പൊ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നമുക്കറിയാം ആ കൈകൾ അത്ര ശുദ്ധമൊന്നല്ല. ഇനി പുള്ളി അറിയാണ്ട് ചെയ്തതാന്ന് പറയണമെങ്കിൽ ഈ വീണ എന്ന് പറയുന്ന ആള് അത്രയും ബുദ്ധിമുട്ടായിരിക്കണം എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയന്റെ ബാക്കിൽ നിന്നിട്ട് പിണറായി വിജയന്റെ പേര് ഉപയോഗിച്ചിട്ട് വീണ തൈക്കണ്ടി അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ അച്ഛന്റെ അനുഗ്രഹാശ്വസുകൾ ഉണ്ട് തന്നെ തൽക്കാലം വിശ്വസിക്കാൻ പറ്റുള്ളൂ, മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ.
1: ശരി, അതായത് നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയെങ്കിലും താങ്കൾ വളരെ വ്യക്തമായിട്ട് ആർക്കാണ് തെറ്റ് പറ്റിയെന്നുള്ള താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ശ്രീ ജോസഫ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220 ആരാണിത്?
2: സുധീർ
1: പറയൂ.
2: അല്ല, ഇവരെ തിരുത്താൻ കഴിയില്ല മിന്നി പത്മ. കാരണം ഈ 80-85 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് സി പി എമ്മിനെ, ഒരാളിന് പോലും നട്ടനില്ലെന്നുള്ളതാണ്. കണ്ണൂരുകാരെ നമുക്ക് വിടാം, ബാക്കി ജില്ലാ കമ്മിറ്റികളുണ്ടല്ലോ തിരുവനന്തപുരം വരെയുള്ള. ഇത്രയും പരാജയം സംഭവിച്ചിട്ട് ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനെതിരെ മിണ്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ പാർട്ടി തിരുത്തി ഗോവിന്ദൻ മാഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും മാറ്റിക്കൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ടതാണ് അദ്ദേഹം പറയുന്നത്.
1: ശരിക്കും ഈ രണ്ടുപേരെ മാറ്റിയിട്ടുള്ള ഒരു പുതിയ മുഖങ്ങൾ വന്നാൽ തന്നെ ആ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തോട് കൂടുതൽ ആളുകൾക്ക് വിശ്വാസം വരും തോന്നുന്നുണ്ടല്ലേ.
2: ഇവര് രണ്ട് കറക്ഷനല്ലേ, ഇവര് രണ്ടുപേരും ഇപ്പൊ എന്താണ് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? എനിക്ക് പറയാനുള്ള ഗോവിന്ദ കൃഷ്ണൻ സേനാവിനും ടി കെ ഗോവിന്ദനും പോലീസ് പ്രൊട്ടക്ഷൻ ശക്തമാക്കണം, അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഒരു കാര്യം നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അറിയാലോ ഇതേ കണക്കൊരു പ്രതിഷേധ യോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ 51 വെട്ട് വെട്ടിക്കൊന്നത്. അപ്പം യു ഡി എഫ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ള അവരുടെ പ്രൊട്ടക്ഷൻ അവർ ഈ പോലീസിന് അല്ല സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. കാരണം ഇവര് തെറ്റ് തിരുത്തില്ല എന്നുള്ളതിന്റെ അവസാന ഉദാഹരണം ചെയ്ത് അവിടെ പോയി പരാജയപ്പെട്ട ജനങ്ങളാണ് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാ പറയുന്നത് അവിടെ പോയിട്ട്. എന്നാലും എന്തൊരു വിരോധാഭാസമാണ്, എന്താ പറയാ ഇതിനൊക്കെ? ജനങ്ങളെ വെല്ലുവിളിക്കുക, വോട്ട് ചെയ്ത ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 55,000-60,000 വോട്ട് ഭൂരിപക്ഷം കൊടുത്ത് തളിപ്പറമ്പിലൊക്കെ ജയിപ്പിച്ച ജനങ്ങളെ കുറ്റം പറയണമെന്ന്. പിന്നെ എവിടെയാണ് തെറ്റ് നിൽക്കുന്നത്?
1: തളിപ്പറമ്പിലൊക്കെ ജനത്തിനെയല്ല, അവരുടെ തന്നെ അണിയെ തന്നെ കുറ്റം പറയുന്ന പോലെയല്ലേ, അണികളെ തന്നെ കുറ്റം പറയുന്ന പോലെ. കാരണം ഏറ്റവും അധികം പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ട വോട്ട് ബാങ്കൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പറയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ അത് സ്വന്തം അണികളെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യല്ലേ. സുധീർ കട്ടായി പോയോ? നമസ്കാരം, ഗുഡ് ഈവനിങ് സുധീർ, താങ്കളുടെ കോള് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ആരാണിത്? ആരാണ്?
3: ഹലോ, നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം ഷമീർ, എങ്ങനെയുണ്ട്? ഓണമൊക്കെ നന്നായി ആഘോഷിച്ചല്ലോ അല്ലേ?
3: ഓണൊക്കെ നമ്മളിവിടെ ഡ്യൂട്ടി തന്നെയല്ലേ,
1: നമ്മുടെ ഓണൊക്കെ എങ്ങനെയാണല്ലോ?
3: അഞ്ചാറ് പായസങ്ങൾ കുടിച്ചു അവിടെ നിന്നൊക്കെ.
1: അത് ശരി. അപ്പൊ ഓണ സദ്യ ആരും തന്നില്ലേ?
3: സദ്യയുടെ അന്ന് ഡ്യൂട്ടി അല്ലായിരുന്നു, അപ്പൊ പായസങ്ങൾ കിട്ടി, സദ്യ ആയിട്ട് കിട്ടിയില്ല.
1: അത് ശരി, നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ ഒരു ഓണ സദ്യ നമുക്ക് ഒരുക്കാം. പറയൂ, ആർക്കാണ് തെറ്റുപറ്റിയത് ഷമീർ?
3: തെറ്റുപറ്റിയത് ജനങ്ങൾക്ക് തന്നല്ലേ, സി പി എമ്മിന്റെ പാർട്ടി അണികൾക്ക് തെറ്റുപറ്റി. കാരണം ഇത്ര നേതാക്കന്മാരാണ് ഞങ്ങൾ ഇത്രയും കാലം നയിച്ചു എന്നുള്ളത് തിരിച്ചറിയാതെ ഇത്രയും കാലം അവർ തെറ്റില്ലായിരുന്നു നടന്നിരുന്നു. ഈ ലോകം അറിയാം, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റു, പാർട്ടി ഭരണത്തിലും എന്ത് വീഴ്ച വെച്ചു, പാർട്ടിക്ക് എന്ത് വീഴ്ച പറ്റി എന്ന് പരിശോധിക്കുകയും ആ വ്യക്തികൾ മാറിന്ന് പുതിയ ആളുകളെ കൊണ്ടുവരാന്ന് ചെയ്യാതെ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, നിങ്ങൾ അണികളാണ് തെറ്റുകാരെന്ന് പറയുന്ന ഈ നൂറ്റാണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ, അതായത് എല്ലാം അവർ ചെയ്ത കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എല്ലാവരും മുമ്പിലും നമുക്ക് കിട്ടുകയാണ്, നമ്മൾ കാണുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ അവര് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഇങ്ങനെ രണ്ട് കൈ ഉയർത്തിട്ട് പറയുമ്പോ ആ അണികളാണ് തീരുമാനിക്കേണ്ടത്, ഈ നേതാക്കന്മാരെ ഇനിയും നിങ്ങൾ വെച്ച് പൊറപ്പിക്കണോ, ഈ നേതാക്കന്മാരെ പിന്നിൽ നിങ്ങൾ ആ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത് അണികളാണ്. ഈ നിലക്ക് പോവുകയാണെങ്കിൽ ആ അണികൾ അത് തീരുമാനിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്ത്യയിലെ ആവശ്യമാണ്, അതായത് ഈ ഇടതുപക്ഷ ചിന്ത എന്ന് പറയുന്നത് നല്ല ചിന്തയാണ്, അതായത് എങ്ങനെയാണെങ്കിലും ആ അടിസ്ഥാന വർഗത്തിന്റെ ഒപ്പം നിൽക്കുന്ന ചിന്തയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് 10% 2016 ഉണ്ടായിരുന്നതിന്റെ 10% 2026 ആയപ്പോഴേക്കിനും ഉണ്ടായത്. അപ്പോ ഈ മൊത്തം പദ്ധതി വീതം കുറയുമ്പോ അപ്പൊ ഇവര് ഒരിക്കലും അടിസ്ഥാന വർഗങ്ങൾ പ്രതിദാനം ചെയ്യുന്ന നേതാക്കന്മാരല്ല ഇപ്പൊ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത്, ഏറ്റവും അടിസ്ഥാന വർഗം അവരല്ലേ. അപ്പൊ അത് ഈ അണികൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും പാർട്ടിനെ തിരുത്താൻ കഴിയേണ്ടത് അതേത് അണികൾക്കാണ്.
1: അണികൾ തിരുത്തും, പക്ഷെ ഈ നേതൃത്വത്തെ മാറ്റാൻ വേണ്ടിട്ട് ആര് തീരുമാനിക്കും?
3: കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 2021 തോറ്റപ്പോ അണികള് ആണ് പ്രഷർ ചെയ്ത് നേതൃത്വത്തിനെ കൊണ്ട് നേതൃമാറ്റം വരുത്തിച്ചത്. രമേശ് ചെന്നിത്തല നല്ല നേതാവാണ്, ഏത് കാലത്തും നല്ല നേതാവാണ്. ആ രമേശ് ചെന്നിത്തലിനെ പോലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് അണികളുടെ വികാരമാണ് അവിടെ പരിഗണിക്കപ്പെട്ടത്. കെ പി സി സി പ്രസിഡന്റായിട്ട് സുധാകരൻ വന്നതും അണികളെ വികാരം തന്നെയാണ്.
1: ശരിക്കും
3: ആ അണികളെ വികാരത്തിനെ ഉൾക്കൊള്ളാൻ സി പി എമ്മിനോ ഇടതുപക്ഷ നേതൃത്വത്തിനോ ഈ സി പി എമ്മിന്റെ അഖിലേന്ത്യ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ബംഗാളിനേക്കാളും ത്രിപുരനേക്കാളും പിന്നിലേക്ക് പോകും.
1: യെസ്, അതാണ് ഷമീറിന്റെ അഭിപ്രായം. അടുത്ത കോൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220. തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ, പിണറായി പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുന്നുവെന്ന് ചെന്നിത്തല, അപ്പൊ ഇപ്പൊ തന്നെ അതീതനല്ലേ എന്ന ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നത്. കണ്ണൂരിൽ 2 MLA മാരെ യു ഡി എൽ ഡി എഫിന് നൽകിയത് കെ കെ രാഗേഷ് എന്ന മന്ത്രി കെ മുരളീധരൻ. അതുകൊണ്ട് രാഗേഷ് തുടരട്ടെ എന്നാണ് മുരളീധരൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയതെന്നാണ് നമ്മുടെ വിഷയം. വിളിക്കാം 800-922-0.
4: Let's talk with Mini Padma.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
4: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. വിളിക്കാം 800-922-0. ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന വിഷയത്തിലാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ കെ രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പറയുന്നു കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും. തളിപ്പറമ്പിൽ കുറച്ചുകൂടി അവധാനതയോടെ കാര്യങ്ങൾ നീക്കണമായിരുന്നു എന്ന ചെറിയൊരു ബോധോദയം കെ കെ രാഗേഷിന് വരുമ്പോൾ, ആർക്കാണ് തെറ്റുപറ്റിയത്, ജനത്തിന് തെറ്റുപറ്റി എന്ന പിണറായി വിജയന്റെ പരാമർശത്തെ എങ്ങനെ കാണുന്നു? അതോടൊപ്പം പാർട്ടിക്ക് അതീതനാകാൻ പിണറായി ശ്രമിക്കുന്നു എന്ന് ചെന്നിത്തല പറയുമ്പോൾ, ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പാർട്ടിക്ക് അതീതനാണ് ചെന്നിത്തല, അല്ലെങ്കിൽ ക്ഷമിക്കണം, പിണറായി വിജയൻ എന്ന് ഇതുവരെ മനസ്സിലായില്ലേ എന്ന ചോദ്യവും ശക്തമാവുകയാണ്. ആരാണിത്?
7: നമസ്കാരം,
1: വെരി ഗുഡ് ഈവനിങ്. നിതിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണം നന്നായി ആഘോഷിച്ചല്ലോ അല്ലേ? ആർക്കാണ് തെറ്റുപറ്റിയത്?
7: മിനി പത്മ, നമ്മള് കഴിഞ്ഞ കൊറേ റേഡിയോ ഷോ തൊട്ടും അനു കേച്ചേരിയായിട്ടും നിങ്ങളുമായിട്ടൊക്കെ നമ്മള് കൊറേ ചർച്ചകൾ ഇവിടെ യു എ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഏതൊരു വിഷയം എടുത്താലും അവസാനം ഭൂരിഭാഗം കേസുകളിലും കുറ്റക്കാരനായിട്ട് നമുക്ക് തോന്നാറേ ഏത് പാർട്ടിയാ? കേരളത്തിലെ വിഷയങ്ങള് CPM അല്ലേ? ഭൂരിഭാഗത്തിലും ഇവര് തന്നെയാണ് കുറ്റക്കാര്. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഈ ഇലക്ഷനിൽ വന്നത്. ഇതിനകത്ത് നമ്മുടെ നാട്ടില് ജാതി മതപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ വിട്ടികൾ. ഇന്നലെ ഇപ്പൊ ശ്രീരാമ വെങ്കട്ടരാമന്റെ ഒരു കേസ് ഉണ്ടായല്ലോ, നിങ്ങൾ കണ്ടോ സോഷ്യൽ മീഡിയയുടെ റെസ്പോൺസ്? പാർട്ടിയില്ല, ഒന്നുമില്ല, മതം മാത്രം.
1: അതിലെനിക്ക് ഇതിനോട് വിയോജിക്കേണ്ടി വരും. അതിലൊരു പിന്നെ മതത്തിന് ജാതിയെ താങ്കൾ കൂട്ടി യോജിക്കേണ്ട, അത് പക്ഷേ മാധ്യമ പ്രവർത്തകർ കൂടിയാണ് കൊല്ലപ്പെട്ടത്.
7: അല്ല,
1: പക്ഷെ അത് സോഷ്യൽ മീഡിയക്ക് പല സ്വഭാവങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ആ ഒരു നെറേറ്റീവ് അതിന് കൊടുക്കണ്ടേ ഇതിന്? എന്താന്ന് വെച്ചാല് ഒരു മാധ്യമ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. ആ,
7: നിങ്ങൾ പാർട്ടിയിലും മുകളിലാണ് നിങ്ങൾക്ക് മതം. നമ്മുടെ നാട്ടില് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്, ലിറ്ററസി ഉണ്ടെന്നുണ്ടെന്ന് ഒരു കാര്യമില്ല.
1: അതൊരു യാഥാർത്ഥ്യമാണ്.
7: ഞാൻ ശ്രീരാം വെങ്കട്ടരാമന്റെ കേസില് 100% അങ്ങേരെ എതിർക്കുന്ന ആളാണ് ഞാൻ, 100%. പക്ഷേ ഈ മതപരമായിട്ട് ഈ CPM പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളാണ് ഏറ്റവും വലിയ വിട്ടികൾ. പിന്നെ കുറച്ച് പേർക്ക് കോർപ്പറേറ്റ് ബാങ്കിലും KTDC-യിലൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഗുണം ഇല്ലാണ്ട് അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. ഈ വീണ തൈക്കെട്ടിയുടെ കേസിൽ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ BJP-യായിട്ട് CPM-ന് ഡീലുണ്ടെന്ന്? പിണറായി വിജയൻ ഇപ്പൊ ഈ പറയുന്ന ഓരോ വാക്കുകളും ആ പാർട്ടിയെ നശിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്.
1: അങ്ങനെ പറയാൻ പറ്റുമോ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ആ പാർട്ടിക്ക് ആരായിരുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് എല്ലാമായിട്ടുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്? എങ്ങനെയാണ് മകളുടെ ഒരു അഴിമതി കേസോ സാമ്പത്തിക ഇടപാട് അത് തെളിയാത്തതോ ഇനി തെളിയേണ്ടതോ ആയിട്ടുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിൽ അദ്ദേഹം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വെള്ളം തുടങ്ങി വീഴാൻ പറ്റുമോ?
7: ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളോ? ഇതുവരെ ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അദാനിക്ക് വരെ ഇവര് വെൽക്കം ചെയ്തത് ഇവരല്ലേ? എന്നിട്ട് BJP-ക്കാരുടെ മുമ്പിൽ എന്ത് പറയാ അദാനി കുറ്റം പറയും? കേരളത്തിൽ അദാനിക്ക് വാതില് തുറന്നു കൊടുത്താരാ? മറ്റേ ജയ്ക്ക് പറഞ്ഞ പോലെ ഞങ്ങൾ മറ്റേ എന്താ വിദ്യാഭ്യാസത്തിന്റെ സംഭവം ഉണ്ടല്ലോ, ഞങ്ങളത് ഒപ്പിട്ടിട്ട് തള്ളിക്കളഞ്ഞില്ല. ഒപ്പിട്ടിട്ട് എങ്ങനെ ഒരു സാധനം
1: തള്ളിക്കളയാ?
7: അല്ല, സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ഇല്ലാണ്ടായി.
1: ഇതെല്ലാം കൊടുക്കൽ വാങ്ങൽ എന്നാണോ താങ്കൾ പറയുന്നത്?
7: പിന്നല്ലാതെ എന്താ സംശയം? ഇനി ഇപ്പൊ ബി ജെ പിക്ക് വേണ്ടത് എന്താ? കോൺഗ്രസ് സ്ട്രോങ് ആയി, എന്നാ പിന്നെ നിങ്ങൾ താന്നതാ, ഞങ്ങൾ ആ സെക്കൻഡ് പ്ലേസ് എടുത്തോളാം. ഇതാണിപ്പോ നടക്കുന്നത്. ഇവർക്ക് ആദ്യം വേണ്ടത് കോൺഗ്രസിൽ ഇല്ലാണ്ടാക്കുകയാണ്, അതിപ്പോ നടന്നില്ല. ഇനിയിപ്പോ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സി പി എം സ്വയം ഇല്ലാതെയാവും, അതാണിപ്പോ നടക്കുന്നത്.
1: അങ്ങനെ ഒരു നറേറ്റീവ് നമ്മൾ വിശ്വസിക്കണോ നിതിനെ? അത്ര എളുപ്പം അങ്ങനെ ഒരു ബി ജെ പിക്ക് തീരെഴുതുന്ന ഒരു മണ്ണാണോ കേരളത്തിലെ ഒരു എന്താ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ മണ്ണ്? അങ്ങനെ എളുപ്പത്തിൽ തീരെഴുതി കൊടുക്കാൻ പറ്റും? ഒരു പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം മാറുമോ? താങ്കൾ ആരോപിക്കപ്പെട്ട പോലെ കേട്ടോ, ഞാൻ അപ്പോഴും അതിനോട് യോജിക്കുന്നില്ല. പിണറായി വിജയൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് ആ പ്രത്യേക ശാസ്ത്രത്തോടോ ആ വ്യക്തിയോടോ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ചെയ്യില്ല എന്നൊരു ബോധ്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്? ഷമീർ ഒതുക്കങ്ങൽ. ആ, കാര്യമായിട്ട് പറയാനുണ്ടാവുമല്ലോ, പറയൂ.
8: എന്താ ഞാൻ പറയേണ്ട ആവശ്യം എല്ലാരും പറയുന്നുണ്ട്, ഞാനായിട്ട് പറയണോ?
1: പറയൂ, എല്ലാവർക്കും പറയാനുള്ള ഒരു സമയല്ലേ.
8: അതെ, ഈ പിണറായി വിജയന്റെ ഞാൻ എന്ന ഭാവം മാറ്റിയതിന്റെ പാർട്ടി അതിലൊരു സംശയമാണ്.
1: അപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് ഒന്ന് ശക്തമായിക്കൂടെ ഈ ഞാനെന്ന ഭാവം വെച്ച് പൊറപ്പിക്കാതിരിക്കാനല്ലേ ഒരു പാർട്ടി സെക്രട്ടറി? അവിടെ
8: പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ അടിമയെ പോലല്ലേ? നിങ്ങൾ ഒന്നും വേണ്ട. മുമ്പ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി.
1: അപ്പൊ പാർട്ടി സെക്രട്ടറി അല്ലേ പ്രശ്നം?
8: പാർട്ടി സെക്രട്ടറിക്ക് അവിടെ ഒരു റോളില്ല, റോള് മൊത്തം പിണറായി വിജയന്റെ കയ്യിലാണ്. അതിന് 100 to 101% ശരിയാണ്.
1: അതായത് ജീവാത്മാവും പരമാത്മാവും എല്ലാം പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ എന്ത് മാറാൻ അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല.
8: അത് ഇനി ഇപ്പോ ഒന്നും വേണ്ട, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു 3 months മുമ്പ് നിങ്ങളടക്കം തിരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. തിങ്കൾ ചൊവ്വ ഒരാള്, ചൊവ്വ ബുധൻ വ്യാഴം വേറെ ആള് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നല്ലോണം ചിരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അവസ്ഥ തന്നെയല്ലേ?
1: എന്താണ്?
8: അല്ല, മുഖ്യമന്ത്രി ആവണ ആരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ
1: ചിരിച്ചിട്ടുണ്ട്.
8: ഇപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് തിരിക്കാനുള്ള, ഇപ്പൊ ഞങ്ങളല്ല കളിയാക്കുന്നത്, ഇപ്പൊ കളിയാക്കുന്നത് ന്യൂസ് ചാനലാ. ഞാൻ ഒരു ചാനലിന്റെ ഇത് കണ്ടു, ഒരു ന്യൂസ് ചാനലാ കളിയാക്കുന്നത്.
1: അത് ശരി.
8: ആ അപ്പോ ആ അവസ്ഥയിലേക്ക് എത്തിച്ചതാരാ? അവരല്ലേ. കാരണം ഞാനെന്ന ഭാവം എന്ന്
1: അതായത് പറഞ്ഞു വരുന്നത്, പാർട്ടിയുടെ നേതൃത്വം, പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും മാറിയിട്ട് പുതിയ മുഖങ്ങൾ വന്നിട്ട് അടിമുടി അഴിച്ചു പണിയട്ടെ.
8: പുതിയ മുഖങ്ങൾ പറഞ്ഞപ്പോ ചെറുപ്പക്കാർ വരാം. ഞാനായി പ്രായമുള്ള ആൾക്കാരാകുമ്പോ കുറച്ചൊരു കടുംപിടുത്തം കൂടും.
1: അപ്പൊ ഒരു ജൻസികളാൽ നിറഞ്ഞ ഒരു സി പി എം ഉണ്ടാവട്ടെ അല്ലേ? അവരെ നയിക്കാൻ കുറച്ച് മുതിർന്ന നേതാക്കളും അവിടെ ഇവിടെ ആയിട്ടുണ്ട്.
8: ഞാനെന്ന ഭാവമില്ലാത്ത, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഞാനെന്ന ഭാവമില്ലാത്ത ആളുകൾ അപ്പോഴേ പാർട്ടി ആയാലും ഏത് സംഭവമായാലും രക്ഷപ്പെടും.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഷമീർ ഒതുക്കങ്ങൾ, സന്തോഷം കേട്ടോ വിളിച്ചില്ല. നമസ്കാരം, ഗുഡ്
9: ഈവനിംഗ്.
1: വെരി ഗുഡ് ഈവനിംഗ്. സഖാക്കൾ ആരും ഇല്ലല്ലോ, ഒരു ഒരു മരുന്നിന് പോലും ഒരാളില്ലല്ലോ.
9: സഖാക്കളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രസ്ഥാനം ഒന്നും ഇപ്പൊ നിങ്ങള് ഊറ്റം കൊണ്ട് ആ പ്രസ്ഥാനം ഒന്നും ഇപ്പൊ ഇല്ല.
1: ആണോ? നിങ്ങൾ ഊറ്റം കൊണ്ട്
9: കമ്പനി.
1: അതിനിടയിൽ താങ്കൾ എന്തിനാ എനിക്കിട്ടിട്ടാക്കിയത്? നിങ്ങൾ ഊറ്റം കൊണ്ട്
9: ഇതിന്റെ തൊട്ട് മുന്നേ വിളിച്ച ആളോട് പറഞ്ഞു നിങ്ങൾക്ക് ആ പ്രസ്ഥാനത്തോട് കൂടുതൽ നോക്കിട്ട് അത് അങ്ങനെ ആവൂലെന്നൊക്കെ പറഞ്ഞു.
1: അങ്ങനെ ആവാൻ സാധ്യതയില്ല, അങ്ങനെ ആവുന്നതല്ല എന്നല്ലേ പറഞ്ഞത്?
9: അതൊക്കെ കഴിഞ്ഞു, നിങ്ങളിപ്പോൾ കുറച്ച് ബാക്കിലാണ്, അതാണ് പറഞ്ഞത്.
1: അല്ല ചങ്ങാതി, താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ പേരെന്താണ്? ആ, വെറുതെ അല്ല എനിക്ക് തോന്നി, ഷംശീർ എപ്പോഴും സംസാരിച്ചു വരുമ്പോ ഇങ്ങനെയാണ് വരാറുള്ളത്.
9: അതെ, അപ്പൊ ആ സംഭവം ഇപ്പൊ ഇല്ല, അതൊക്കെ മായയാണ്, മിഥ്യയാണ്. കുറച്ച് കഴിഞ്ഞാൽ മിത്തായി മാറും.
1: നോക്കാം നമുക്ക് ഏതാണ് മിത്താവുന്നതെന്ന്. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ, എം പിമാരും മന്ത്രിമാരും ഒക്കെ പോയി ബി ജെ പിയിൽ പോയതല്ലാതെ മറ്റു സ്ഥലത്തുനിന്ന് ഇടതുപക്ഷക്കാർ പോയ വലിയ വലിയ അറിവുണ്ടോ? ഉണ്ടോ?
9: കോൺഗ്രസിൽ പോകാൻ വേണ്ടി അത്ര ആളുകൾ ഉണ്ടായിരുന്നു.
1: അത് ശരി, ഇവിടെ കുറവായതുകൊണ്ട്
9: കേക്കൽ കുറവാവും, കാരണം ആളുകൾ അവർ കുറഞ്ഞു.
1: ആവട്ടെ, കുറയട്ടെ.
9: അല്ല, കുറയുന്ന കൂടുതലല്ല, ഇത് മൊത്തത്തിൽ അടിച്ചോണ്ട് പോണേ. ഇത് മൊത്തത്തിൽ
1: ഇടതുപക്ഷം എന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്നേ ഇല്ലാണ്ടാവുകയാണ്.
9: ഇടതുപക്ഷം
1: അല്ല, സി പി എമ്മിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അതൊരു ഇടതുപക്ഷം തന്നെയല്ലേ?
9: അല്ല, ഇടതുപക്ഷം ആയിരുന്നു, പക്ഷേ അവരതൊക്കെ വിട്ടിട്ട് വർഷങ്ങളായി.
1: അങ്ങനെയൊക്കെ പറയാമോ ഷംശീറിന്? ഇപ്പൊ താങ്കളുടെ അഭിപ്രായം പറയാം.
9: അത്
1: ശരി,
9: യാഥാർത്ഥ്യം പറയാൻ നമുക്ക്, അതിനെല്ലാം നമ്മൾ വിളിക്കണേ.
1: അതെ, ആയിക്കോട്ടെ, പറഞ്ഞോളൂ.
9: തുറന്ന ചർച്ച വരുമ്പോൾ നമ്മൾ തുറന്നെന്ന് പറയണ്ടേ?
1: പിന്നെ താങ്കൾ തുറന്നു പറഞ്ഞോ? അപ്പൊ അതിനെ എതിർക്കേണ്ടടുത്ത് എതിർക്കേണ്ടത് എന്തെങ്കിലും കൂടി ചുമതലയില്ല, അല്ലെങ്കിൽ അടുത്ത് വിളിക്കുന്നവർ ചോദിക്കില്ല നിങ്ങൾ മുഴുവൻ കേട്ടിരുന്നിട്ട് എന്താ തിരിച്ചു
9: പറയാത്തത്?
1: സംശയം എന്താണ് സംശയം? ഞാൻ എനിക്കത് പറയാനൊന്നും ഒരു മടിയില്ല കേട്ടോ. ആ പ്രസ്ഥാനം നിലവിലില്ല എന്ന് താങ്കൾ
9: പറയണ്ട.
1: ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കരുത്. കേരളത്തിന്റെ മണ്ണിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തമായിട്ട് വരണം. അത് ശരി. അവിടെ ആരാണ് വരാൻ പോകുന്നത് നല്ല ബോധ്യം ഉണ്ടല്ലോ അല്ലേ താങ്കൾക്ക്? ശംഷീർ
9: അവിടെ പലരും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് വരാനുള്ള പ്രാണിയൊന്നുമില്ല. ഇവര് ശ്രമിച്ചത് കൊണ്ട് അവര് എല്ലാവർക്കും എല്ലാവരും കയറി വന്നേ ഉള്ളു. അതൊക്കെ തുടച്ചു നീക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം.
1: അത് ശരി, അത് മതി,
9: തീർച്ചയായിട്ടും
1: അതുണ്ടായാ മതി. താങ്ക് യു സോ മച്ച് ശംഷീർ. എന്തായാലും ഇടത് വിരോധി ഇങ്ങനെ ആളിക്കത്തുന്ന ഒരു മനുഷ്യനാണ് ശംഷീർ. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തോട് ഒന്ന് കൊമ്പ് പോർത്തുന്നേ ഉള്ളൂ കേട്ടോ. കാരണം മറുപടി പറയാൻ ആരും സഖാക്കൾ ആരും വരുന്നില്ല. അപ്പൊ അവരുടെ ഉത്തരവാദിത്തം കൂടി ചെറുതായിട്ട് ഇപ്പൊ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചർച്ച ഒരു വഴിക്ക് പോയാലോ. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഇപ്പൊ ചാപ്പ കുത്തിയിട്ട് ഇങ്ങോട്ട് വരണ്ട. നമസ്കാരം, ഗുഡ് ഈവനിങ്.
10: ഹലോ, ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? അജ്മൽ ഷാർജയിൽ നിന്ന്. അജ്മലേ, അജ്മലിന് രാഷ്ട്രീയം ഉണ്ടോ? എന്ത് ചോദ്യല്ലേ? അതെ, അതാ ഞാൻ ചോദിച്ചത്. അതെന്ത് ചോദ്യല്ലേന്ന്. ഏത് രാഷ്ട്രീയമാണ്? ഇടത് വലത് രാഷ്ട്രീയമാണോ? അതാണ്, വരട്ടെ. ഞാനിത് നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് സംസാരിച്ചത് എനിക്ക് ക്ഷീണായി. കാരണം ഒരൊട്ട സഖാക്കള് വിളിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് പേരായി സഖാവെന്ന്.
10: അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. നേരത്തെ വിളിച്ച ഒരാള് പറഞ്ഞു പക്കാലീകാരനാണ്, കണ്ട ടോൺ കേട്ടാ മനസ്സിലാവും. ഇവിടെ ഇടതുപക്ഷം വേണ്ട, ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യുവന്മാരിത് എന്ത് കണ്ടിട്ടാണെന്നോ എനിക്ക് മനസ്സിലാവാത്തത്. യുവന്മാർക്ക് ഇവിടെ ബി ജെ പി വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഭരണങ്ങനെ കിട്ടിയാൽ മതി.
1: ശരി, അവരങ്ങനെ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. പക്ഷെ താങ്കളുടെ പാർട്ടി എന്താണ് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങി, എന്നിട്ടും പറയുന്നു ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയെന്ന്. അത് പറയാൻ ഒരു ചില്ലറ ഇത് മതിയോ?
10: ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് ആ പ്രസ്താവനയോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല.
1: കറക്റ്റ്, ഒരു നല്ല സഖാവാണ്. അപ്പൊ താങ്കൾ പറയൂ.
10: പൂർണ്ണമായിട്ട് യോജിപ്പില്ല. പക്ഷേ ഇതില് നമ്മളിപ്പോ ഇന്ന് കണ്ട ചർച്ചയിൽ മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അതില് ഒരു ലീഗാരന്റെ പ്രസ്താവന ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ ഇടതുപക്ഷം വേണം, ഇടതുപക്ഷത്തെ നന്നാക്കികളാണ്. ഈ ഇലക്ഷന്റെ റിസൾട്ട് മുതൽ ഇടതുപക്ഷം നന്നാക്കികളാണ് ഏറ്റവും കൂടുതൽ.
1: ഇടതുപക്ഷത്തിന്റെ നന്നാക്കികൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഇടതുപക്ഷത്തിന്റെ അണികൾ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കണ്ണൂരിലെ നിങ്ങളുടെ ഏറ്റവും വലിയ കോട്ടകളിൽ അടപടലം തോറ്റുപോയില്ലേ? എന്നിട്ട് ഇപ്പോഴും ബോധ്യമില്ലേ?
10: മിനി പത്മക്ക് തോന്നുന്നുണ്ടോ പിന്നെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ UDF ജയിച്ചത് അവരുടെ വോട്ട് കൊണ്ടാണെന്ന്?
1: ഒരിക്കലുമല്ല. ഈ രണ്ടുപേര് വിജയിച്ചത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ചെയ്തിട്ട് തന്നെയാണ്.
10: അതെ, ഇടതുപക്ഷക്കാർ തന്നെയാണ് ഇതിന് ഒരു തടയിടണം എന്നുള്ളത് ഒരുമിച്ച് ചിന്തിച്ചത്.
1: ഉറപ്പല്ലേ?
10: ആ, അത് അവര് ചിന്തിച്ചു. അത് അവർക്ക് തിരിച്ചു വരാൻ, അവരുടെ പാർട്ടി തിരിച്ചു വരണം എന്ന് അവർ ചിന്തിച്ചു, തിരിച്ചു വരികയും ചെയ്യും.
1: യെസ്, അപ്പൊ എന്തായാലും ഇടതുപക്ഷം തിരിച്ചു വരും. ജനങ്ങൾക്ക് പിന്നെ തെറ്റുപറ്റിയ ആ പ്രസ്താവനയോട് താങ്കൾ യോജിക്കുന്നില്ല അല്ലേ?
10: ഇല്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഉദ്ദേശിച്ച രണ്ട് ടോണും ആവാം. ഒന്ന്, ജനങ്ങൾക്ക് തെറ്റുപറ്റി ആ വോട്ട് ചെയ്ത ആൾക്കാർ ശരിയായ രീതിക്ക് ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഇടതുപക്ഷത്തിന് ഒരു പണി കൊടുക്കാം, അവർ മാറി ചിന്തിക്കട്ടെ എന്നുള്ളത്. പക്ഷെ അവരാ ചെയ്ത കാര്യം ഇപ്പൊ തെറ്റായെന്ന് ബോധ്യമായിരുന്നു. ഈ സർക്കാരിന്റെ കളികൾ കണ്ടിട്ട് അത് തെറ്റായിരുന്നു ബോധ്യമായിരുന്നുള്ള രീതിക്കും ആവാം.
1: ചുരുങ്ങിയ പക്ഷം പയ്യന്നൂരിൽ തളിപ്പറമ്പിൽ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടോ?
10: ആൾക്കാർ വോട്ട് ചെയ്തത് പോലും തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
1: യെസ്, അപ്പൊ എന്തായാലും ആ രീതിയിൽ എടുത്താൽ മതി എന്നാ പറയുന്നത്. ഇടതുപക്ഷത്തിന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നിൽക്കാൻ പറ്റില്ല അല്ലേ അജ്മൽ? ശരി, ലീഗുകാരും സഖാക്കളും തമ്മിലുള്ള ഒരു ഒരു ഏറ്റുമുട്ടലായിട്ട് ചർച്ച നമുക്ക് മാറ്റണ്ട അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: ഹലോ,
1: കേൾക്കാമല്ലോ, ആരാണ്? അജിത്ത്, ദുബായിൽ നിന്ന്. സുഖായിരിക്കുന്നു അജിത്തെ? ഹാപ്പി ഓണം. എവിടെയാണ് നാട്ടില്?
11: കണ്ണൂർ.
1: ആ, കണ്ണൂർക്കാരൻ പറയൂ, അവിടെ നിന്നാണല്ലോ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. ധർമ്മടം തന്നെയാണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിലേക്ക് എത്തിയ മണ്ഡലം. പറയൂ.
11: ഇത് പിണറായി വിജയന്റെ സംസാരം കേട്ടപ്പോ ഒരു തമാശ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ആളുകാർ ശബരിമലക്ക് പോയിട്ട് ഒരാള് വഴിതെറ്റിപ്പോയി. അപ്പൊ വഴിതെറ്റിയ ആള് പോയിട്ട് മറ്റേ നമ്മുടെ അനൗൺസ്മെന്റ് ചെയ്യണ്ടോ?
1: ഓ,
11: അവിടെ പോയിട്ട് പറഞ്ഞ എന്റെ കൂടെ വന്ന 41 അയ്യപ്പന്മാരെ കാണാൻ.
1: അയ്യോ,
11: അതുപോലെയാണ് പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി.
1: അയ്യോ, ഇത് വല്ലാത്തൊരു ഉപമയായി പോയിട്ടോ അജിത്ത്.
11: അപ്പം ഇതൊക്കെ ഓർത്ത് വെച്ച് വല്ലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്, പാകിസ്ഥാന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചപ്പോ ഡൽഹി എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ് അത് ഇന്ത്യയുടെ തലസ്ഥാനം വഴിയാണ്. അപ്പൊ അയാൾ പറഞ്ഞ ഇത് ഉത്തരല്ലല്ലോ തെറ്റിയത്, ചോദ്യമല്ലേ
1: ചോദ്യമാണ് തെറ്റിയത്.
11: ഇത് രണ്ടും പറഞ്ഞിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്ക് ഇതിന് പഠിക്കില്ല, പഠിക്കും, പക്ഷെ അതപ്പോഴത്തേക്ക് ഓൾറെഡി വളവട്ടം പോയ താഴെപ്പോടെ വെള്ളം കുറെ ഒഴുകിപ്പോയിട്ടുണ്ടാവും.
1: അതെ ശരി.
11: അപ്പം ഈ തൊട്ടുമുണ്ണിയുള്ള പറഞ്ഞ അയാളുടെ കാരണം ഞാൻ അയാളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു, പക്ഷെ പുള്ളിയും അവസാനം എന്താ പറ്റിയത്, ആ വസ്തുത വളച്ചൊടിച്ചിട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ ഭരണം ശരിയല്ല, അവിടെയാണ് ഞങ്ങൾക്ക് വെട്ടി പറ്റിയതെന്ന് പറഞ്ഞ ഒരു ആംഗിളിലേക്ക് കൊണ്ടുപോയി.
1: അതൊരു പ്രത്യേകതരം ക്യാപ്സ്യൂളല്ലേ, ഇങ്ങനെ ഇങ്ങനത്തെ സമയത്ത് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ക്യാപ്സ്യൂളാണ്. അങ്ങനെ മാത്രം കരുതുക, തോൽവിയുടെ ഒരു ആഘാതത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്, നമ്മൾ അവരെ വല്ലാതെ നോവിപ്പിക്കേണ്ട.
11: അപ്പം ഈ പറഞ്ഞു വരുന്ന ഇവർക്ക് ഈ ഇവരുടെ ഈ ഭാഷ, അതായത് ഈവൻ നമ്മുടെ രാകേഷ് ഒക്കെ കുറച്ച് എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഭാഷ 10-40 കൊല്ലം മുന്നേ CPM കാർ യൂസ് ചെയ്യുന്ന ഭാഷയാണ്. അവരുടെ ബോഡി ലാംഗ്വേജിലോ ഭാഷയിലോ അതിന്റെ ടോണിലോ ഒന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അത് ഇപ്പോഴും ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാളോ പറഞ്ഞ ജെൻസി എന്ന് പറഞ്ഞാൽ ആരാ വരേണ്ടത്? RSO ആണ്. ആരാ വരേണ്ടത്? വേറെ വരേണ്ടത് ഇപ്പോഴത്തെ SOI
1: പ്രസിഡന്റ്
11: നമ്മള്
1: ശിവപ്രസാദ് ഒക്കെ ഇല്ലേ, മിടുക്കന്മാരായ കുട്ടികളില്ലേ പ്രസ്ഥാനത്തില്.
11: ഇപ്പത്തെ എന്റെ ഞാൻ ആകെ ഒരു മെമ്പർഷിപ്പ് എടുത്തത് SFI ലാണ്
1: കോളേജ്
11: പഠിക്കുന്നു. ഞാൻ ഇവരുടെയൊക്കെ പ്രസ്താവന കേട്ട് ഞാൻ ഇപ്പൊ നാട്ടിൽ പോയപ്പോ SFI മെമ്പർഷിപ്പ് തപ്പി നോക്കി കിട്ടിയില്ല. കിട്ടിയിട്ടെങ്കിൽ ഞാനത് കീറണോ കത്തിച്ചോളയണോ എന്ന് ആലോചിച്ച്
1: പോയതാണ്.
11: അപ്പോ ഇവർ നിങ്ങൾ ചർച്ചയിൽ നോക്കൂ, കാര്യമായി വന്നിട്ട് പോയിന്റ് വെച്ച് ഡേറ്റ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന എത്ര ആളുണ്ട്? ഒരാൾ പോലും ഇല്ല. ഇപ്പോഴും ചർച്ചയിൽ നോക്കിയാൽ കോൺഗ്രസ്സുകാരും BJP കാരനും വരുന്ന എത്ര ആൾക്കാരെ അവരോട് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പോഴും ഈ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ കുഞ്ഞിക്കണ്ണൊക്കെ ഇയാളുടെ നമ്മുടെ പയ്യന്നൂർ ജയിച്ച MLA ഒക്കെ വർഗ പഞ്ചായത്തിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിലവാരത്തിലല്ലാണ്ട് ഓരോ പോയിന്റ് ആയിട്ട് സംസാരിച്ച് ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആരുണ്ട്? അതായത് ഇപ്പം പ്രതിപക്ഷ ഞാൻ നാട്ടിൽ പോയപ്പോ കണ്ട കാഴ്ച എന്ന് വെച്ചാല് എല്ലാ സംഘടനകളും ഇപ്പൊ സമരത്തിലാണ്. അപ്പൊ ഇത്രയും സമരം ചെയ്യാൻ വേണ്ടി പോയിന്റ്സ് ബാക്കി വെച്ചിട്ടാണോ ഈ 10 കൊല്ലം ഉള്ള സർക്കാർ പോയത്? സർക്കാർ പോയിട്ട് ഇപ്പൊ 3 മാസമല്ലേയായിട്ടുള്ളൂ. അപ്പോ ഈ എല്ലാ സംഘടനകൾക്കും SFI ക്കും DYF ക്കും മൊത്തം റോഡിലിറങ്ങി സമരം ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഭരണം പരാജയമാണെന്ന് ഇവരെ തന്നെ വിളിച്ചു പറയുന്നതല്ലേ അതിന്റെ അർത്ഥം?
1: ഉറപ്പായിട്ടും.
11: അപ്പം ഇവിടെ ഭരണത്തിൽ കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല. ഇവര് ഉണ്ടാക്കിയ കുറെ ഈ PPT പ്രസന്റേഷനും കുറെ PR വർക്കും കഴിഞ്ഞിട്ട് പുറത്തു വന്നു നോക്കുമ്പോൾ പിണറായി വിജയനുള്ള എക്സ്പോസ് ചെയ്തു. അപ്പൊ അതിൽ നിന്നും ഇവർക്കാർക്കും മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഒറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ, നമ്മുടെ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി അദ്ദേഹം എന്താ പറഞ്ഞത്, കേരളത്തെ സിംഗപ്പൂരാക്കും 10 കൊല്ലം. മിനി പത്മ ഞാൻ വിചാരിക്കുന്നത് കണ്ണൂർ ഭാഗത്തോ കാസർഗോഡ് ഭാഗത്തോ ആണെന്ന് തോന്നുന്നുള്ളൂ.
1: കാസർഗോഡാണ്.
11: കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് വളവട്ടം മുതൽ മേലച്ചുവയുള്ള
1: റൂട്ട്. അതെ അതെ, മേലച്ചുവയും ആ ഒരു തെരു ആ ഭാഗത്തൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്.
11: ഇത് നമ്മുടെ സിംഗപ്പൂർ പിന്നെ പോയിന്റ് ആക്കി വെച്ച ശ്രീ ഗോവിന്ദൻ മാഷ് തളിപ്പറമ്പിലാണ് എന്റെ ഉദാഹരണം, എന്റെ ഓർമ്മ. അദ്ദേഹം ഈ കേകരാജേഷും തെക്ക് വടക്ക് ഈ റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്.
1: പിണറായി അജിത്തെ ഞാനൊന്ന് ഇടപെടുകയാണ് കേട്ടോ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ്, ഒരു 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. അടുത്ത ദിവസത്തെ ചർച്ചയിൽ എന്തായാലും അജിത്തെ വിളിക്കണം കേട്ടോ.
12: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കൂടിക്കാഴ്ച നടത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെയാണ് ഇന്ന് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. രണ്ട് വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയും പെസഷ്കിയാനും നേരിൽ കാണുന്നത്. ഉഭയകക്ഷി ബന്ധങ്ങളും പ്രാദേശിക സാഹചര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് റിപ്പോർട്ട്. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന യുഎഇ. യുഎയിലെ അൽമെൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജവാർത്തയെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. എന്നാൽ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് യുഎസ് ആക്രമണം നടത്തി. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ ജോർഡനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച് 8 മിസൈലുകൾ തടഞ്ഞതായി ജോർഡനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപനപരമായ സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണാ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം. ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ഫയൽ നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ. കായിക വകുപ്പിന്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫയൽ ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. സമഗ്ര അന്വേഷണത്തിന് അദ്ദേഹം ശുപാർശ ചെയ്തു. ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മെസ്സിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്തേക്ക് പണമയക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ നടന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അടിയന്തര അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുന്നില്ല എന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദുകൃഷ്ണ, സി പി എം നേതാവ് പി കെ ശ്രീമതി എന്നിവരാണ് രംഗത്തെത്തിയത്. കാന്തപുരത്തിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷെ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും ബിന്ദുകൃഷ്ണ. സ്ത്രീകളെ അങ്ങേയറ്റം തരം താഴ്ത്തുന്ന പരാമർശമാണെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതു ഇടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശം. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞു മാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ലെന്ന് മന്ത്രി. വിമർശനവുമായി സി പി എം നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ മുന്നോട്ട്, ക്ഷമിക്കണം, പിറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. വഖഫ് വിഷയത്തിൽ സി പി എം നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം. മലപ്പുറത്ത് അടുത്ത മാസം 11 വഖഫ് വിശദീകരണ യോഗം നടക്കും. പരസ്യ പ്രസ്താവന ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാകേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോട്ടാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം സെപ്റ്റംബർ 7 വായിച്ചു കേൾപ്പിക്കും. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും, ഇല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലും മരിച്ചവരുടെ എണ്ണം 1000 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കാണാതായവരുടെ എണ്ണം 4000 മുകളിലാണ്. യുവയിൽ സ്കൂളുകൾ തുറന്നു. 1,200,000 വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. യുവയിൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില കൂടി. സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 60 പൈസയായത് 3 ദിർഹം 80 പൈസയായി ഉയർന്നു. സ്പെഷ്യൽ 95 3 ദിർഹം 49 എന്നത് 3 ദിർഹം 69 പൈസയായി കൂടി. ഡീസൽ 3 ദിർഹം 80 പൈസയിൽ നിന്ന് 4 ദിർഹം 30 പൈസയായി ഉയർന്നു. വിശദവാർത്ത 6 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.

0: Weather update.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
1: വെതർ അപ്ഡേറ്റ്.
4: വെതർ അപ്ഡേറ്റ്.
2: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
5: യു ആർ ലിസണിംഗ്

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: All right, a very good evening. Namaskaram, assalamu alaikum. This is Home 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോം എന്ന സമയമായിരിക്കുകയാണ്. ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് പതിയെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് ട്രാഫിക് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ, സ്വാഭാവികമാണല്ലോ. ഇന്നു മുതൽ അറിയാം, കാരണം സ്കൂളിൻ്റെതായിട്ടുള്ള സ്കൂൾ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ നിരത്തുകൾ കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൈയടക്കി തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തിരക്ക് സാധാരണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വീക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും. എന്തായാലും നിങ്ങളുടെയൊക്കെ ഓണാഘോഷങ്ങൾ വീക്കെൻഡിലൊക്കെ ഒരുപാടിടത്ത് ഒരുപാട് അസോസിയേഷൻസിൻ്റെതായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. കുറെ ഫാമിലി ഗ്യാതറിങ്സും ഗെറ്റ് ടുഗദറും, പ്രത്യേകിച്ചും വീക്ക് ഡേയിൽ തിരുവോണം വന്നിരുന്നത് കൊണ്ട് ആ ഒരു ആഘോഷമൊക്കെ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ ആയിട്ട് ആഘോഷിച്ചവരായിരിക്കും മെജോറിറ്റി ഓഫ് ആളുകളും. സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ റീജിയൻ അനുസരിച്ചുള്ള ആളുകളുടെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാത്തിനും ഒരു കസവുമയമാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഏത് തുറന്ന് കഴിഞ്ഞാലും. കാരണം അത്രമാത്രം എല്ലാവരും ഒത്തൊരുമയോടെ ആ ഒരു ഓണത്തിൻ്റെതായിട്ടുള്ള വൈബും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ദിവസങ്ങളായിരുന്നല്ലോ. പക്ഷേ ഓണം തീർന്നിട്ടില്ല കേട്ടോ, ഓണത്തിൻ്റെതായിട്ടുള്ള വിശേഷങ്ങളും കഴിയുന്നില്ല. കാരണം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ക്രിസ്മസ് വരെയും ഇങ്ങനെ അങ്ങിങ്ങായിട്ട് പല വിധത്തിലുള്ള അസോസിയേഷൻസ്, കൂട്ടായ്മകൾ ആൻഡ് ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ ഈ ഓണം വൈബ് ഇങ്ങനെ നിലനിൽക്കുന്നതായിരിക്കും. ആൻഡ് സദ്യയും കാര്യങ്ങളും ഒക്കെ ഇനി നീണ്ടു കിടക്കുന്ന കുറേ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ നിലനിൽക്കുന്നതായിരിക്കും. ഇനിയും എന്തായാലും ഇന്ന് മുതൽ വന്ന ഏറ്റവും വലിയ പ്രത്യേകത വെക്കേഷനൊക്കെ ശേഷം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേനലവധിയൊക്കെ കഴിഞ്ഞു, യുവയിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 12.5 ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഇന്ന് ക്ലാസ് റൂമുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വലിയ സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ യുഎയിലെമ്പാടുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള എമിറേറ്റുകളിലെ പോലീസ് സേനകളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് എല്ലാ തവണയും എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും സ്കൂൾ ബസ്സുകൾ കാണുന്ന സമയത്ത് സ്കൂൾ ബസ്സിന്റെ സ്റ്റോപ്പ് സൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്കൂൾ ബസ്സിന്റെ സ്റ്റോപ്പ് ബോർഡ് അവഗണിക്കുകയാണെങ്കിൽ ഏതാണ്ട് 1000 ദിർഹംസിന്റെ ഫൈനും 10 ബ്ലാക്ക് പോയിന്റും കാര്യങ്ങളും ഒക്കെയാണ് അബുദാബി പോലീസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ ഡ്രൈവേഴ്സ്, ഡ്രൈവ് ചെയ്യുന്നവർ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ആൻഡ് യെസ്, കുറേയധികം നല്ല ട്രാക്കുകൾ, കുറേ സമ്മാനങ്ങൾ ആൻഡ് കുറേയധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ഈ ഒരാഴ്ച മുന്നോട്ട് അങ്ങ് കൊണ്ടുപോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ ബാക്ക് ടു ഹോം ആണ്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ.
0: You are listening to Home 92.2 FM. Home is a feeling.
2: എന്നമ്മേ, ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
5: Gen Z ella nammude pillarokke ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
9: You are listening to Home 92.2 FM. Home is a feeling.
10: Onappuve Komalpuve
0: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-0796.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സോഷ്യൽ മീഡിയയിൽ പോലും ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ അതിന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ വലിയ രീതിയിൽ വലിയ വിജയമാക്കി മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള, അതായത് നല്ലൊരു സിനിമയും തിയേറ്ററുകളിൽ മിസ്സായി പോകരുത് എന്ന് കണിശതയുള്ള പ്രേക്ഷകർ വളർന്നു വരുന്ന ഒരു സമയമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ കറന്റ് ഡേയ്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്താണ് രാജമാണിക്യം പോലെ ഒരു സിനിമ റിലീസായത് എന്നുണ്ടെങ്കിൽ അതിന് തിയേറ്ററിൽ കിട്ടുന്ന ഒരു റെസ്പോൺസ് എത്തരത്തിലായിരിക്കും നമുക്കറിയാം. പലപ്പോഴും മമ്മൂട്ടി ഫാൻസ് എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് നമ്മളൊരു സിനിമയും ഇതേത് പറയുന്നതല്ല, പക്ഷേ ക്ലാസിക് സിനിമകളെക്കാൾ കൂടുതൽ റീ റിലീസിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു സിനിമയാണ്. രാജമാണിക്യമൊക്കെ ഒന്ന് റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കാണിച്ചു തരാം ഫാൻസിൻ്റെ പവറെന്നതുൾപ്പെടെ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി ഭയങ്കര സജീവമാണ്. കാരണം ആ ഒരു സിനിമയ്ക്ക്, ഒരു സാധാരണ സിനിമയ്ക്ക് വേണ്ടുന്ന ആഘോഷിക്കാനുള്ള എലമെൻസ് എല്ലാം തന്നെ നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു രാജമാണിക്യം അല്ലേ. അപ്പോൾ ആ ഒരു വൈബിൽ വീണ്ടും മമ്മൂക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു മമ്മൂട്ടി ഫാനെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടർ വേറൊന്നും തന്നെ ഇല്ലെന്ന് പറയാം. കാരണം അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. പ്രത്യേകിച്ചും ഈ കന്യാകുമാരി, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു പാറശാല കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു തക്കല പ്രദേശത്തേക്ക് സംസാരിക്കുന്ന ഒരു തരം മലയാളം ഉണ്ടല്ലോ, ഒന്ന് വലിച്ച് നീട്ടി എന്തരടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മമ്മൂട്ടി ഭയങ്കര കിടിലമായിട്ട് മമ്മൂക്ക് ഇതിൽ രാജമാണിക്യത്തിൽ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്ലാങ്ങും അതോടൊപ്പം തന്നെ അതേ സ്വാഗുള്ള ഒരു ക്യാരക്ടറുമായിട്ട് വീണ്ടും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രീനുകൾക്ക് തീപിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അത്തരത്തിലുള്ളൊരു സിനിമ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മൂട്ടി കമ്പനി അടുത്തതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രങ്ങളിലൊന്ന് അണിയറയിൽ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ പേരും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എത്രയും വേഗം റിവീൽ ചെയ്യുന്നു എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു ഗ്ലിംസ്, ഒരു പ്രൊഡക്ഷൻ ഗ്ലിംസ്, ഒരു BTS ഗ്ലിംസ് ആണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കിടിലം പരിപാടി തന്നെയാണ്. കാരണം ഈ ഒരു ടീമിൽ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്. അതായത് ഭയങ്കര സട്ടിലായിട്ട് കോമഡി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ അണിയറയിൽ ഒരുങ്ങിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ സംവിധായകൻ നിതീഷ് സഹദേവ്, അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഫാലിമി ആവട്ടെ, ഫാലിമി സിനിമയുടെ ഒരു ഇപ്പോഴും ഭയങ്കര റീബാച്ച് വാല്യൂ ഉള്ള ഒരു സിനിമയാണല്ലോ ഫാലിമി. ആ ഒരു ഫാമിലിയുടേതായിട്ടുള്ള കുറേയധികം വൾണറബിലിറ്റീസ് ആവട്ടെ, അല്ലെങ്കിൽ അവർക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാവട്ടെ, അതിനിടയിൽ കൊടുക്കുന്ന നിറങ്ങുപോലെയുള്ള ഭയങ്കര നുറുങ്ങുപോലെയുള്ള തമാശകളാവട്ടെ, എല്ലാം തന്നെ ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയായിരുന്നു ഫാലിമി. അതിനുശേഷം അദ്ദേഹം ചെയ്തൊരു തമിഴ് സിനിമയാണ് ജീവയ്ക്കൊരു വൻ കംബാക്ക് കൊടുത്ത തലൈവർ തമ്പി തലമേൽ എന്ന് പറയുന്ന ഒരു പടം. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ചെയ്യുന്ന സിനിമ കൂടിയാണ് ഈ ഒരു പടം. ഇതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് എന്നുള്ളതല്ല, അതിൻ്റെ ഒരു BTS വീഡിയോൻ്റെയൊക്കെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കസേരയിൽ ഒരാളുടെ കൈ മാത്രം, ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും ഇതൊരു ബെല്ലാരി രാജ വൈബ് പരിപാടി തന്നെയാണ് ഒരുങ്ങുന്നതെന്ന്. ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്നലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട് അതേ ലുക്കിൽ അതേ കൈയും കയ്യിലുള്ള ആ ഒരു ഇടിവളയുണ്ടല്ലോ, ആ ഒരു ഇടിവളയും ആൻഡ് കുറേയധികം ചരടുകളും ഒക്കെയുള്ള ഒരു പുള്ളിക്കാരൻ ഒരു കാറിനകത്തിരിക്കുന്ന, കാറിനകത്ത് കൈ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആസ് എ ഹോൾ, ഓൾ ഇൻ ഓൾ, നമുക്ക് അറിഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഇതൊരു ഒന്നൊന്നര പരിപാടി ആയിരിക്കും. കുറച്ച് ഒരു ബെല്ലാരി രാജ വൈബിലുള്ള ഒരു സംഗതി തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളും ആൻഡ് ഈ വീഡിയോസും ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. എന്തായാലും ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഒക്കെ എത്രയും വേഗം തന്നെ പുറത്തു വിടുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. മീൻ വയൽ റോഡിൽ എവിടെയൊക്കെയാണ് ട്രാഫിക് ഉള്ളത് എന്ന് ഷടപടിയിൽ നിന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കഴിയുമെങ്കിൽ, ഐ മീൻ ഡ്രൈവ് ചെയ്യുന്നവരല്ല, ഡ്രൈവ് ചെയ്യുന്നവരോടൊപ്പം ഇരിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ട്രാഫിക്കിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ അതൊന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചുകഴിഞ്ഞാൽ പിറകെ വരുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്കത് അവരോടും ഷെയർ ചെയ്ത് എത്തിക്കാവുന്നതാണ് കേട്ടോ. ഷടപടിയെന്ന് ഒന്ന് റോഡിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം.
2: You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
3: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: All right. While having a look onto the roads, അസ് യൂഷ്വൽ ഹെസ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് പാക്ഡ് ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഹെസ സ്ട്രീറ്റിൽ നല്ല രീതിയിലുള്ള കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലലിയ സ്ട്രീറ്റിലും നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സാഹചര്യമാണ്, പ്രത്യേകിച്ചും ആ ഒരു ജബലലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കേട്ടോ. അൽഖേൽ റോഡിലും ആ ഒരു ഭാഗത്ത് JVC ഡിസ്ട്രിക്ട് ലെവൻ്റെ ഒക്കെ ഭാഗത്ത് നല്ലൊരു കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് രൂക്ഷമൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അതൊരു മോഡറേറ്റ് സിറ്റുവേഷനിലേക്ക് മാറുന്നതായിരിക്കും. അതിങ്ങനെ മാറി മാറി വരുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷനാണല്ലോ അൽഖേൽ റോഡിൽ ബേസിക്കലി ആ ഒരു ഏരിയയിലൊക്കെ. പക്ഷേ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡ് ഭാഗത്തായിട്ട് അൽഖേൽ റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ദുബായ് ഹിൽസ് സ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട്, സോ അതിന്റേതായിട്ടുള്ള ഒരു കഞ്ചഷൻ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിലും ദുബായ് ഭാഗത്ത് പ്രത്യേകിച്ചും ആ ഒരു അൽബർഷയിൽ നിന്നൊക്കെ കയറി വരുമ്പോൾ അറേബ്യൻ റാഞ്ചസിന്റെ അടുത്തായിട്ട് കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അടുത്തായിട്ട് അൽഖേൽ സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സെയിം അറൌണ്ട് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അടുത്തായിട്ട് തന്നെ റാസൽഖോ റോഡിലും ആ ഒരു ശോഭ ഹാർട്ട്ലാൻഡ് ഒക്കെ വരുന്ന ആ ഒരു ഏരിയയിലായിട്ട് അവിടെയും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു എൻ്റെ സർക്കിളിൽ കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നാദൽഹമർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് റിബാ സ്ട്രീറ്റിൽ ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. സോ റിബാ സ്ട്രീറ്റിന്റെ ആ ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിലും അൽവർക്ക ഭാഗത്തായിട്ട് ഒരു മൈനർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു സ്ട്രെച്ചിൽ നല്ല രീതിയിൽ പാക്ഡ് ട്രാഫിക് കഞ്ചഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ സംഭവങ്ങൾ, സംഭവ വികാസങ്ങൾ റോഡിൽ കാണുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
4: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
5: You are listening to Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

നാട്ടിലേക്കൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോ, രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പേടിച്ചു പോയോ? സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണിത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചങ്കിനകത്ത് ഒരു പാർക്കൽ വന്ന് വീണ പോലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. വേറെ ഒന്നുമില്ല, രാത്രി നമ്മൾ ഏറ്റവും അധികം സ്വൈപ്പ് ചെയ്ത് ഡൂം സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ശേഷമായിരിക്കുമല്ലോ. കാരണം അങ്ങനെ നീണ്ടു നീണ്ടു പോകുമല്ലോ രാവിലെ വെളുപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേണ്ട അത് പറയുന്നില്ല, അത്രയും നമ്മൾ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ആക്ച്വലി ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്, രാത്രി 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് കേട്ടോ. 12 മണി മുതൽ 6 മണി വരെയാണ് മെറ്റ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പുതിയ സ്ലീപ്പ് മോഡ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പേടിക്കേണ്ട, മുതിർന്നവർക്കുള്ള കാര്യമല്ല പറയുന്നത്, കുട്ടികൾക്കുള്ളതാണ്. ഇത് എല്ലാവരുടെയും അക്കൗണ്ടുകൾ രാത്രി ബ്ലോക്ക് ആവില്ല. ഈ ഒരു ലിമിറ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് 18 വയസ്സിന് താഴെയുള്ള ടീൻസ് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ ഒരു നിയന്ത്രണം ബാധകമാവുന്നത് എന്നുള്ളതാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ പോലെ ഒരു ടെക് ഭീമൻ ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതിനാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ കുട്ടികളുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം മെറ്റ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻസ് പൂർണ്ണമായിട്ടും ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ മ്യൂട്ട് ആകും. ആൻഡ് മാത്രമല്ല, ആർക്കും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഡി എമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജസ് കാണുക പോലും കഴിയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ടൈം ഫോർ എ ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞ് കാണിക്കും. പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഒരു ലിമിറ്റ് മാറ്റാൻ സാധിക്കില്ല എന്നുമുണ്ട് കേട്ടോ. ടീനേജേഴ്സിന് ദിവസവും 2 മണിക്കൂർ മാത്രം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഒരു ആപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 2 മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ തനിയെ ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫേക്ക് ആയിട്ടുള്ള ഏജ് ഒക്കെ കൊടുത്തു. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മളൊക്കെ ആദ്യം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് അത്തരത്തിൽ വ്യാജമായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടികൾ, പ്രത്യേകിച്ചും ടീനേജേഴ്സ്, 18 വയസ്സാകാത്തവർ ഇത്തരത്തിൽ ഫേക്ക് ഏജ് ഒക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വഴി അത് കണ്ടുപിടിച്ച് അക്കൗണ്ടുകൾ നേരെ ഓട്ടോമാറ്റിക്കലി ടീൻ മോഡിലേക്ക് മാറ്റും എന്നുള്ളതാണ്. കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എളുപ്പത്തിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പേരൻസിന് ഉതകുന്ന വിധമാണ് പുതിയ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ ഇപ്പോൾ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. രാത്രി ഉറങ്ങുന്നുണ്ടോ അതോ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പേരൻസിന് ഇനിയിപ്പോൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. എക്സ്ട്രാ ടൈം നൽകണോ വേണ്ടയോ എന്ന് പോലും പേരൻസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു താക്കോൽ കയ്യിലേക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ആക്ച്വലി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു ഡിജിറ്റൽ വെൽബീയിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ശാരീരിക ക്ഷമതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മെറ്റ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ടീൻ സേഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് വലിയ രീതിയിലുള്ള അപ്രീസിയേഷനാണ് എല്ലാ ഭാഗത്തും കിട്ടുന്നത്. എനിക്കും പേഴ്സണലി ഇത് കേൾക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു സംഗതിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Back to home, back to home, back to home, back to home.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം, പ്രതിരോധിച്ച രാജ്യം. പശ്ചിമേഷ്യ അശാന്തം. നേപ്പാൾ പ്രളയം, മരണസംഖ്യ 1000-ലേക്ക്, ആയിരങ്ങളെ കാണാനില്ല. പ്രതിപക്ഷ ഉപനേതൃപദവി പിന്നോട്ടില്ലെന്ന് CPI. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സമയം. യുഎയിൽ സ്കൂളുകൾ തുറന്നു. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച യുഎ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഇടവേളയിലാണ് ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയും ചർച്ചയിൽ പങ്കെടുത്തു. സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനത്തിനുശേഷം ഇന്നലെ വൈകിട്ടാണ് നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തിയത്. മോദിക്ക് വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമത്താവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGS. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയിലും വർധനവുണ്ടായി. എണ്ണവിലയിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച 8 മിസൈലുകൾ തടഞ്ഞുവെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും അത് മേഖലയ്ക്ക് ഗുണകരമായിരിക്കില്ലെന്നും ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ്. ലറക് ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ജോർഡനിലെ 2 വ്യോമതാവളങ്ങളിലെ ഇറാന്റെ തിരിച്ചടിക്കും പിന്നാലെയാണ് പെസഷ്കിയാൻ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃപദവി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായ സൂചനയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF കക്ഷികൾ തമ്മിൽ അടിമ ഉടമ ബന്ധമല്ലെന്നും CPIയുടെ ശക്തി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്നും പറഞ്ഞ ബിനോയ് വിശ്വം CPM കേന്ദ്ര നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ വിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം CPMഉം CPIയും പരസ്യപ്പോര് തുടരുന്നതിൽ ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിടയിൽ അമർഷമുണ്ട്. പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വയ്ക്കാതെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, സിപിഎം നേതാവ് പി കെ ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്കെ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്ലാമിക ആഘോഷവേദികളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്ന കാന്തപുരം എ പി വിഭാഗത്തിന്റെ വിവാദ സർക്കുലറിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സമസ്ത. ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് ആത്മീയമായ താൽപര്യങ്ങളുണ്ടെന്നും യുവതി യുവാക്കൾ ഇടകലർന്ന് ആടിപ്പാടുന്നത് ആ താൽപര്യങ്ങൾക്കെതിരാണെന്നും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിഷയത്തിൽ സിപിഎം നടത്തിയ സെമിനാറിൽ സർക്കാരിനെതിരെ ഉമർ ഫൈസി മുക്ക നടത്തിയ വിമർശനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷം. മലപ്പുറത്ത് അടുത്ത മാസം 11 വഖഫ് വിശദീകരണ യോഗം നടക്കും. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന ജിഫ്രി തങ്ങളുടെ പ്രസ്താവന നിലനിൽക്കെയാണ് വിശദീകരണ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെതിരെ മന്ത്രി കെ മുരളീധരൻ. രാഗേഷ് കാരണമാണ് രണ്ട് എംഎൽഎമാരെ അവിടെ നിന്ന് യുഡിഎഫിന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കെ മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് എംഎൽഎമാരെ പിണറായി വിജയനും കെ കെ രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. ഡിജിപി എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. കെ പി സി സിക്ക് വേണ്ടത് മുഴുവൻ സമയ അധ്യക്ഷനെയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. മന്ത്രിസ്ഥാനവും കെ പി സി സി അധ്യക്ഷ പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഒരാൾക്ക് ഒരു പദവി നൽകുന്നതിനോടാണ് യോജിപ്പെന്നും സണ്ണി ജോസഫ്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കും. തൃശൂർ പീച്ചി സ്വദേശിയായ യുവതിയും തിരുവനന്തപുരം സ്വദേശിനിയായ സുഹൃത്തും യു എസിൽ കൊല്ലപ്പെട്ടു. പീച്ചി സ്വദേശിനിയായ അഞ്ജന, കേശവദാസപുരം സ്വദേശിയായ ആൻ മാത്യു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഞ്ജനയുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിയായ അനില എന്ന യുവതിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സി ജെ പി പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് സി ജെ പി ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. ഹൽദ്വാനിയിലെ ശുദ്ധീകരണ വിവാദത്തിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ഉത്തരാഖണ്ഡ് പോലീസ്. മതപരമായ ചടങ്ങിന് രാഹുൽ ജാതീയമായ വ്യാഖ്യാനം നൽകിയെന്നാരോപിച്ചാണ് കേസ്. ഡൽഹിയിൽ ബസിൽ 16 വയസ്സുകാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി. യു പി സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനം നടന്നത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയടക്കം ഇന്ത്യയിലെ വിവിധ പരീക്ഷാ ക്രമക്കേട് കേസുകളിൽ സാമ്പത്തിക ഇടപാടുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ, അസം, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസുകളിലാണ് ഇ ഡി പ്രാഥമിക വിവരശേഖരം നടത്തുന്നത്. പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുള്ള കള്ളപ്പണ ഇടപാടുകളും സാമ്പത്തിക ശൃംഖലയും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000-ലേക്ക്. കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് യുഎസും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. രാവിലെയും വൈകിട്ടും സ്കൂൾ മേഖലകളിലും താമസ കേന്ദ്രങ്ങളിലും ജാഗ്രതയോടെ വാഹനം ഓടിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. യുഎയിൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹം 3.80 ദിർഹം ഉയർന്നു. സ്പെഷ്യൽ 95 3.49 ദിർഹം എന്നത് 3.69 ദിർഹം കൂടി. ഡീസൽ 3.80 ദിർഹം നിന്ന് 4.30 ദിർഹം ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. യുഎസ് ഓപ്പണിൽ വമ്പൻ അട്ടിമറി. സെർബിയയുടെ മുൻ ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആദ്യ റൌണ്ടിൽ പുറത്ത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ അർജന്റീനയുടെ മാരിയോ നവോനയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. വനിതാ ഏഷ്യകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. ബാറ്റിംഗിൽ നേരിട്ട തകർച്ചയ്ക്ക് ശേഷം ബൌളിംഗ് കരുത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം. ദുബായിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തായ്ലന്റ് 16.1 ഓവറിൽ 65 റൺസിന് എല്ലാവരും പുറത്തായി. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clock ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38°C ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 66%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening

0: നാട്ടിലേക്ക് ഈ ഒരു ഓണം കൂടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നവർ, പ്രത്യേകിച്ചും കുട്ടികളുടെ വെക്കേഷനൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറച്ച് ദിവസം നാട്ടിൽ നിൽക്കാം, ചില്ല് ചെയ്യാം, മഴ കാണാം, മഴ ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നവർ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടത് തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ്സ് നോക്കുന്ന സമയത്തായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി ആൻഡ് കോഴിക്കോട് എയർപോർട്ടുകളിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദുബായിലേക്കുള്ള ടിക്കറ്റ്സൊക്കെ നോക്കുന്ന സമയത്ത് കണ്ണ് തള്ളിപ്പോകുന്ന റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏറെക്കുറെ പ്രവാസികൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഈ ഒരു ട്രാവൽ മേഖലയിൽ നിന്നും വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഓണം കൂടി എല്ലാം കഴിഞ്ഞ് സെപ്റ്റംബർ മാസമൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലേക്കുമുള്ള വൺ സൈഡ് ടിക്കറ്റ് നിരക്കുകൾ ഏതാണ്ട് 450 ദിർഹംസ് മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റും കൊച്ചിയൊക്കെ നോക്കുകയാണെങ്കിൽ 400-450 ദിർഹംസ് മുതൽ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട്. ആൻഡ് മാത്രമല്ല തിരുവനന്തപുരത്തും എറൗണ്ട് ആ ഒരു റേറ്റ് തന്നെ 500-550 ദിർഹംസിനകത്തൊക്കെ വെച്ചിട്ട് വൺ സൈഡ് ടിക്കറ്റ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആൻഡ് മാത്രമല്ല ആശ്വാസകരമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നാട്ടിൽ നിന്ന് തിരികെ പറക്കാൻ ശ്രമിക്കുന്നവർക്ക് സെപ്റ്റംബർ 13-ാം തീയതിക്ക് ശേഷം ഏറെക്കുറെ കീശ കാലിയാകാത്ത രീതിയിലേക്ക് പറക്കാൻ പറ്റുന്ന രീതിയിൽ വിമാന ടിക്കറ്റിൽ ഏതാണ്ട് 64% വരെ ഇളവ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേനലവധിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്നും UAE മടങ്ങാനിരിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്കൊക്കെ ഇതൊരു വലിയ ആശ്വാസ വാർത്തയാണ്. കാരണം ഇപ്പോൾ സ്കൂൾസൊക്കെ എന്തായാലും ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഒരു 2 ആഴ്ചത്തെ കൂടി ഒരു ബ്രേക്കിന് ശേഷം ഏതാണ്ട് ഒരു 13-ാം തീയതിക്ക് ശേഷം 14-15-ാം തീയതിയൊക്കെ വരുമെന്ന സമയത്ത് ഓൾമോസ്റ്റ് വലിയൊരു മാറ്റമാണ്, വലിയൊരു ലാഭമാണ് ആക്ച്വലി ടിക്കറ്റ് നിരക്കിൽ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇടുന്നവരാണെങ്കിലും ഈ സമയത്തൊന്ന് കയറി ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. സെപ്റ്റംബറിൽ അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് റേറ്റ്സ് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ഫ്ലൈറ്റ് സ്റ്റാറ്റസിൽ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് കേരളത്തിലെ എയർപോർട്ടുകളിലേക്ക്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You are listening to Home 92.2 FM. Home is a feeling.
9: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: നയൻറ്റീസ് കിഡ്സ് ആയിട്ടുള്ളവരൊക്കെ മനസ്സിൽ ഇപ്പോഴും യുവത്വം കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ കാര്യം നമ്മൾ ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നയൻറ്റീസ് കിഡ്സിനൊക്കെ ഏറെക്കുറെ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. 2026 നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 96 വരെയും ജനിച്ചിട്ടുള്ളവർക്ക് ഏറെക്കുറെ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായി നമ്മൾ ഇപ്പോഴും മനസ്സിൽ ഒരു കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിക്ക് സർവീസിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും ഇത് ഹെൽത്ത് ടിപ്സിനുള്ള സമയമാണ്.
2: By MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
1: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഹെൽത്ത് ടിപ്സിൽ നമുക്ക് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലെ യുവത്വം അതുപോലെ തന്നെ ഇരിക്കട്ടെ. അതേസമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ബി പിയും ഷുഗറും ലിപ്പിഡ് പ്രൊഫൈലും ഒക്കെ പ്രോപ്പറാണോ എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മാനേജ് ചെയ്തിരിക്കണം. കാരണം ബ്ലഡ് പ്രഷർ പലപ്പോഴും ഹൃദയാഘാതവും സ്ട്രോക്കും തടയാൻ വേണ്ടിയിട്ട് ബി പി കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഉറപ്പിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ലിപ്പിഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനാണെങ്കിലും നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യം നമുക്ക് ഏറെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കരളും വൃക്കയും സുരക്ഷിതമാണോ എന്നറിയാൻ ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്തിരിക്കണം. കരളിലെ വീക്കവും ആൻഡ് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. തൈറോയിഡും രക്തക്കുറവും, തൈറോയിഡ് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള അമിതവണ്ണവും ക്ഷീണവും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും തൈറോയിഡിന്റെ ഒരു കണ്ടെത്തലും കാര്യങ്ങളും ഒക്കെ തന്നെ. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും കാര്യങ്ങളും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അനീമിയ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷനുകളൊക്കെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. എല്ലുകൾക്ക് ബലക്കുറവുണ്ടായി തുടങ്ങുന്നതും ഒരു 30 കഴിയുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3, വൈറ്റമിൻ B12 ഉൾപ്പെടെയുള്ള ചെക്കപ്പുകളും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്യണം. കാരണം എല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ബലവും നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യവും ഒക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 30 തികഞ്ഞതിൽ പിന്നെ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കാം. ആ ഒരു സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം പഴയ രീതിയിൽ അതിൻ്റെതായിട്ടുള്ളൊരു സുവർണ കാലഘട്ടത്തിലൂടെ അല്ല കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പോലെയുള്ള ചില ചെക്കപ്പ് ഉണ്ട്. അത് ശരീരത്തിന്റെ വിവിധ പ്രധാന ഭാഗങ്ങളെ വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്ന ആധുനിക പരിശോധനകളാണ്. ബ്രെയിൻ ആവട്ടെ, നെക്ക് ആവട്ടെ, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്കൊരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും ഇപ്പോൾ കുടുംബത്തിലെ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളുടെ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉള്ളവർക്കും സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നമുള്ളവർക്കുമൊക്കെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പരിഗണിക്കാവുന്ന ഒരു പരിശോധനയാണിത്. ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കണ്ടെത്തൽ പലപ്പോഴും ഏറ്റവും മികച്ച ചികിത്സയ്ക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ആരെയും പേടിപ്പിക്കുന്നതല്ല, പക്ഷേ ഇത് നമുക്കൊരു ഉറപ്പാണല്ലോ. നമ്മുടെ ശരീരം കൃത്യമായിട്ടുള്ള ട്രാക്കിലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽപ്പരം നമുക്ക് ആത്മവിശ്വാസം പകരുന്ന മറ്റെന്താണല്ലോ ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എന്ന് കരുതി മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകളിലൂടെ ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ബേസിക്കും അഡ്വാൻസ്ഡുമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകൾ, അതും ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇടമാണ് ഗർഭൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച പ്രവൃത്തി പരിചയം കൊണ്ടും അതോടൊപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസിൻ്റെയും ഒരു അവൈലബിലിറ്റി നമുക്ക് MVRൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ആൻഡ് മാത്രമല്ല, ഞാനിപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫ് കൂടി പറയണം. ഏതാണ്ട് 50% കൂടുതൽ ഡിസ്കൗണ്ട് റേറ്റ്സിലാണ് ഇവർ പല ചെക്കപ്പുകളും നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അത് രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 050-860-9611 എന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക. ഇപ്പോൾ വലിയ ചെക്കപ്പുകളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പരിശോധനകൾ പറഞ്ഞു തരാൻ വേണ്ടി അതിനുവേണ്ടി ഗൈഡഡായിട്ടുള്ള ആളുകൾ, നിക്ഷിപ്തരായിട്ടുള്ള വ്യക്തികൾ അവിടെയുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മറുതലയ്ക്കൽ നിങ്ങൾക്ക് അവരുടെ അവൈലബിലിറ്റി കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് വിളിക്കുക. 050-860-9611 എന്നതാണ് നമ്പർ.
2: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷോർഡ് ഫ്യൂച്ചർ.
3: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: പുള്ളിക്കും തോറ്റി.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
7: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
14: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
15: അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
16: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
17: ഏറ്റവും
18: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ബദലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. 200 കോടി കളക്ഷനിലേക്ക് സിനിമ ഇങ്ങനെ അടുത്തോണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. ഗിരീഷ് ഷെഡി എന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള എത്ര എല്ലാ സിനിമകളും ഏറെക്കുറെ നമ്മൾ ഇപ്പോൾ വലിയൊരു വിജയമായി മാറാതിരുന്ന അയാം കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിനിമയാണ്. ഈ ഒരു സിനിമകളുടെ എല്ലാം തന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊട്ടും തന്നെ പെർഫെക്റ്റ് അല്ലാത്ത, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നായകന്മാരാണ് എന്നുള്ളതാണ്. അതേസമയത്ത് നായികമാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു പരിച്ഛേദം, അതായത് നിലപാടുള്ള നായികമാരെയും അതുപോലെ അത്ര കണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ഇൻട്രോവേർട്ടുകളായിട്ടുള്ള നായകന്മാരെയും കാണിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ശരിക്കും ഗിരീഷ് ഷെഡി. പ്രേക്ഷകരെ ചിരിപ്പിക്കുക മാത്രമല്ല ഗിരീഷ് ഷെഡിയുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ നായകന്മാരെല്ലാം തന്നെ ഏറ്റവും അടിസ്ഥാനവർഗ മനുഷ്യരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സത്യനന്ദക്കാട് സിനിമകളുടെ ഏറ്റവും വലിയ വിജയ ഫോർമുല തന്നെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടന്റെ ഒരു കരിയർ അനാലിസിസ് നടത്തുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാൽ എന്ന നടൻ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് ആളുകൾക്ക് റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനമാവട്ടെ, നാടോടിക്കാവറ്റാവട്ടെ, ഇതിലെല്ലാം തന്നെ വരവേൽപ്പാവട്ടെ, ഇതിലെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരു യുവാവ് നേരിടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുമൂലം അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ദാരിദ്ര്യം, ഇവയൊക്കെ തന്നെ മെൻഷൻ ചെയ്ത് പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ആ റിലേറ്റബിലിറ്റി ഫാക്ടറാണ് പലപ്പോഴും പ്രേക്ഷകരെ ഏറ്റവും അധികം ഒരു കലാസൃഷ്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഘടകങ്ങളിലൊന്ന്. ഇപ്പോൾ ഗിരീഷ് ഷെഡിയുടെ നായകന്മാരിലേക്ക് വരികയാണെങ്കിൽ ഈ നായകന്മാരെല്ലാം തന്നെ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യരാണെന്നുള്ളതാണ്. പലതരം അപകർഷതാ ബോധങ്ങൾ ചുമന്ന് ജീവിക്കുന്ന, പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉള്ള, ഒട്ടും തന്നെ മസ്കുലിൻ ഇമേജുകൾ അവകാശപ്പെടാനില്ലാത്ത മനുഷ്യരാണ് ഈ നായകന്മാരെല്ലാവരും. തണ്ണീർമത്തനിലെ ജെയ്സണാവട്ടെ, പ്രേമലുവിലെ സച്ചിനാവട്ടെ, ബത്ലഹേമിലെ ജസ്റ്റിനാവട്ടെ, ഇവരെല്ലാം തന്നെ ആ ഒരു സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ പരിമിതികൾ ചുമന്നുകൊണ്ട് ജീവിക്കുന്ന മുഖങ്ങളാണ്. അമ്മയ്ക്ക് 10,000 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ഗിരീഷ് കഥാപാത്രങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് തങ്ങളെ തന്നെയാണ്. ബിരിയാണി കഴിക്കാൻ കയറുന്ന സമയത്ത് പൈസ അപ്പന അപ്പന എന്ന് ആദ്യമേ പറയുന്ന ജസ്റ്റിനും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റാണ് ബദലഹേം കുടുംബ യൂണിറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്തരം കഥാപാത്രങ്ങൾ, അത്തരം കഥയിലേക്ക് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളിംഗ് ഫാക്ടർ കൂടി വന്ന് ആഡ് ഓൺ ആയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ, എന്താ പറയുന്നത്, ഇതുവരെ മലയാള സിനിമകളുടെ ഏറ്റവും മികച്ച സിനിമ എന്നൊന്നും നമുക്ക് ഒരിക്കലും ബദലഹേം കുടുംബ യൂണിറ്റിനെ അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ അതിലുള്ള ആ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ, അതോടൊപ്പം നിവിൻ പോളി എന്ന ഫാക്ടർ ആൻഡ് ഈ വക സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആഘോഷവേളയിൽ ബദലഹേം കുടുംബ യൂണിറ്റിൻ്റെ ആ ഒരു വലിയ വിജയത്തെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാന ഘടകങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. You're listening to Home 92.2 FM. Home is a feeling.

0: കുതിരയൊക്കെ
1: പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
0: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
0: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
6: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം, പ്രതിരോധിച്ച് രാജ്യം. പ്രതിപക്ഷ ഉപനേതൃപദവി പിന്നോട്ടില്ലെന്ന് സിപിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഇടവേളയിലാണ് ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയും ചർച്ചയിൽ പങ്കെടുത്തു. സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനത്തിനുശേഷം ഇന്നലെ വൈകിട്ടാണ് നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തിയത്. മോദിക്ക് വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGS. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയിലും വർധനവുണ്ടായി. എണ്ണവിലയിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച 8 മിസൈലുകൾ തടഞ്ഞുവെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും അത് മേഖലയ്ക്ക് ഗുണകരമായിരിക്കില്ലെന്നും ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ്. ലറക് ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ജോർഡനിലെ 2 വ്യോമതാവളങ്ങളിലെ ഇറാന്റെ തിരിച്ചടിക്കും പിന്നാലെയാണ് പെസഷ്കിയാൻ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃപദവി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായ സൂചനയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF കക്ഷികൾ തമ്മിൽ അടിമ ഉടമ ബന്ധമല്ലെന്നും CPIയുടെ ശക്തി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്നും പറഞ്ഞ ബിനോയ് വിശ്വം CPM കേന്ദ്ര നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ വിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം CPMഉം CPIയും പരസ്യപ്പോര് തുടരുന്നതിൽ ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിടയിൽ അമർഷമുണ്ട്. പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വയ്ക്കാതെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, സിപിഎം നേതാവ് പി കെ ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്ക് വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെതിരെ മന്ത്രി കെ മുരളീധരൻ. രാഗേഷ് കാരണമാണ് രണ്ട് എംഎൽഎമാരെ അവിടെ നിന്ന് യു ഡി എഫിന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കെ മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് എംഎൽഎമാരെ പിണറായി വിജയനും കെ കെ രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. ഡിജിപി എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. സിജെപി പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് സിജെപി ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000. കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജ്ജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് യുഎസും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. യുഎയിൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹം മൂന്ന് ദിർഹം 80 ഫിൽസായി ഉയർന്നു. സ്പെഷ്യൽ 95 3.49 ദിർഹം എന്നത് 3.69 ഫിൽസായി കൂടി. ഡീസൽ 3.80 ഫിൽസിൽ നിന്ന് 4.30 ഫിൽസായി ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 67%.
7: വെദർ അപ്ഡേറ്റ്
6: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25 പ്ലസ് ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.
8: യു ആർ ലിസണിംഗ് ടു

0: തിരികെത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വാഹനങ്ങളൊക്കെ സീസ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് പിടിച്ചെടുത്ത വാഹനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി 4 ദിവസത്തെ സമയം കൂടി ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. പൊതുലേലം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഷാർജ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. 6 മാസത്തിലധികമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കസ്റ്റഡിയിലുള്ള വാഹനങ്ങളും അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികളും ഒക്കെ കണ്ടുകിട്ടാൻ, അല്ലെങ്കിൽ അത് കണ്ടുകിട്ടുന്നത് ഒഴിവാക്കി അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെയൊക്കെ ഓണേഴ്സിന് ഒരു 4 ദിവസത്തെ അവസാന അവസരം ഇപ്പോൾ ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഉടമസ്ഥർ നടപടികൾ പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവ പൊതുലേലത്തിൽ വിറ്റഴിക്കുമെന്ന് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് 4 ദിവസത്തിനകം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ 5-ൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ടെത്തി നടപടികൾ പൂർത്തിയാക്കാവുന്നതുമാണ്. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പട്ടിക പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ www.shdmun.gov.ae എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും ഒക്കെ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് യന്ത്ര സാമഗ്രികളോ ഒക്കെ ഇത്തരത്തിൽ സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൈമോശം വന്ന് പോവാതിരിക്കാൻ, അത് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു അവസാന അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. ആൻഡ് അടുത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഇത്തരമുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്തു. ഇതൊരു ഫൈനൽ അവസരമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ
1: കേട്ടോ.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ആക്ച്വലി ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് തന്നെ ഈ ഒരു സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ആൻഡ് ഫുട്ബോൾ പ്രേമികളെ മാത്രമല്ല അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത. നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നൊരു വാർത്തയായിരുന്നു, പക്ഷേ ആ സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അർജന്റീനയ്ക്ക് വേണ്ടി ഇനി മെസ്സി ഇല്ല, മെസ്സി ബൂട്ടഴിച്ചിരിക്കുകയാണ്, മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും വലിയ വാർത്തയായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിട്ട് ആ ഒരു വാർത്ത മാറിയിരിക്കുകയാണ് കേട്ടോ. സകലമാന വിസ്മയങ്ങളും നമുക്ക് വേണ്ടി ഫുട്ബോൾ മൈതാനത്ത് കാഴ്ചവെച്ച ലിയോണൽ മെസ്സി എന്ന ഇതിഹാസം, അദ്ദേഹത്തിന്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറി കുറിപ്പുകളോടെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പങ്കുവച്ചിട്ടുണ്ട്. വാമോസ് അർജന്റീന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കുറിപ്പ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി നിലവിൽ വിരമിക്കൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു നീണ്ട യാത്ര തന്നെയായിരുന്നു. ആ ഒരു യാത്രയുടെ ഒടുവിൽ അദ്ദേഹം ഒരുപാട് പേർക്ക് നന്ദി അറിയിക്കുന്നുണ്ട്. പല വിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് തന്നെയാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. സ്പാനിഷിലാണ് പങ്കുവച്ചിട്ടത്. ആൻഡ് അതിന്റെ ട്രാൻസ്ലേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ലോകകപ്പ്, കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കുമോ എന്ന് പല വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു സമയം മുതലേ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയ്ക്കാണ് ഇതോടുകൂടി വിരാമമായിരിക്കുന്നത്. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഇനി ലിയോണൽ മെസ്സി ഉണ്ടാവില്ല, ഐ മീൻ കളിക്കളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ലിയോണൽ മെസ്സിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. 2006 ഒരു സ്വപ്നയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലിയോണൽ മെസ്സി ജർമ്മനിയിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ 18 വയസ്സുകാരനായ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് കളിച്ചത്. ഒരു കുഞ്ഞു പുഞ്ചിരിയുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ആ ബാലൻ പിന്നീട് ഫുട്ബോൾ ലോകത്തിന്റെ രാജാവായി വളരുന്നൊരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. വേദനകളുടെ വർഷങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. 2014 കയ്യെത്തും ദൂരത്ത് വേൾഡ് കപ്പ് നഷ്ടപ്പെട്ട സമയത്ത് മെസ്സി അനുഭവിച്ച നിരാശ ലോകം കണ്ടതാണ്. കണ്ണീരോടെ ആ ഫൈനലിനെ, അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിനെ നോക്കി നിന്ന മെസ്സിയെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആരാധകർ പോലും നെഞ്ചേറ്റിയിരുന്നതാണ്. 2022 ഖത്തറിൽ വിധിയുടെ നിയോഗം പോലെ ഖത്തറിലെ ആ ഒരു മരുഭൂമിയിൽ മെസ്സി തന്റെ അവസാനത്തെ അംഗം കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേൾഡ് കപ്പിന്റെ ആ ഒരു ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെ മറികടന്നുകൊണ്ട് കിരീടം ഉയർത്തിയപ്പോൾ അത് കേവലം ഒരു ജയമായിരുന്നില്ല, അതൊരു ഒരു പൂർണ്ണതയായിരുന്നു. ശരിക്കും കാലം ആഗ്രഹിച്ച, അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ച ഒരു പൂർണ്ണത, ഒരു വിജയം തന്നെയായിരുന്നു ആ ഒരു തിരിച്ചുവരവിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട കാലഘട്ടത്തിൽ ടീമിന് വേണ്ടിയിട്ടുള്ള മെസ്സിയുടെ പോരാട്ടം ഓരോ ലോകകപ്പിലും ഏറിയേറിയാണ് വന്നുകൊണ്ടേയിരുന്നത്. തോൽവികളിൽ തളരാതെ തന്നെ താൻ ജനിച്ചു വളർന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പൊരുതിക്കൊണ്ടേയിരുന്നു. ഒടുവിലിതാ ഇന്നത്തെ ഈ ഒരു ദിവസം, 31 August അദ്ദേഹം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നുള്ള വിരമിക്കൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം 21 നീണ്ടു നിന്ന കരിയറിലാണ് അദ്ദേഹം തൻ്റെ 39 വയസ്സിൽ പടിയിറക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടം തന്നെ ഫുട്ബോളിൻ്റെ ചരിത്രം എഴുതുന്ന സമയത്ത് തങ്കലിപികളിൽ എഴുതി ചേർത്ത് വെക്കേണ്ട ഒരു കാലഘട്ടത്തിനാണ് ഇതോടുകൂടി കർട്ടൻ വീണിരിക്കുന്നത്.
3: You are listening to Home 92.2 FM. Home is a feeling.
4: എന്നമ്മേ, ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
6: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
5: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
11: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.
17: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
18: ശ്രദ്ധിക്കണ്ട.
17: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
19: അണ്ണം പേടിക്കണ്ട,
20: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
17: അമ്മാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
18: അണ്ണ ശ്രദ്ധിക്ക.
21: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
22: You are listening to Home 92.2 FM. Home is a feeling.
23: Onappuve Komalpuve
24: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കഴിഞ്ഞ ദിവസം സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നിറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഒരു രാജ്യമാണ് ബ്രൂണൈ എന്ന രാജ്യം അല്ലേ. 600 റോൾസ് റോയസ് കാറുകൾ ഉൾപ്പെടെ ഏതാണ്ട് 7000 അത്യാഡംബര കാറുകളുടെ അപൂർവ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഭരണാധികാരിയുള്ള രാജ്യമാണ് ബ്രൂണൈ. വീട്, ആശുപത്രി ചെലവ്, വിദ്യാഭ്യാസം തുടങ്ങി അവിടുത്തെ സിറ്റിസൺസിന് എല്ലാം തന്നെ സൗജന്യമായിട്ട് നൽകുന്ന, ഇൻകം ടാക്സ് ഒട്ടും തന്നെ ഇല്ലാത്ത, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഭരണാധികാരിയുള്ള, അതോടൊപ്പം തന്നെ സിഗരറ്റോ മദ്യമോ പോലെയുള്ള സംഗതികൾ കിട്ടാത്ത ഏതാണ്ട് പകുതിയും കൊടുങ്കാടായിട്ടുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഈ ബ്രൂണൈ. അധികം ഇപ്പോൾ വേൾഡ് മാപ്പിലോ അല്ലെങ്കിൽ ലോക സമവാക്യങ്ങളിലോ ചർച്ചകളോ ഒന്നും തന്നെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ പൊളിറ്റിക്കലി ഉള്ള വിഷയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റിടപെടലുകൾ കൊണ്ടോ ഒന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, അധികം സംസാരിക്കപ്പെടാത്തൊരു രാജ്യമാണ് ബ്രൂണൈ. ഇത്തരം ചില സംഭവ വികാസങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് ബ്രൂണൈയെക്കുറിച്ചുള്ള ചർച്ചകളും നമ്മൾ ഉയർന്ന് കേൾക്കാറുള്ളത് അല്ലേ. കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള നമ്മുടെ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി എന്ന പേരിൽ കഴിഞ്ഞ ആഴ്ച വാർത്തകളിലൊക്കെ ഇങ്ങനെ നിറയുന്ന സമയത്താണ് വീണ്ടും ബ്രൂണൈ എന്ന രാജ്യം ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ലോകത്തിന്നും രാജവാഴ്ച പിന്തുടരുന്ന രാജ്യങ്ങളിലൊന്നാണ് ബ്രൂണൈ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ബോർണിയ എന്ന ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യമാണ് കേട്ടോ. അതിൻ്റെ വിസ്തീർണം തന്നെ പറയുന്നത് ഏതാണ്ട് 5,795 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശം പകുതിയും കൊടും കാടാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ചെറിയ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളാവട്ടെ ഏകദേശം 450,000 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സുൽത്താനായിട്ടുള്ള ഹസനൽ ബൊൽക്കിയെ കുറിച്ചും

0: വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ഒരു അത്യാഡംബരപൂർണമായിട്ടുള്ള ജീവിതവും ആൻഡ് ഏറ്റവും സമ്പന്നതയുടെ നിറകിൽ ജീവിക്കുക എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിന്റെ ഒരു കൗതുകം കൊണ്ടാണ് ഈ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറായിട്ട് പല ചർച്ചകളും അത് നിറയാറുള്ളത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഭരണാധികാരി എന്ന വിശേഷണമുള്ളത് ഈ ബ്രൂണൈയുടെ സുൽത്താനായിട്ടുള്ള ഹസനൽ ബുൽക്കേക്കാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 600 റോൾസ് റോയ്സ് കാറുകളുണ്ട്. അതുൾപ്പെടെ ഏതാണ്ട് 7000 ഏറ്റവും മോസ്റ്റ് ലക്ഷറീസ് ആയിട്ടുള്ള അത്യാഡംബര കാറുകളുടെ ഒരു അപൂർവ ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ട്. താമസിക്കുന്നത് ഏതാണ്ട് 1800 മുറികളുള്ള ആഡംബര കൊട്ടാരത്തിലാണ്. ആ ഒരു കൊട്ടാരത്തിന് തന്നെ പ്രത്യേകത പറയുന്നത് സ്വർണ്ണ താഴിക കുടങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമാണ് അത് എന്നുള്ളതാണ് കേട്ടോ. സ്വർണ്ണ താഴിക കുടം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റൂം ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും സ്വർണം പൂശിയിരിക്കുന്നു, സ്വർണ്ണ ജെറ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 1929 അവിടെ ഓയിൽ ഖനനം തുടങ്ങിയത് മുതലാണ് ഈ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഉയരാൻ വേണ്ടി തുടങ്ങിയത്. അതോടെ സമ്പന്ന രാജ്യമായി. അതോടൊപ്പം തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബ്രൂണൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ പാരമ്പര്യത്തെയും അതോടൊപ്പം പരിസ്ഥിതിയും അതിൻ്റെ അവരുടേതായിട്ടുള്ള ജൈവ വൈവിധ്യത്തെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിഗരറ്റിനാവട്ടെ അല്ലെങ്കിൽ മദ്യത്തിനാവട്ടെ ഇവയ്ക്കൊക്കെ നിരോധനമുണ്ട്. ടൂറിസ്റ്റുകളായി എത്തുന്നവർക്ക് പോലും ഇത് പുറം രാജ്യത്ത് നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അതിന് പോലും ലിമിറ്റേഷൻസും ഒരുപാട് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വിൽക്കുന്നതിന് നിരോധനമുള്ള രാജ്യത്ത് നൈറ്റ് ക്ലബ്സ് ഇല്ല, ബാറുകളില്ല. അതൊക്കെ കൊണ്ട് തന്നെ നൈറ്റ് ലൈഫും വളരെ കുറവാണ്. രാത്രി ഒരു 9 നഗരം ഉറക്കത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. ടൂറിസ്റ്റുകൾക്ക് പോലും മുന്നിൽ അവർ വാഗ്ദാനം ചെയ്യുന്നത് പ്രകൃതിയോട് ഏറ്റവും ഒത്തിണങ്ങി ഏറ്റവും ശാന്തമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ബ്രൂണൈയിലേക്ക് വരും എന്നുള്ളതാണ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാള സിനിമയിൽ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫൈറ്റിന് ശേഷം ഏറ്റവും അധികം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഫാൻ ഫൈറ്റ് എനിക്ക് തോന്നുന്നു അത് ഈ ഒരു 2015 ശേഷം ചാർലിയും ബാംഗ്ലൂർ ഡേയ്സും ഒക്കെ വരുന്ന സമയത്ത്, ആക്ഷൻ ഹീറോ ബിജു വരുന്ന സമയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യവും ജോമോന്റെ സുവിശേഷവും വരുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള നിവിൻ പോളി ദുൽഖർ സൽമാൻ ഫാൻ ഫൈറ്റ് ആണെന്ന്. കാരണം മറ്റ് യുവതാരങ്ങളെ അപേക്ഷിച്ച് ഇവരുടെ ഫാൻസിനിടയിലാണ് ഒരു എന്താ പറയുന്നത് ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി, ഒരു ഒരു ആരോഗ്യകരമായിട്ടുള്ള മത്സര സ്വഭാവമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവർ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളാണ്. ആൻഡ് അവർ രണ്ടുപേരും ഒരുമിച്ച് പല സിനിമകളിലും നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. വിക്രമാദിത്യൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുൽഖറിന്റെ ക്യാരക്ടർ അത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് തോളിൽ വന്ന് കൈവെക്കുന്ന നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിവിൻ പോളിയെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗൂസ് ബംസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും അതിനുശേഷം ഇരുവരും ഇവരുടെയും കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നിവിൻ പോളിക്ക് ഒരു ചെറിയ ഡൗൺഫോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സർവമായ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആവട്ടെ ഒക്കെ തന്നെയും ഈ ഒരു ഓണത്തിന് ആക്ച്വലി ഒരു വലിയ ക്ലാഷ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ഖലീഫയും നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റും ആൻഡ് ദുൽഖറിന്റെ ഐ ആം ഗെയിമും വരും എന്ന് പ്രതീക്ഷിച്ചിട്ട്, പക്ഷേ ഐ ആം ഗെയിം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡിൽ, അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡിലേക്കാണ് ഈ സിനിമ റിലീസാവാൻ വേണ്ടി പോകുന്നത്. മറ്റ് രണ്ട് സിനിമകൾ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ദുൽഖറിന്റെയും നിവിൻ പോളിന്റെയും ഒക്കെ ഫാൻസിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ വകയുള്ള ചില വാർത്തകളാണ് വരുന്നത്. ഒരു പക്ഷേ അടുത്ത ഓണത്തിന് ദുൽഖറും നിവിനും ഒരുമിച്ചെത്തും എന്നുള്ളതാണ് കേട്ടോ. ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ആ ഒരു വിജയത്തിനൊക്കെ പിന്നാലെ ദുൽഖർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് തങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നിവിൻ പോൾ തന്നെയാണ്, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഐ ആം ഗെയിമിന്റെ ഓഡിയോ ലോഞ്ചിന്റെ ഇടയിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒരു വിജയത്തെക്കുറിച്ചൊക്കെ ദുൽഖറും മെൻഷൻ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ വരുന്ന അടുത്ത ഓണത്തിന് ഒരുമിച്ചൊരു സിനിമയുമായി എത്താമെന്ന് ദുൽഖർ പറഞ്ഞതായിട്ടും നിവിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സോ നോക്കാം, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു സംവിധായകനും നല്ല സ്ക്രിപ്റ്റും ഒക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ആ ഒരു അത്ഭുതം ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഇരു താരങ്ങളും സൂചിപ്പിക്കുന്നത്. You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. You

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം, പ്രതിരോധിച്ച രാജ്യം. പ്രതിപക്ഷ ഉപനേതൃപദവി പിന്നോട്ടില്ലെന്ന സിപിഐ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഇടവേളയിലാണ് ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയും ചർച്ചയിൽ പങ്കെടുത്തു. സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനത്തിനുശേഷം ഇന്നലെ വൈകിട്ടാണ് നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തിയത്. മോദിക്ക് വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. യുഎയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സമുദ്രാതിർത്തിയിൽ പ്രതിരോധിച്ചുവെന്ന് രാജ്യം. യുഎയിലെ അൽ മിൻഹാദ് വ്യോമതാവളം ആക്രമിക്കപ്പെട്ടു എന്നത് വ്യാജ വാർത്തയാണെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഭീഷണികളെയും ശക്തമായി നേരിടാൻ യുഎഇ സായുധസേന പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രാലയം. യുഎയുടെ വ്യോമാതിർത്തിയിൽ 24 മണിക്കൂറും എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായ നിരീക്ഷണവും പരിശോധനയും തുടരുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കണമെന്നും വ്യാജവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും പൊതുജനങ്ങളോട് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതിനിടെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസിലെ ലറക് ദ്വീപിലേക്ക് അമേരിക്കൻ ആക്രമണം. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് IRGS. ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കിയതോടെ എണ്ണവിലയിലും വർധനവുണ്ടായി. എണ്ണവിലയിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $90 മുകളിലെത്തി. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച ഇറാൻ. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. ജോർദാനിലെ 2 യുഎസ് സൈനിക താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. വ്യോമാതിർത്തിക്ക് മുകളിൽ വെച്ച 8 മിസൈലുകൾ തടഞ്ഞുവെന്ന് ജോർദാനും സ്ഥിരീകരിച്ചു. ഇറാനെതിരെ വീണ്ടും പ്രകോപന സന്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ പ്രധാന എണ്ണ സങ്കേതമായ ഖാർഗ് ദ്വീപ് ആക്രമണത്തിൽ തകർന്നടിയുന്ന തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച AI വീഡിയോ ദൃശ്യങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ലറക് ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് വൻ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും അത് മേഖലയ്ക്ക് ഗുണകരമായിരിക്കില്ലെന്നും ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ്. ലറക് ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ജോർഡനിലെ 2 വ്യോമതാവളങ്ങളിലെ ഇറാന്റെ തിരിച്ചടിക്കും പിന്നാലെയാണ് പെസഷ്കിയാൻ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ പുതിയ സന്ദർശന ക്രമീകരണം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണും. ഈ 3 ദിവസങ്ങളിലും പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതകൾ ഉള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. മറ്റന്നാൾ മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് മുഖ്യമന്ത്രിയെ വേഗത്തിൽ കണ്ട് പരാതി നൽകുന്നതിനും തിരക്ക് ഒഴിവാക്കുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃപദവി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായ സൂചനയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF കക്ഷികൾ തമ്മിൽ അടിമ ഉടമ ബന്ധമല്ലെന്നും CPIയുടെ ശക്തി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്നും പറഞ്ഞ ബിനോയ് വിശ്വം CPM കേന്ദ്ര നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ വിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം CPMഉം CPIയും പരസ്യപ്പോര് തുടരുന്നതിൽ ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിടയിൽ അമർഷമുണ്ട്. പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വയ്ക്കാതെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ബിന്ദു കൃഷ്ണ, സിപിഎം നേതാവ് പി കെ ശ്രീമതി എന്നിവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രസ്താവന, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, പക്ഷേ പരാമർശം അനുകരണീയമല്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭരണഘടന എല്ലാവരെയും തുല്യരായി കാണുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ഒരു വനിത. മതവിശ്വാസം പിന്തുടരാം, പക്ഷേ ഭരണഘടനയെ മാനിക്കണമെന്നും മന്ത്രി. സ്ത്രീകളെ അങ്ങേയറ്റം തരംതാഴ്ത്തുന്ന പരാമർശമാണുണ്ടായതെന്ന് പി കെ ശ്രീമതി. അന്യപുരുഷന്മാർക്കിടയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുതെന്ന സർക്കുലർ വിവാദമായതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പരാമർശമുണ്ടായത്. കാന്തപുരത്തിന്റെ പരാമർശത്തിനോടുള്ള പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തോട് തനിക്കേ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് മന്ത്രി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഎം നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ എൻ ഷംസീർ. മതപണ്ഡിതന്മാർ സമൂഹത്തെ പുറകോട്ട് നയിക്കരുതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിനെതിരെ മന്ത്രി കെ മുരളീധരൻ. രാഗേഷ് കാരണമാണ് രണ്ട് എംഎൽഎമാരെ അവിടെ നിന്ന് യു ഡി എഫിന് കിട്ടിയത്. രാഗേഷിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന് കെ മുരളീധരന്റെ കളിയാക്കൽ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങളെയും സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാകാൻ ശ്രമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോൽവിയുടെ പേരിൽ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങളെയാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്ന പിണറായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെയും തള്ളിപ്പറഞ്ഞു. പയ്യന്നൂർ തളിപ്പറമ്പ് എംഎൽഎമാരെ പിണറായി വിജയനും കെ കെ രാഗേഷും ഭീഷണിപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അടുത്തമാസം 7 വായിച്ചു കേൾപ്പിക്കും. ഡിജിപി എസ് ശ്രീജിത്തിന്റെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ 10 ദിവസത്തിനകം രേഖ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ നിർദ്ദേശം നൽകി. അഴിമതി, ബനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഇടവന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പിടികിട്ടപ്പുള്ളി സുകുമാരക്കുറുപ്പാണെന്ന വ്യാജ പ്രചരണം നേരിട്ട ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. കുടുംബം അദ്ദേഹത്തെ ഏറ്റെടുക്കുമോ എന്ന് ആദ്യം അന്വേഷിക്കും. ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കും. നിലവിൽ അസുഖബാധിതനായി ബ്രൂണയിൽ കഴിയുകയാണ് ദാമോദര മേനോൻ. സി ജെ പി പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ ചുമതലയെന്നും കോടതി. ശനിയാഴ്ചയാണ് സി ജെ പി ജന്തർമന്ദറിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 1000, കാണാതായവരുടെ എണ്ണം 4000 മുകളിലെന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 ദിവസവും തുടരുകയാണ്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ജില്ലകളിൽ തെരച്ചിൽ ഊർജ്ജിതമായി തുടരുന്നു. കാണാതായ മലയാളികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 85 പൌരന്മാരെ കാണാതായെന്ന് യുഎസും വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎയിൽ സ്കൂളുകൾ തുറന്നു. 1,200,000+ വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലെത്തിയത്. സ്കൂൾ പരിസരങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. വിദ്യാർത്ഥികളെ കയറ്റാനും ഇറക്കാനുമായി സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് തുറന്നിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ സ്കൂൾ ബസിനെ മറികടക്കരുതെന്നും സ്റ്റോപ്പ് സിഗ്നൽ അടയുന്നതുവരെ കാത്തിരിക്കണമെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. വാഹനങ്ങൾ ചുരുങ്ങിയത് 5 മീറ്ററെങ്കിലും അകലം പാലിക്കണം. നിയമം മറികടന്നാൽ 1,000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. യുഎയിൽ സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ട്. സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹം മൂന്ന് ദിർഹം 80 ഫിൽസായി ഉയർന്നു. സ്പെഷ്യൽ 95 3.49 ദിർഹം എന്നത് 3.69 ദിർഹം കൂടി. ഡീസൽ 3.80 ദിർഹം നിന്ന് 4.30 ദിർഹം ഉയർന്നു. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15-വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമിഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: മന്ത്രണ്ടായി കഴിഞ്ഞാൽ ഒരു മാസത്തിലെ അവസാന ദിവസം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർ നമ്മൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നവർ ആദ്യം തന്നെ നോക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. അത് പെട്രോളിന്റെ വിലയിൽ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ വിലയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ലേ. എന്തായാലും ഇന്ന് 31-ാം തീയതിയാണ്, നാളെ 1-ാം തീയതിയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു വില നിലവാരം വന്നിട്ടുണ്ട്, ഇന്ധന വില പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫ് ആണ് കൂടെയുള്ളത്. UAE 2026 സെപ്റ്റംബർ മാസത്തിൽ ഇന്ധന വില വർദ്ധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ആക്ച്വലി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഗസ്റ്റ് മാസത്തിൽ സൂപ്പർ 98 പെട്രോളിന് 3.60 ദിർഹംസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് 3.80 ദിർഹംസ് ആയിട്ട് സെപ്റ്റംബറിൽ ഉയരുകയാണ്. സ്പെഷ്യൽ 95 3.49 ദിർഹംസ് ഉണ്ടായിരുന്നത് 3.69 ദിർഹംസ് ആയിട്ട് ഉയരുന്നു. 3.41 ഉണ്ടായിരുന്ന ഇ പ്ലസ് പെട്രോളിന് അത് 3.61 ആയിട്ട് ഉയരുന്നുണ്ട്. ഡീസലിനാണെങ്കിൽ 3.80 ഉണ്ടായിരുന്നത് അത് 4.30 ദിർഹംസ് ആയിട്ട് ഡീസലിന്റെ വിലയും ഉയരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പരമാവധി എന്തായാലും വില വർധന വരുന്നതുകൊണ്ട് എനിക്കൊന്ന് പെട്രോളിന് എല്ലാത്തിനും ഒരു 20 ഫിൽസിന്റെ വർധനവും ആൻഡ് ഡീസലിന് കുറച്ച് ഒരു ഓൾമോസ്റ്റ് 50 ഫിൽസിന്റെ ഒരു വർധനവും വരുന്നുണ്ട്. സോ മുന്നേ കൂട്ടി അപ്പം ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ ഫുൾ ടാങ്കൊക്കെ അടിച്ച് കാത്ത് ഇരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആയിക്കോ. ഫ്യൂവലിന്റെ ഒരു വില വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കരുതിയിരുന്നവരാണെങ്കിൽ ഇനി അധികം വൈകണ്ട, കാരണം അടുത്ത മാസം പെട്രോളിന്റെ വില കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ മാക്സിമം പേരും ഫുൾ ടാങ്കാക്കാനുള്ള പരിപാടി ആയിരിക്കും. ഞാൻ പറയേണ്ടതെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു സഹായിക്കോട്ടെ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. പ്രസന്റഡ് ബൈ ഡൂപേ, ദ ഓൾ ഇൻ വൺ മണി ആപ്പ്. ഡൗൺലോഡ് ഡൂപേ ആൻഡ് സെൻഡ് മണി ടു ഇന്ത്യ അറ്റ് അമേസിംഗ് റേറ്റ്സ്. ബ്രോട്ട് യു ബൈ എൻചാന്റർ, ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഞ്ച് റൊമാൻസ്. യാഡ്ലേ, ഓൺ യുവർ സിഗ്നേച്ചർ സെന്റ്. പവർഡ് ബൈ വാൾക്കിനോ LED ഡിസ്പ്ലേ, പ്രൊഫഷണൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ LED ഡിസ്പ്ലേ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദി UAE. കോൾ 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

തമിഴ് സിനിമയിൽ ഓരോ 20 വർഷത്തിലും ഏറ്റവും മികച്ച സംഗീത സംവിധായകർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇളയരാജയുടെ ഒരു പ്രതാപ കാലഘട്ടത്തിന് ശേഷമാണ് AR റഹ്മാൻ കടന്നു വരുന്നത്. പിന്നെ AR റഹ്മാന്റെ തന്നെ ഒരു ഇറയായിരുന്നു. അതിനിടയിൽ കുറേ സംഗീത സംവിധായകർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാരിസ് ജയരാജ് ഉൾപ്പെടെയുള്ളവർക്ക് നല്ല നല്ല ഹിറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ AR റഹ്മാന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അനിരുദ്ധ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അനിരുദ്ധിനൊപ്പം കോമ്പറ്റീഷനായിട്ട് ഒരുപാട് സംഗീത സംവിധായകരുണ്ടായിരുന്നു. ഇപ്പോൾ ഡീമനെ പോലെയുള്ളവരുണ്ട്, ജി വി പ്രകാശ് കുമാറുണ്ട്. പക്ഷേ അനിരുദ്ധിന് ഒരു പ്രത്യേക ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനിരുദ്ധിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ സായി അഭയങ്കറിനെ, ഇസൈ അഭയങ്കർ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ടൈറ്റിൽ എഴുതി കാണിക്കാറുള്ളത്, അപ്പോൾ അദ്ദേഹത്തെ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറുപ്പിലൂടെ അദ്ദേഹത്തിന് ഒരു ഗംഭീര തുടക്കവും കാര്യങ്ങളും, തുടക്കമല്ല ഒരു വലിയ ഹൈപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സായി അഭയങ്കറിനെ ലോകം അല്ലെങ്കിൽ സംഗീത ലോകം ആഘോഷിച്ച് തുടങ്ങുന്ന സമയത്താണ് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം DC എന്ന് പറയുന്ന അത്രയധികം കേട്ടുപരിചയമില്ലാത്ത ആദ്യമായിട്ട് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ലോകേഷ് കനകരാജിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അനിരുദ്ധിന്റെ ഒരു കോമ്പോസിഷൻ പുറത്തു വരുന്നതും ആൻഡ് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ മൊത്തം ഒറ്റയടിക്ക് അനിരുദ്ധ് തൂക്കുന്നതും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഒന്നാമാനാകാനായിട്ട് അനിരുദ്ധ് ഒരു പ്ലാൻ ഇടുന്നു എന്നുള്ളതാണ് അറിയുന്നത് കേട്ടോ. എന്തിന്റെ കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലാണ്. അല്ലു അർജുൻ ലോകേഷ് കനകരാജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രതിഫലം ഏതാണ്ട് 23 കോടി രൂപയാണ് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വേണ്ടി 23 കോടി രൂപ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും, ഇന്ത്യയിൽ ഒരു സിനിമയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ കൈപ്പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലാണ്. അല്ലു അർജുൻ ലോകേഷ് കനകരാജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രതിഫലം ഏതാണ്ട് 23 കോടി രൂപയാണ് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വേണ്ടി 23 കോടി

0: ഈ അല്ലു ലോകേഷ് ചിത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിറയുന്നത്. ശരിക്കും അനിരുദ്ധിന്റെ മാജിക് ഇനിയും നമ്മൾ ഒരുപാട് കാണാൻ കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
7: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യുന്നു.

ഇപ്പോഴുള്ള ഈ സ്മാർട്ട് ഫോണുകളും ഐഫോണുകളും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ നോക്കിയന്റെ ആ ഒരു സെറ്റ് എല്ലാവരുടെയും ഓർമ്മകളിൽ ഉണ്ടായിരിക്കും അല്ലേ. ആ നോക്കിയ സെറ്റിന്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജികളിൽ ഒന്നായിരുന്നു അതിലുണ്ടായിരുന്ന ഒരു ഗെയിം, പാമ്പ് എരപിടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ഗെയിം അല്ലേ. നമുക്ക് ആക്ച്വലി ഈ ഒരു സമയത്ത് വേണ്ടുന്ന വലിയൊരു ലൈഫ് ലെസൺ കൂടി നമുക്ക് ഈ ഒരു പാമ്പിന്റെ ഗെയിമിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അന്ന് പാമ്പിന്റെ സ്പീഡിന്റെ ലെവൽ അത് കൂട്ടിയത് കൊണ്ട് പെട്ടെന്ന് ഗെയിം ഓവറായി പോയിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. അതായത് ആ ഒരു നോക്കിയ ഫോണിലെ ആ ഒരു ഗെയിമിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീഡ് ലെവൽ കൂട്ടിവെക്കും. അതായത് ഇപ്പോൾ 8-ലോ 9-ലോ ഒക്കെ ലെവൽ കൊണ്ടുവെക്കും. അതാകുമ്പോൾ പാമ്പ് പെട്ടെന്ന് വലുതാകും ആൻഡ് പെട്ടെന്ന് ഇരപിടിക്കാൻ വേണ്ടി തുടങ്ങും. ആ പാമ്പിന്റെ സ്പീഡും കുറച്ച് കൂടുതലാണ്, നമുക്ക് ക്ഷമയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉയർന്ന സ്കോർ എത്രയും പെട്ടെന്ന് അടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും ആ ഒരു സ്പീഡ് ലെവൽ കൂട്ടിവെച്ച് കളിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് അല്പം വലുതായി കഴിഞ്ഞപ്പോഴേക്കും അത് സ്വന്തം ശരീരത്തിൽ തന്നെ തട്ടി അത് അല്ലെങ്കിൽ ഭിത്തിയിൽ ഇടിച്ച് കളി ഗെയിം ഓവറായി പോവാറാണ് ഉള്ളതല്ലേ. നമ്മുടെ ജീവിതവും ആക്ച്വലി ഇതുപോലെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയകളുമായി നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏതൊരു സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാലും നേരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എടുത്ത് ഇങ്ങനെ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നായിരിക്കും 22-ാമത്തെ വയസ്സിൽ കമ്പനി തുടങ്ങിയവരും അല്ലെങ്കിൽ 24-ാമത്തെ വയസ്സിൽ സക്സസ് ആയി കഴിഞ്ഞവരും ആൻഡ് ഒരു 10-27-ാമത്തെ വയസ്സെത്തി കഴിഞ്ഞപ്പോഴേക്കും സ്വന്തമായി വീട് കാറ് സകലമായ ലക്ഷറി എല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ആളുകളുടെ ഒക്കെ റീലുകളും അല്ലെങ്കിൽ അവരുടെ അഫിഡവിറ്റുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതോടെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്തയാണ് അയ്യോ ഞാൻ മാത്രം പിറകിലായി പോയോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ ഒരുപാട് പിറകിലായി പോയോ എൻ്റെ സമപ്രായക്കാരുമായി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടാൻ വേണ്ടി തുടങ്ങും. ഒരു ആ ഒരു ഭയം നമ്മുടെ തലയിൽ കയറാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള പദ്ധതികളിലേക്കൊക്കെ നമ്മുടെ ചിന്തകൾ ചെന്നെത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ചിലർ കൂടുതൽ ചിന്തിക്കുകയോ പഠിക്കുകയോ പോലും ചെയ്യാതെ എവിടുന്നൊക്കെയോ പണം കടം വാങ്ങി ചില ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും. മറ്റ് ചിലരാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിൽ പോലെ അല്ലെങ്കിൽ ചില വ്യാജ സ്കീമുകളിലൊക്കെ പോയിട്ട് തല വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ അതിലൊക്കെ കൊണ്ടുപോയി പണം കളയും. കളി സ്പീഡാകുമ്പോൾ വഴിയിലെ ചതിക്കുഴികൾ കാണാൻ മറന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 23-ൽ കാറ് വേണം, 25-ൽ സ്വന്തം വീട് വേണം, 28-ൽ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണം. ഈ ടൈം ലൈൻ അല്ലെങ്കിൽ ഡെഡ് ലൈൻ ആക്കിക്കൊണ്ട് ആ ഡെഡ് ലൈൻ ആക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഓടാൻ തുടങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രായത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളും സമാധാനവും സ്വസ്ഥതയും ഒക്കെയാണ്. ഒടുവിൽ ശരീരവും മനസ്സുമൊക്കെ തളർന്ന് നമ്മൾ ഗെയിം ഓവർ മൂഡിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ചെന്നെത്തുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പാമ്പ് ചത്താലും നമ്മളവിടെ കളി നിർത്തുമായിരുന്നില്ലല്ലോ. ആ ഒരു സമയത്ത് ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ഒരു ഫേസിൽ നമ്മളൊരു ഗെയിം തോറ്റുപോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്ലേ ചെയ്യുകയും ലവർത്തും ആൻഡ് ഇത്തവണ സ്പീഡ് കുറച്ച് സ്പീഡ് ഒരു 3-ലോ 4-ലോ 1-ലോ 2-ലോ ഒക്കെ ആക്കി കുറയ്ക്കും. നമ്മളിപ്പോൾ ചെയ്യേണ്ടതും അതുമാത്രമാണ്, വീണ്ടും തുടങ്ങാം. പക്ഷേ ഇത്തവണ കുറച്ച് വേഗത കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പാമ്പിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ഇനേഴ്ഷ്യയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ സ്പീഡ് നോക്കി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ സ്വന്തം താളത്തിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. കാരണം സ്ലോ പ്രോഗ്രസ് ഇസ് ദ റിയൽ പ്രോഗ്രസ്. സാവധാനം വളരുന്ന മരങ്ങൾക്കാണ് ഉറപ്പുള്ള വേരുകൾ ഉണ്ടാവുക എന്നുള്ള ആ ഒരു മെസ്സേജ് എല്ലായ്പ്പോഴും ഓർത്തു വയ്ക്കുക. അത് നമ്മുടെ യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ സ്ട്രെങ്തും നമുക്ക് നൽകുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജോട് കൂടി നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. You're listening to Home 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. You are listening

0: You're listening to Home 92.2 FM. Home is a feeling.
1: അവർ ചാടുന്ന കുതിര
2: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൻസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൻസ് വിത്ത് അക്ഷയ്,
7: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859.
16: That's 055-666-5859.
17: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.